ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ 1182 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഇന്ന് ശകവർഷം 1948 ആഷാഢം 11. മലയാള വർഷം 1201 മിഥുനം 18. 2026 ജൂലൈ 2 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 4 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഫാദർ ജോസഫ് വയലിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും, 7:20 ദീപവിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും, 7:45 നജ ഫാത്തിമ ചെതലാത്ത് പങ്കെടുക്കുന്ന ഇമ്മണി വല്യലോകം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നേ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാത ഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. സെൻസസ് ഡ്യൂട്ടിയിലുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. നാളെ മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ്. 1971 1998 എംപ്ലോയീസ് പെൻഷൻ സ്കീം ഒഴിവാക്കി ഇപിഎസ് 2026 നിലവിൽ വന്നു. സുപ്രീംകോടതി അനുവദിച്ച ഉയർന്ന പെൻഷനെ പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മൊബൈൽ ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം ഉപയോഗിച്ചുള്ള വാട്സാപ്പിന്റെ പുതിയ പരിഷ്കാരം ഓൺലൈൻ തട്ടിപ്പിനും ആൾമാറാട്ടത്തിനും ഇടയാക്കുമെന്ന് ആശങ്ക. സുരക്ഷിതത്വം ഉറപ്പാക്കാതെ പുതിയ പരിഷ്കാരം നടപ്പാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാട്സാപ്പ് ഉടമയായ മെറ്റയ്ക്ക് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കി. ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കൻ സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഭരണഘടനയുടെ 14 ഭേദഗതിയുടെ ലംഘനമാണ് ട്രംപിന്റെ ഉത്തരവെന്നായിരുന്നു സുപ്രീംകോടതി വിധി. കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് ചരിത്രപരമായ വിധിയാണിതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവും ജനപ്രതിനിധികളും പ്രതികരിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ തോൽപ്പിച്ചത്.
1: കായിക പ്രതിഭകളുടെ നാടാണ് നമ്മുടേത്. മലബാറിലെ ഫുട്ബോൾ ആവേശം മുതൽ അത്ലറ്റിക്സ്, വോളിബോൾ, ഹോക്കി, ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ രാജ്യത്തിന് അഭിമാനമായ ഒട്ടേറെ താരങ്ങളെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും പുതിയ പ്രതിഭകളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും കായിക മാധ്യമ പ്രവർത്തനം അഥവാ സ്പോർട്സ് ജേർണലിസം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കായിക വാർത്തകൾ പത്രങ്ങളിലും റേഡിയോയിലും ടെലിവിഷനിലും മാത്രമല്ല ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും പോഡ്കാസ്റ്റുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും തത്സമയം പ്രേക്ഷകരിലെത്തിക്കുകയാണ്. ലോക സ്പോർട്സ് ജേർണലിസം ദിനമായ ഇന്ന് കേരളത്തിലെ കായിക മാധ്യമ പ്രവർത്തനത്തിന്റെ വളർച്ചയും അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വവും ഭാവി സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
2: കേരളത്തിൽ കായിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് അച്ചടി മാധ്യമങ്ങൾ വലിയൊരു പങ്കും വലിയൊരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകനും സ്പോർട്സ് ജേർണലിസ്റ്റുമായ പ്രവീൺ ചന്ദ്രൻ,
2: പ്രാദേശിക മത്സരങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ വളർന്നു വരുന്ന കായിക താരങ്ങളെ ജനപ്രിയരാക്കുകയും ഒരു കായിക സംസ്കാരം വളർത്താനും അച്ചടി മാധ്യമത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല കായിക ഇനങ്ങളും ഇത്രയും ജനപ്രീതിയാക്കേണ്ട കാരണങ്ങൾ അച്ചടി മാധ്യമമാണ്. ഉദാഹരണത്തിന് എടുത്തു പറയുന്നത് നമ്മുടെ സ്കൂൾ ഗെയിംസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കായിക മേളയാണ്. അതിന്റെ ആവേശവും അത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്തത് അച്ചടി മാധ്യമങ്ങൾ മാത്രമാണ്. ഒരു കായിക മേള നടക്കുമ്പോൾ അതിൽ നിന്ന് വളർന്നു വരുന്ന താരങ്ങളുടെയും അവരുടെ പരിശീലകരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒക്കെ കാര്യങ്ങളും അച്ചടി മാധ്യമങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തു. അതുവഴി ജനങ്ങൾ അറിയുകയും ഇത് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഈ വാർത്തകളെല്ലാം പ്രചോദനമായും ചെയ്തു. 1980s 1970s കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ചത് അച്ചടി മാധ്യമം തന്നെയാണ്. പി ടി ഉഷ പോലത്തുള്ള ഒരു താരം ഉത്ഭവിച്ചത് തന്നെ ഈ അച്ചടി മാധ്യമത്തിലൂടെയാണ്. ഒരു പത്രത്തിൽ കണ്ടൊരു ചെറിയ വാർത്ത ഇന്ന കായിക ഡിവിഷനിൽ കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന വാർത്ത ഉഷയുടെ അച്ഛന്റെ കണ്ണിൽ പെട്ടതുകൊണ്ടാണ് ഉഷ എന്ന അത്ലീറ്റിനെ നമുക്ക് കിട്ടിയത്. ആ വാർത്ത ഒരുപക്ഷെ ഉഷയുടെ അച്ഛൻ അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഉഷ എന്ന ഒരു കായിക താരത്തിന് നമ്മൾ ആരും കാണത്തില്ല. മലയാളം മാധ്യമങ്ങളിൽ ഉള്ള ഡെഡിക്കേറ്റഡ് സ്പോർട്സ് പേജ് ലോകത്തിലെയും പല കായിക ഇനങ്ങളിലെയും പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുത്തതും അച്ചടി മാധ്യമങ്ങളിലൂടെയാണ്. ഒരു പ്രദേശത്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അച്ചടി മാധ്യമങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: ഒളിമ്പ്യൻ

0: ശ്രീജ ശ്രീധരൻ.
1: എനിക്ക് ഇത്ര ഉയരങ്ങളിൽ എത്താൻ പ്രധാനൊരു പങ്കു വഹിച്ചിട്ട് ആൾക്കാരാണ് നമ്മുടെ പത്രക്കാരും ടി വി റേഡിയോ ചാനൽ എല്ലാരും എനിക്ക് വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഫോണുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, പക്ഷെയാണെങ്കിൽ എന്റെ വാർത്തകളെല്ലാം വന്നുകൊണ്ട് പത്രത്തിലൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ സ്പോർട്സിലേക്ക് വന്നത് ഇടുക്കി രാജക്കാടിനും കൊച്ചുമുല്ലക്കാരനും പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത്. അവിടെ രാജക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സ്പോർട്സിലേക്ക് വന്നത്. എന്റെ ഓരോ ഉയർച്ചയ്ക്കും പിന്നിൽ പത്രക്കാരെ തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ ഒറ്റയൊരു സപ്പോർട്ട് കൊണ്ട് എന്നെ ലോകം മൊത്തം അറിയാനും എനിക്ക് വേണ്ട മേഖലയിൽ എന്റെ പേര് എത്തിപ്പെടാനും സഹായിച്ചിരുന്നു.
0: കായിക നിരീക്ഷകനും കമന്റേറ്ററുമായ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ.
2: ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയും കേരളവും ഒന്നും അല്ലെങ്കിലും നമുക്ക് കേരളത്തിന് മഹത്തായ ഒരു കായിക പാരമ്പര്യമുണ്ട്. നമ്മുടെ മാത്രമായ നാടൻ പന്തുകളി തുടങ്ങി തദ്ദേശീയമായ പല കളികൾ പോലും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. വാമൊഴിയായും വരമൊഴിയുമായ ആട്ടം കായിക ഇനങ്ങളോട് നമുക്ക് മലയാളികൾക്ക് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശമാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറിനായി ദൈവമായി കരുതുന്നെങ്കിൽ കേരളീയൻ അതുക്കും മേലെയാണ്. അതുകൊണ്ടാണ് ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് ആ ബ്രസീലിലും അർജന്റീനയിലും പോലും ഇല്ലാത്ത 40 അടി 50 അടിയൊക്കെ ഉള്ള ഉയരമുള്ള ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ വരുന്നത്. ടെലിവിഷൻ പ്രക്ഷേപണം കേരളത്തിൽ ആരംഭിച്ചത് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് ഇത്രയധികം താല്പര്യങ്ങൾ ഓരോ മത്സര ഇനങ്ങളിലും ഉണ്ടാക്കിത്തരാനായിട്ട് ഏറ്റവും പ്രാധാന്യം വഹിച്ചത് പത്രങ്ങളാണ്. കായിക വിജ്ഞാന സംസ്കാരം ഇവിടുത്തെ കായിക ജേർണലിസ്റ്റുകൾ, സ്പോർട്സ് ജേർണലിസ്റ്റുകൾ തന്നിരുന്നു. നമ്മുടെ പാഠ്യപദ്ധതികളിൽ പോലും പെലെയും ജെസി ഓവൻസും മുഹമ്മദ് അലിയും ഉണ്ടായിരുന്നു. ഇന്ന് വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആണ്. ലോകത്തിലെ ഏറ്റവും ഭ്രാന്തമായ കായിക മാമാങ്കത്തിന്റെ ഒത്ത നടുവിൽ ഇതിനേക്കാൾ നല്ലൊരു സമയം സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക് ആദരിക്കാൻ ഇല്ല. മലയാളി ഒരിക്കൽ പോലും കണ്ട് ആസ്വദിക്കാത്ത, പിന്നീട് യൂട്യൂബിൽ ആസ്വദിക്കുന്ന വീഡിയോ ആണ്, കണ്ടാസ്വദിക്കാത്ത ബെക്കൻബോവറും യോഹാൻ ക്രൈഫും ഫാച്ചറ്റിയും ഒക്കെ ഇവിടെ താരങ്ങളായിരുന്നത് അന്നന്നത്തെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ എഴുതി താരങ്ങളാക്കിയാണ്. പെലെ അടക്കം സ്പോർട്സ് ജേർണലിസ്റ്റുകൾ, സ്പോർട്സ് വിജ്ഞാനം ഇവിടുത്തെ ഓരോ മലയാളിയുടെയും താല്പര്യത്തിന് വർഷങ്ങളോളം കൊണ്ടു നടക്കാനും അത് മനസ്സിലിട്ട് താലോലിക്കാനും സഹായിച്ചിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യമാണ്.
0: മനോരമ ന്യൂസ് സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എൻ കെ ഗിരീഷ്.
3: ടെലിവിഷനിൽ വരുമ്പോൾ ചമൽക്കാരമായ ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് സമയപരിമിതി തന്നെയാണ്. ഇപ്പോൾ ഒരു ഫുട്ബോളിന്റെ ഒരു റിപ്പോർട്ട്, ഒരു വാർത്ത ബുള്ളറ്റിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല നമ്മൾ അത്രയും വിശദമായ ഒരു ഗോൾ വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും തത്സമയം കണ്ട ശേഷം വീണ്ടും ടെലിവിഷനിൽ തന്നെ ഇത് കാണുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഈ നമ്മൾ പത്രങ്ങൾ ഉപയോഗിക്കുന്ന ആ വായനയുടെ രീതിയിൽ നിന്ന് മാറി കാഴ്ചയുടെ രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മൾ ദൃശ്യങ്ങൾക്കനുസരിച്ച് അതിന് സ്ക്രിപ്റ്റ് എഴുതുക എന്ന രീതിയിൽ ഫുട്ബോൾ റിപ്പോർട്ടിംഗ് മാറും. റൈറ്റിംഗ് ഫോർ ദ വിഷ്വൽസ്. അതിപ്പോ നമ്മൾ ഫുട്ബോളിന് മാത്രമല്ല, ഏത് വാർത്താപരമായ സംഭവങ്ങൾ എടുത്താലും നമ്മൾ ദൃശ്യങ്ങളുടെ ഒരു പിന്തുണയുണ്ട്. അപ്പൊ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ആയി ഈ റിപ്പോർട്ടിംഗ് മാറും. കളിക്കളത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും, അതിപ്പോ ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റ് ആയാലും ഏതായാലും നമ്മൾ ആ ദൃശ്യം തന്നെ കാണിക്കുകയാണ്. അപ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു വാർത്ത മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും. ആ രീതിയിലേക്ക് ആ റിപ്പോർട്ടിംഗ് മാറി. പിന്നീട് ഈ അവതരണത്തിലും പല രീതിയിൽ മാറി. ഇപ്പോൾ ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞുള്ള അവതരണം, അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ കൂടുതൽ പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടി. പക്ഷെ ഇപ്പോൾ ഒരു പ്രധാന പ്രതിസന്ധി, ഇപ്പോൾ ഈ തത്സമയ സംപ്രേഷണത്തിന് വിവിധ തരത്തിലുള്ള പകർപ്പവകാശ നിയമങ്ങളുണ്ട്. ഓരോ ചാനലുകൾക്ക് അവരുടേതായ പകർപ്പവകാശ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ആ ദൃശ്യങ്ങളൊന്നും അതുപോലെ അങ്ങ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചിത്രങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റു പല രീതികളിലും ഒക്കെയാണ് ഈ ദൃശ്യത്തിൽ ഈ വാർത്ത പറഞ്ഞു പോകുന്നത്. ആ ഒരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായി നമ്മൾ ആ കളിയുടെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്തുക എന്നുള്ള ഒരു രീതി തന്നെയാണ്.
0: ആകാശവാണിയുടെ സ്പോർട്സ് വിഭാഗം മുൻ മേധാവിയും കമന്റേറ്ററുമായ വി ശിവകുമാർ.
4: ലോകത്തെമ്പാടും നടക്കുന്ന കായിക മത്സരങ്ങളുടെ തത്സമയ പ്രക്ഷേപണം, ദൃക്സാക്ഷി വിവരണം ഒക്കെ റേഡിയോ എന്ന മാധ്യമത്തെ പൊതുജനങ്ങളോട് അടുപ്പിക്കുന്നതിന് സഹായിച്ചു എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ, ഇന്ത്യയിലാണെങ്കിൽ ക്രിക്കറ്റ് പോലൊരു കളി ജനകീയമാക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച മാധ്യമം റേഡിയോ തന്നെയാണ്. ടി വി ഇന്ത്യയിൽ 1982 അടുപ്പിച്ചാണ് ജനകീയമാകുന്നത്. പക്ഷേ 1940 മുതൽ 50 മുതൽ അല്ലെങ്കിൽ തുടക്കം മുതലേ തന്നെ ക്രിക്കറ്റ് കോമന്ററി, ഫുട്ബോൾ കോമന്ററി ഒക്കെ വഴി ജനങ്ങളെ നമുക്ക് ചുറ്റും നടക്കുന്ന കായിക മത്സരങ്ങളുടെ ആവേശം നിറഞ്ഞ പോരാട്ടങ്ങളുടെ തത്സമയ വിവരണം നൽകി നമ്മൾ കളി കാണുന്ന പോലെയുള്ള പ്രതീതി ജനിപ്പിക്കാൻ റേഡിയോയ്ക്ക് സാധിച്ചിരുന്നു എന്നും നാഗവള്ളി, ആർ എസ് കുറുപ്പ്, സതീഷ് ചന്ദ്രൻ ഒക്കെ നൽകിയ ദൃക്സാക്ഷി വിവരണങ്ങൾ, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി, മുൻപ് നാട്ടിൽ നടന്നിരുന്ന ഫുട്ബോൾ മത്സരങ്ങൾ, സന്തോഷ് ട്രോഫി ഒക്കെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. റീപ്ലേ ഒന്നും കാണാൻ ഉള്ള അവസരമില്ലാഞ്ഞിട്ടും അത്യന്തം ആത്മാർത്ഥതയോടെ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്ന വേദിയിൽ നിന്നും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ റേഡിയോയ്ക്ക് സാധിച്ചിരുന്നു. ഇന്നും റേഡിയോ കോമന്ററി ഇഷ്ടപ്പെടുന്ന, ടി വി വോള്യൂം മ്യൂട്ട് ചെയ്ത് റേഡിയോ കോമന്ററി കേൾക്കുന്ന ലക്ഷക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഇന്ത്യയിലുണ്ട്. ക്രിക്കറ്റ് ഇന്ത്യയിൽ പോപ്പുലർ ആക്കിയത് തന്നെ റേഡിയോ ആണെന്ന് പറയാം. പക്ഷേ ക്രിക്കറ്റിനോടൊപ്പം തന്നെ നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിങ്ങനെ അനവധി കായിക മത്സരങ്ങൾ ഇന്നും റേഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ടിവിയുമായി താരതമ്യം ചെയ്താൽ കുറച്ച് സെക്കൻഡുകൾ മുൻപ് തന്നെ വിവരണം ശ്രോതാക്കളിലേക്ക് എത്തുന്നു. സ്പീഡ്, ആക്യുറസി എന്നീ മേഖലകളിലൊക്കെ റേഡിയോ തന്നെയാണ് മുന്നിൽ. സ്പോർട്സ് പ്രക്ഷേപണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അസംഖ്യം മാധ്യമ പ്രവർത്തകരെ നമുക്ക് ഇന്നത്തെ ദിവസം July 2 സ്മരിക്കാം.
0: ഡിജിറ്റൽ സ്പോർട്സ് അനലിസ്റ്റ് ജയേഷ് പൂക്കോട്ടൂർ.
5: പത്രത്തിന് നമുക്ക് പേജിന് ഒരു പരിധിയുണ്ട്. സാധാരണ സ്പോർട്സിന് ഒരു പേജാണ് ഉള്ളത്. ലോകകപ്പ് പോലെയുള്ള വലിയ ഇവന്റുകൾ വരുമ്പോൾ മാത്രം ചില പത്രങ്ങൾ രണ്ട് പേജ് മറ്റൊക്കെ മാറ്റിവെക്കാറുണ്ട്. ചാനലാകുമ്പോൾ സമയത്തിന് വലിയ പരിധിയുണ്ട്. പരസ്യം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എയർ ടൈം കിട്ടുമെന്നുള്ള ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കിട്ടണമെന്നില്ല ചാനലില്. എന്നാൽ ഡിജിറ്റലിൽ നമുക്ക് ഇത്തരം ഒരു തരത്തിലുള്ള ആശങ്കകളോ വെല്ലുവിളികളോ ഇല്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമ്മുടെ വാർത്ത കൊടുക്കാം, നമ്മുടെ വീഡിയോ കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കൊരുപാട് സാധ്യതകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ എക്സ്പ്ലെയിനേഴ്സ് ടൈപ്പ് വീഡിയോകള്, പോഡ്കാസ്റ്റുകൾ ആയിക്കോട്ടെ, ഇന്റർവ്യൂകൾ ആയിക്കോട്ടെ, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു ഡ്യൂറേഷനെ കുറിച്ച് നമുക്കൊരു ആശങ്കയുമില്ല. ഒരു മണിക്കൂറിൽ കൂടുതൽ, സാധാരണ നമ്മൾ ചാനലിൽ നമ്മൾ കാണാറുള്ളത് ഒരു അരമണിക്കൂർ ഇന്റർവ്യൂക്കാണ് പതിവ് നമ്മുടെ ശീലം. പക്ഷെ നമുക്ക് ഡിജിറ്റലിൽ ഒരു തരത്തിലുള്ള പരിധിയില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പൊ ലോങ് കണ്ടന്റുകൾ, ലോങ് ഇന്റർവ്യൂകള്, ലോങ് പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിവ്യൂ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടന്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എനിക്കെന്റെ ഒരു മൊബൈലും ഒരു ചെറിയ മൈക്കും കയ്യിലുണ്ടെങ്കിൽ യാത്രയിൽ പോലും എന്റെ കണ്ടന്റ് മുടങ്ങില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അടക്കം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ മീഡിയം വഴി മറ്റു മീഡിയത്തെ പോലെ ഔട്ടിറക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നിരന്തരം അത് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം, ഏത് രീതിയിൽ നമ്മൾ കണ്ടന്റുകൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. ഒപ്പം തന്നെ AIയുടെ കാലമാണ്. കിട്ടുന്ന വീഡിയോസിന്റെ ഒക്കെ ആധികാരികത നമ്മൾ ഉറപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് വന്നു പോകാറുണ്ട്. ഒറിജിനൽ ആണോ AI ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
0: കായിക മാധ്യമ പ്രവർത്തനം മത്സരഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. തദ്ദേശീയരായ പ്രതിഭകളെ പരിചയപ്പെടുത്താനും യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനും സമൂഹത്തിൽ ആരോഗ്യകരമായ കായിക സംസ്കാരം വളർത്താനും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതോടൊപ്പം കായിക സംഘടനകളിലെ അഴിമതികളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി പൊതു താൽപര്യം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. നമ്മുടെ കായികരംഗം ഇത്രയേറെ ശക്തിപ്പെട്ടത് ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കൊപ്പം സ്കൂൾ കോളേജ് തലങ്ങളിലെ കായിക മത്സരങ്ങൾക്കും തുല്യമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചതുകൊണ്ടാണ്. ഇത് കൂടുതൽ കുട്ടികൾ കായികരംഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ആരോഗ്യകരമായ ഒരു സമൂഹം രൂപപ്പെടുന്നതിനും സഹായകരമായിട്ടുണ്ട് എന്നത് തർക്കമറ്റ വസ്തുതയാണ്.

0: മണി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Barney? നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. മൂന്ന് ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. Liju പറഞ്ഞു. GST 9 പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4 കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ആറുമാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസ്ആർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പിടിയിലൊതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിളിൽ കോങ്കയെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയ്ന്റെ വിജയ ഗോളുകൾ പിറന്നത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോ കെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം നടത്തുന്നതിൽ നിന്നും യുഡിഎഫ് ഗവൺമെന്റ് പിന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്തവിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ

0: ഗെയ്ച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സ്ആപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഫാദർ ജോസഫ് വയലിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഇമ്മണി വല്യലോകം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്നലെ ലക്ഷദ്വീപിൽ വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: അഗത്തി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്ന് ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു.

0: സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ജോസഫ് വയലിൽ.
1: ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന കാലത്തുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കട്ടെ. മൂന്നാം വർഷ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു ദിവസം ഒരു അപേക്ഷയുമായി ഓഫീസിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: രണ്ടാം വർഷ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് അദ്ദേഹം തോറ്റിരുന്നു. പക്ഷേ അക്കാര്യം വീട്ടിൽ പറഞ്ഞില്ല. പറഞ്ഞാൽ അപ്പൻ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്യും. അതിനാൽ പേടി കാരണം പറഞ്ഞില്ല. പക്ഷേ ആ പരീക്ഷ വീണ്ടും എഴുതാൻ അപേക്ഷ കൊടുക്കേണ്ട സമയമായി. അതിന് ഫീസ് അടയ്ക്കണം. തന്മൂലം വീട്ടിൽ ഇക്കാര്യം പറയാതെ പണം കിട്ടുകയില്ല. കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം ഈ വിദ്യാർത്ഥിക്ക് ഇല്ലാതാനും. പക്ഷേ വീട്ടിൽ പറയുമ്പോൾ അപ്പൻ ചീത്ത വിളിക്കും, അടിക്കും. ഇത് അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയില്ല. അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് പരീക്ഷ തോറ്റ കാര്യം പറഞ്ഞ് അപ്പനെ മയപ്പെടുത്തണം. ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയം അദ്ദേഹം വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കാതിരിക്കാനായി മാറി നിൽക്കും. അദ്ദേഹത്തിന്റെ ഈ അപേക്ഷയിൽ പറയുന്ന സഹായം ചെയ്യുവാൻ എനിക്ക് മനസ്സു വന്നില്ല. ഞാൻ പല വിധത്തിൽ ഒഴികഴിവുകൾ പറഞ്ഞു. അപ്പോൾ ആ വിദ്യാർത്ഥി മുട്ടുകൂത്തി എന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു: അച്ഛ, അത്രയും നിവൃത്തി കെട്ടതുകൊണ്ടാണ് ഞാൻ ഈ സഹായം ചോദിക്കുന്നത്. അച്ഛൻ ഉപേക്ഷിക്കരുത്. മൂന്നാം വർഷ ഡിഗ്രി പഠിക്കുന്ന ഒരു ആൺകുട്ടി ഇങ്ങനെ നിസ്സഹായനായി ഒരു അപേക്ഷ നടത്തുന്നു. പെട്ടെന്ന് അവന്റെ ദുരവസ്ഥ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കാര്യം പറയാമെന്ന് സമ്മതിച്ചു. ഒരു വൈകുന്നേരം ആ വീട്ടിൽ ചെന്നു. ആ സമയം അവൻ വീട്ടിൽ നിന്ന് മാറി നിന്നു. അപ്പനോട് ഇക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു ഗുണവും ഒരു ദോഷവും ഉണ്ടായി. അവൻ അടികൊള്ളാതെ രക്ഷപ്പെട്ടു എന്നത് ഗുണം. അപ്പൻ അവനെ വിളിക്കുമായിരുന്ന അസഭ്യവാക്കുകൾ മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നു എന്നത് ദോഷം. ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. നമുക്കറിയാം സിംഹത്തിന്റെ രണ്ട് പ്രത്യേകതകൾ: ഒന്ന്, അലറുക; രണ്ട്, ഇരയെ കടിച്ചു കീറുക. ഈ സിംഹത്തെ പോലെ സ്വന്തം വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളോട്

0: കുറുകയും വാക്കുകൾ കൊണ്ട് അവരെ കടിച്ചുകയറുകയും ചെയ്യുന്ന മനുഷ്യർ പല ഭവനങ്ങളിലുമുണ്ട്. ചില ഭവനങ്ങളിൽ ഭർത്താവാണ് ആ സിംഹം, മറ്റു ചില ഭവനങ്ങളിൽ ഭാര്യയാണ് സിംഹം, വേറെ ചില ഭവനങ്ങളിൽ അപ്പനും ചിലയുടെ തമ്മയുമാണ് സിംഹം. മകനോ മകളോ മരുമകളോ സിംഹമായിരിക്കുന്ന ഭവനങ്ങളുമുണ്ട്. ആ സിംഹത്തിന്റെ അലർച്ച കേട്ടും കടിച്ചുകയറലിൽ വിധേയമായും ദുർഭഗമായ ജീവിതം നയിക്കേണ്ടി വരുന്ന കുടുംബാംഗങ്ങളുണ്ട്. ഇത്തരം കടിച്ചുകയറുകയും അലറിവിളിക്കുകയും ചെയ്യുന്ന ഒരു സിംഹത്തിന്റെ കഥയാണ് ആദ്യം സൂചിപ്പിച്ചത്. ആ സിംഹത്തിന്റെ ആക്രമണം പലതവണ ഏറ്റുവാങ്ങേണ്ടി വന്ന, ഇനിയും ഏറ്റുവാങ്ങാൻ ഭയപ്പെടുന്ന ഒരു കുടുംബാംഗമാണ് എന്റെ അടുത്തിൽ വന്ന് സഹായം ചോദിച്ചത്. ഇത്തരം അനുഭവങ്ങൾ അനേകം കുടുംബങ്ങളിലുണ്ട്. അതുകൊണ്ട് ഭവനത്തിൽ സിംഹത്തെപ്പോലെ ആകരുത് എന്ന ഉപദേശം ബൈബിൾ നമുക്ക് നൽകുന്നു. പലരും ഭവനത്തിൽ സിംഹത്തെപ്പോലെയാണെങ്കിലും പുറത്ത് ആട്ടിൻകുഞ്ഞിനെ പോലെയാണ്. വേറെ ചിലർ ഭവനത്തിൽ ആട്ടിൻകുഞ്ഞിനെ പോലെയാണെങ്കിൽ പുറത്ത് സിംഹത്തെ പോലെയാണ്. മൂന്നാമതൊരു കൂട്ടർ വീട്ടിലും പുറത്തും സിംഹത്തെ പോലെയാണ്. ഈ സിംഹങ്ങളെ എല്ലാവരും വെറുക്കുന്നു, ഭയപ്പെടുന്നുവെന്ന് ഈ സിംഹങ്ങൾ അറിയണം. അവർ കാരണം വളരെയധികം സഹിക്കുന്ന മനുഷ്യർ ഭർത്താവോ ഭാര്യയോ മകനോ മകളോ അപ്പനോ അമ്മയോ ഒക്കെയായി വീടുകളിൽ കഴിയുന്നുണ്ട് എന്ന് അവർ ഓർക്കണം. വാസ്തവത്തിൽ ഇത്തരം സിംഹങ്ങൾക്ക് സ്വസ്ഥതയില്ല, അവർ കാരണം മറ്റുള്ളവർക്കും സമാധാനമില്ല. അതിനാൽ നമ്മുടെ ഭവനങ്ങളിലും തൊഴിൽശാലകളിലും സിംഹങ്ങൾ വേണ്ട. നമുക്ക് ശാന്തതയും ക്ഷമയും ആത്മസമീപനവും ഉള്ള മനുഷ്യരാകാം. സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വളർത്തിയെടുക്കാം. ആത്മസംയമനം എന്ന സുഹൃദത്തിൽ നമുക്ക് വളരാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ജോസഫ് വയലിൽ.
2: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ഇനി മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

അവരുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മണി വല്ല ലോകത്തിലേക്ക്.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: കടലക്കൊത്ത ബായിള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്നും കേൾക്കാം.

0: ടീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി. കവർത്തി.
4: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
5: റജീന.
4: റജീന, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
5: ഇപ്പൊ വിളിക്കുന്നത് കോഴിക്കോട്.
4: കോഴിക്കോട്ടുകാരിയാണോ?
5: അല്ല, ലക്ഷദ്വീപ്.
4: ലക്ഷദ്വീപിൽ എവിടെയാണ്? ഏത് ദ്വീപ?
5: കവരത്തി.
4: കവരത്തിയില്. കോഴിക്കോടിൽ ഇപ്പൊ എന്താ പരിപാടി?
5: ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്.
4: എന്തായിട്ട്?
5: തെറാപ്പിസ്റ്റ്.
4: ഇപ്പൊ എത്ര വർഷമായി?
5: ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 മന്ത്.
4: 3 മാസമായിട്ടുള്ളോ? ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതാണോ അതോ?
5: അല്ല, നേരത്തെ വർക്ക് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു.
4: അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു?
5: ബാംഗ്ലൂരിൽ 1 ഇയർ.
4: 1 ഇയർ വർക്ക് ചെയ്തല്ലേ. പിന്നെ എന്താ കോഴിക്കോട് വരാൻ കാരണം?
5: അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ആയപ്പോ ഇവിടെ ഇത് ഇപ്പൊ പോസ്റ്റിന് ഉണ്ടല്ലോ, അത് ഹോസ്പിറ്റലായിരുന്നു.
4: അപ്പൊ ഇവിടെ കോഴിക്കോട്. അപ്പൊ എങ്ങനെയുണ്ട് വർക്കൊക്കെ?
5: കുഴപ്പമില്ല.
4: കുഴപ്പമില്ലാതെ പോണു. ജോലി ചെയ്യാൻ ഇഷ്ടാണോ?
5: ഇഷ്ടമാണ്.
4: ഇഷ്ടമായിട്ട് തന്നെ തിരഞ്ഞെടുത്താണല്ലേ. അപ്പൊ എങ്ങനെയാണ് ആളുകളുമായിട്ട് അവിടെ ഈ പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്?
5: പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ അവര് നമ്മളോട് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം ചോദിക്കും. നമ്മൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. നല്ല ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളവരൊക്കെ.
4: ഇപ്പൊ മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലേ?
5: അതെ.
4: അപ്പൊ കവരത്തിയില് വീട്ടുപേരെന്താണ്?
5: പൂവിനോട.
4: പൂവിനോട. നാട്ടിന്ന് വിട്ടു നിൽക്കുന്നോണ്ടുള്ള സങ്കടം ഉണ്ടോ?
5: ചെറുതായിട്ട്.
4: എങ്ങനെയാ, ഹോസ്റ്റലിലാണോ നിക്കുന്നേ?
5: അല്ല, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചെയ്യാം.
4: ആണല്ലേ. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കില്?
5: ട്രീറ്റ്മെന്റ്സ് ഒക്കെ രാവിലെ നമ്മൾ ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കും, പിന്നെ ഫേസ് മസാജ്, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കും, പിന്നെ ഫുൾ ബോഡി അഭ്യംഗം ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് വരുന്നത്.
4: അപ്പൊ എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ?
5: അത് അവർക്ക് ഇത് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ മെഡിസിൻസ് കാര്യങ്ങൾ, കഷായം കുടിക്കാനുള്ള അതൊക്കെ ഇവിടുന്ന് തന്നെ കൊടുക്കും. അത് നമ്മളല്ല, ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ മെഡിസിൻ ഒന്നും കൊടുക്കൂല. അപ്പൊ ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് ഉള്ളത്.
4: അപ്പൊ എത്ര ദിവസം നിന്നിട്ടാണ് അവിടെ ചെയ്യുന്നത്?
5: ഇത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പാക്കേജ് ആയിട്ടാ. നമ്മള് 14 ദിവസത്തിനുണ്ട്, 21 ദിവസത്തിനുണ്ട്, 28 ദിവസത്തിനുണ്ട്. അവരിങ്ങനെ റൂം എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ചെയ്യുന്നതാ.
4: അവിടെ തന്നെ നിന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അല്ലേ അവര് പോകുന്നത്?
5: അതെ.
4: അപ്പൊ ഒരു കുടുംബം പോലെ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളെല്ലാരും?
5: അതെ, ഒരു വീട് പോലെ നമ്മളെല്ലാരും ഇവിടെ ഒന്നിച്ച് നിന്നിട്ടാ താമസിക്കുന്നവർക്ക് ഫുഡും എല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും.
4: അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മുടെ ഫാട്ട് ഫെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
5: ബിടെക് മൂവിയിലെ യാഹിലാഹി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അത്.
4: ആർക്കാണ് ഡെഡിക്കേഷൻ?
5: ഫ്രണ്ട്സിന്.
4: ഫ്രണ്ട്സിന്. അവിടെയുള്ള ഫ്രണ്ട്സിനാണോ അതോ നാട്ടിലത്തെ ഫ്രണ്ട്സിനാണോ?
5: നാട്ടിലുള്ള ഫ്രണ്ട്സിന്.
4: നാട്ടിലുള്ള ഫ്രണ്ട്സിന്. അപ്പൊ നാട്ടിലെല്ലാ ഫ്രണ്ട്സിനും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിന് നന്ദി.

ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ. കേൾക്കാം ശനിയാഴ്ചകളെ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496

കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ

0: ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
1: എന്റെ പേര് നജാ ഫാത്തിമ.
0: നജാ ഫാത്തിമ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്?
1: ഇപ്പൊ ഞങ്ങളുള്ളത് കവരത്തിയിലാണ്. എന്റെ ജന്മനാട് ചേത്തലാത്താണ്.
0: മോളുടെ നാടപ്പോൾ ചേത്തലാത്ത് ദ്വീപിലാണല്ലേ?
1: അതെ.
0: അപ്പൊ കവരത്തിയിൽ ഇപ്പൊ എന്തിനാ വന്നത്?
1: ഇവിടെ ഉമ്മക്ക് ജോലിയുണ്ട്.
0: ഉമ്മക്ക് എന്ത് ജോലിയാ?
1: ആയുഷ് ഹോസ്പിറ്റലില്.
0: ഉമ്മയുടെ പേരെന്താ?
1: അജിലാനത്ത്.
0: നല്ലൊരു വെറൈറ്റി പേരാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളുടെ?
1: വീട്ടില് ഉമ്മയും ഉപ്പയും അനിയത്തിയും ചേട്ടനും മാമനും അമ്മൂമ്മയും എല്ലാരുണ്ട്.
0: അപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടോ?
1: അതെ.
0: കവരത്തി ദ്വീപിലാണോ ഇപ്പൊ എല്ലാവരും ഉള്ളത്? ഉമ്മമ്മയും ഉപ്പാപ്പയും എല്ലാരും?
1: കുറച്ചു പേര് ചേത്തലാത്തിലുണ്ട്.
0: അപ്പൊ കുറച്ചു പേര് ചേത്തലാത്ത് ദ്വീപിലാണ് അല്ലേ?
1: അതെ.
0: ഇവിടെ വാടകക്കാണോ താമസിക്കുന്നത് കവരത്തിയില്?
1: അതെ.
0: ഓക്കെ. മുളിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഞാനിപ്പോൾ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: ഏത് സ്കൂളിലാണ്?
1: PM ശ്രീ ഗേൾസ് സ്കൂളിൽ.
0: അപ്പോൾ നേരത്തെ 5-ാം ക്ലാസ് എവിടെയായിരുന്നു പഠിച്ച മോള്?
1: GJBS സൗത്ത്.
0: സൗത്തിലാണല്ലേ. അപ്പൊ ഉപ്പയുടെ പേരെന്താ?
1: നിജാമുദ്ദീൻ.
0: ഉപ്പക്ക് എന്താ ജോലി?
1: ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു.
0: മോളിന്ന് ഇമ്മണി ബെല്ല ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്?
1: പാട്ടും കഥയും അങ്ങനെ കുറച്ച് പരിപാടികൾ.
0: അപ്പൊ കുറേ പരിപാടികളായിട്ടാണല്ലേ വന്നിരിക്കുന്നത് നജ?
1: അതെ.
0: അപ്പൊ നമുക്ക് ആദ്യം പാട്ട് പാടിയാലോ? ഒരു കൂട്ടുകാരെ, നമുക്ക് നജ മോളുടെ ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും. മന്നുമ്മയമ്മയവിലും മണിമാണിക്കത്തിങ്കലും മണ്ണിൽ വന്നത് മിന്നും ഉത്തരസൂലി.

വരളം മുഴുവൻ പതറും ചുവടടി മുത്തിമണക്കുമ്പോൾ ചിറകടലുവരും പറവൈ ഹറമേ ചരിതമതോഴിപ്പാടും ആ ചരിതത്തോപ്പിൽ ബിംബരിപ്പുണ്ട്. ആ ബിംബറിനുള്ളിൽ പട്ടിയ കൽവുണ്ട്. ആ പട്ടിയ കൽവകമെത്തളി മുത്തിയ മുത്തിയ തടിയുണ്ട്. അത് മൊത്തം ചെറുകത്തട്ടും തലചുത്തും ഫറല മുത്തും മണിമുത്തൽ കലമ.

0: നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു.
0: പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കാറ് നജ?
1: കാണോ
0: പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ്? ഇപ്പൊ പുതിയ സ്കൂളിലോട്ടാണല്ലേ വന്നത്?
1: അതെ.
0: എങ്ങനെയുണ്ട് പുതിയ സ്കൂള്?
1: കൊള്ളാം, അടിപൊളിയാ.
0: അടിപൊളിയാണല്ലേ.
1: അതെ.
0: പുതിയ കൂട്ടുകാരിയൊക്കെ കിട്ടിയോ?
1: ആ, പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി.
0: പേരെന്താ കൂട്ടുകാരികളുടെ?
1: അത്തൂഫ, സഹദിയ, നസ്മീൻ, ജഹറ, വർസാന, റയ്യ, അങ്ങനെ കൊറേ കൂട്ടുകാരുണ്ട്.
0: അങ്ങനെ കുറേ കൂട്ടുകാരികളുണ്ടല്ലേ.
1: അതെ.
0: അപ്പൊ നമ്മള് നാട്ടിലോട്ട് എപ്പോഴാ പോകാറ്?
1: വെക്കേഷൻ ആകുമ്പോൾ പോവും.
0: വെക്കേഷൻ സമയത്ത് പോവോ? അവിടെ നാട്ടിലാരൊക്കെയുണ്ട്?
1: മുത്തമ്മ ഉണ്ട്, മുത്തമ്മയുടെ കുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്, നാട്ടിലെല്ലാരും ഉണ്ട്.
0: നാട്ടിലെല്ലാവരും ഉണ്ടല്ലേ. ഇപ്പൊ നാട്ടില് അവരൊക്കെ വിട്ടു വന്നതിൽ സങ്കടം ഉണ്ടോ മോൾക്ക്?
1: ആ, കുറച്ചുണ്ട്.
0: കുറച്ചുണ്ടല്ലേ. വെക്കേഷൻ സമയത്ത് മാത്രാണോ നിങ്ങളപ്പൊ പോകാറ്?
1: അതെ.
0: ഇക്കാക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇക്കാക്കയുടെ പേരെന്താ?
1: തൻവീർ അസ്ലം.
0: ഇക്കാക്ക എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 9.
0: അപ്പൊ ഇക്കാക്കയുടെ സ്കൂളിലോട്ടാണല്ലേ ഇപ്പൊ പോയത്?
1: അതെ.
0: ഇപ്പൊ ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
1: അതെ.
0: അനിയത്തിയുടെ പേരെന്താ?
1: നഫ്ല നിജാം.
0: നഫ്ല ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 4.
0: നഫ്ല ഇപ്പൊ നേരത്തെ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലേ?
1: അതെ, അവിടെ തന്നെ.
0: അപ്പൊ ഇത്താത്ത പോയപ്പോൾ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ലേ അനിയത്തിക്ക്?
1: ഉണ്ട്, എപ്പോഴും പിന്നാലെ വരും.
0: അപ്പോഴപ്പോ പിന്നാലെ ഒക്കെ വരും അല്ലേ?
1: അതെ.
0: നേരത്തെ വീടിന്റെ അടുത്തായിരുന്നു സ്കൂള്?
1: അതെ.
0: ഇപ്പൊ കുറച്ച് ദൂരെയായല്ലേ?
1: ആ, ഇപ്പൊ കുറച്ച് ദൂരത്തിലാണ് സ്കൂള്.
0: ആ, ഇനി നജകുട്ടിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
1: ഫസ്റ്റ് ഡേ സ്കൂള്.
0: ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ അല്ലേ?
1: ഫസ്റ്റ് ദിവസം പ്രിയംശ്രീ സ്കൂളിൽ പോയപ്പോൾ അവിടെ കളർ ഡ്രസ് ആയിരുന്നു, യൂണിഫോം ഇല്ലായിരുന്നു, ലഡു ഉണ്ടായിരുന്നു, ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോ പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടപ്പോ സന്തോഷം തോന്നി.
0: സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്താ ചെയ്യാറ്?
1: കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകും. ഇങ്ങനെ
0: നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്?
1: ഞങ്ങൾ എണ്ണിപ്പിടിക്കും, യൂണോ കളിക്കും, പാട്ടുപാടി കളിക്കും, അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കും.
0: അപ്പൊ അങ്ങനെ കുറേ കളികളൊക്കെ കളിക്കും അല്ലേ?
1: അതെ.
0: അടുത്തതായി ഇമ്മണിവലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥ.
0: കഥ. അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറയാം.
1: ഓക്കേ. നമസ്കാരം. പണ്ട് ഒരു കാട്ടില് ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. മടിയനായ സിംഹരാജാവ്. ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ സിംഹരാജാവിന് ഒരു ബുദ്ധി തോന്നി. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഓരോരോ മൃഗങ്ങളായിട്ടും എന്റെ ഗുഹയിലോട്ട് ഭക്ഷണമായി വരണം, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ ഒറ്റയടിക്ക് തിന്നു തീർക്കും. അപ്പോ കാട്ടിലെ മൃഗങ്ങളൊക്കെ സമ്മതിച്ചു, പേടിച്ച് സമ്മതിച്ചു. കാട്ടിലെ രാജാവിന് സന്തോഷമായി. അങ്ങനെ ഓരോരോ ദിവസമായിട്ട് മാൻ, പുലി, ആന, മുയൽ, അങ്ങനെ കുറേ ജീവികളൊക്കെ പോയി. ഒരു ദിവസം ഒരു മുയൽ പോകുമ്പോൾ മുയലിന് ഒരു ബുദ്ധി തോന്നി. മുയൽ ഓടിക്കൊണ്ട് പോയി ഗുഹേന്റെ അടുത്തിൽ പറഞ്ഞു സിംഹരാജാവിൻ്റെയോട്, സിംഹരാജാവേ, ഒരു സിംഹം അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ കാട്ടിലെ രാജാവ് എന്ത് മടിയനാണ്, ഇങ്ങനെയുള്ള രാജാവിനെയൊക്കെ എങ്ങനെയായിട്ട് രാജാവായിട്ട് കണക്ക് കൂട്ടുന്നു എന്നെ പറഞ്ഞു. അപ്പോൾ ആ സിംഹരാജാവിന് ദേഷ്യം വന്നു, ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ആ മുയൽ കൂട്ടിക്കൊണ്ട് പോയി, എന്നിട്ട് കാണിച്ചു കൊടുത്തു ഒരു കിണറ്റിന്റെ അകത്തിൽ. അപ്പോൾ ആ സിംഹരാജാവ് നോക്കുമ്പോൾ സിംഹരാജാവിന്റെ നിഴലിൽ കാണുന്നുണ്ട്. അപ്പോൾ സിംഹരാജാവ് മണ്ടനാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്റെയൊക്കെ? അപ്പോൾ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങനത്തെ ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വെല്ലുവിളിക്കാൻ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുനിന്ന് തന്നെ അങ്ങനത്തെ സെയിം ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ ആ സിംഹരാജാവ് ഒറ്റച്ചാട്ടം അതിന്റെ അകത്തിലോട്ട്. അങ്ങനെ ആ സിംഹരാജാവും പോയി വേറെ ഒരു നല്ല സിംഹരാജാവിനെ രാജാവാക്കി. ഗുണപാഠം. മണ്ടനായ സിംഹരാജാവിനെ പച്ചിച്ചിട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. താങ്ക് യു.
0: നല്ല അടിപൊളി കഥ ആയിരുന്നു. പിന്നെ വീട്ടില് ഉമ്മമ്മ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉമ്മമ്മ കഥ ഒന്നും പറഞ്ഞു തരാറില്ലേ?
1: ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ.
0: ആ, ഉമ്മമ്മയെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ? അപ്പോൾ പറഞ്ഞു തരുമായിരിക്കും അല്ലേ?
1: അതെ.
0: അപ്പൊ ഇങ്ങനത്തെ കഥകളാ പറഞ്ഞു തരാറ്?
1: കാട്ടിലെ കഥകളൊക്കെ പറയും, പിന്നെ നബിയുടെ കഥ ഒക്കെ പറയും, പഴയ പഴയ കഥ ഒക്കെ പറയും.
0: അപ്പൊ കുറേ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ ഉമ്മമ്മ?
1: അതെ.
0: ഉമ്മമ്മയുടെ പേരെന്താ?
1: ഹുമേറത്ത്.
0: ഉമ്മക്കിപ്പ എത്ര വയസ്സായിട്ടുണ്ടാവും?
1: 63.
0: 63 വയസ്സായി അല്ലേ. അപ്പൊ പഴയ പഴയ കഥയൊക്കെ ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ടല്ലേ.
1: അതെ.
0: ഓക്കെ, നജമോളിപ്പോ ആദ്യമായിട്ടാണോ ആകാശവാണിയിലെ പരിപാടി അവതരിപ്പിക്കുന്നത്?
1: ഞാൻ വേറെ ഒരു പരിപാടി ഗ്രീൻ ക്വിസ്സില് പങ്കെടുത്തിട്ടുണ്ട്.
0: ഗ്രീൻ ക്വിസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ.
1: അതെ.
0: അതിലെങ്ങനെയായിരുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയോ?
1: അതെ,
0: സമ്മാനം കിട്ടിയല്ലേ. അതിപ്പോ രണ്ടാമത്തെ പരിപാടിയാണല്ലേ പങ്കെടുക്കുന്നത്?
1: അതെ.
0: നിജാമോളിപ്പോ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് വൈകുന്നേരങ്ങളിൽ എന്താ ചെയ്യാറ്?
1: ചില സമയത്ത് കൂട്ടുകാരൊപ്പം കളിക്കാൻ പോവാം, അല്ലെങ്കിൽ ക്രോഷി ചെയ്യും.
0: ക്രോഷൊക്കെ ചെയ്യാറുണ്ടോ?
1: അതെ.
0: ഏതുതരം ക്രോഷാ ചെയ്യാറ്?
1: ഫ്ലവർ, മാറ്റ് അങ്ങനെ ചെയ്യാറുണ്ട്.
0: അങ്ങനെ കുറേ ചെയ്യാറുണ്ട് അല്ലേ.
1: അതെ.
0: അപ്പൊ ഇതെവിടെന്നാ പഠിച്ചത് മോള്?
1: ഉമ്മ പഠിപ്പിച്ചു തന്നുണ്ട്.
0: ഉമ്മ പഠിപ്പിച്ചു തന്നതാണല്ലേ. അല്ലാതെ വേറെ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല?
1: അല്ല, പോയിട്ടില്ല.
0: അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുവോ?
1: ആ, ഞാനിപ്പോ സ്കൂൾ വിട്ട് വന്നാൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും.
0: പിന്നെന്താ ചെയ്യാറ്?
1: പിന്നെ ഇതുപോലെ ഗെയിമൊക്കെ കളിക്കും.
0: നിജമ്മളുടെ പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നത് കൂടുതലായിട്ട്?
1: ഉമ്മയും പാപ്പയും രണ്ടുപേരും സഹായിക്കും.
0: രണ്ടുപേരും സഹായിക്കാറുണ്ടല്ലേ.
1: അതെ.
0: അടുത്തതായി മുഴുവലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: പാട്ട്.
0: പാട്ടാണല്ലേ. കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം നമുക്ക്.
1: അതെ. മുള്ളിക്കാട്ടിൽ കള്ളച്ചെടിപ്പലർത്തി, അരുത്തി കണ്ണാടിനെ കള്ളുവിനപ്പലർത്തി, അരുത്തി മുന്തിരിക്കള കള്ളക്കൊന്നൽ മയക്കി മയക്കി എണ്ണക്കറപ്പിയേ, എന്റെ കണ്ണുമുടിങ്ങനെ മരിച്ച രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ, എണ്ണക്കറപ്പിയേ, എന്റെ കണ്ണുമുരിങ്ങനെ മരിച്ച രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. ഉപ്പത്തെ തീമാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിൽ മിന്നൽ കണ്ട് കൂലി കൂർത്ത നെഞ്ചിൽ അന്നവൾ, കെത്തിയിരിയും സൂര്യനെ പൊട്ടുപോലെ തട്ടിനിന്റെ പൊട്ടുപോലത്തെ വിരൽ കണ്ട പാറക്കല്ലും പൊട്ടിനിന്റെ മാംഗോ വരച്ചതോ മല്ലി മാംഗോവിന്റെ മണ്ണിൽ ജനിച്ചതോ സൂഫിക്കാതിക്കാ മുന്നിൽ നടന്നത് സൂവിയത്തിൽ നിന്നും വിപ്ലവൻ ജനിച്ചത്. ആ, നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കടുത്ത മരുമയും മാനവർദ്ദയോ, നിന്റെ കനവ് കാണാൻ നേർത്തിയില്ല വീണവർദ്ധയോ, നെഞ്ചു ചാരമായി കിടന്നരില്ല വീണിച്ച് പറയോ, കറുപ്പറാണ് പേരാണ് എന്ന തിളക്കമണച്ചാണ് എന്റെ കൂടെ വാണി, എതൊരു മധുരം എനിക്ക് താടി അതൊരു

0: ചിത്രമെനിക്ക് താടി. സ്വർഗവതിൽ തേടി എൻ മോഹന്തിർക്കുമാനി, എൻ മോഹന്തിർക്കുവാനി മോനലോവേ, മോഹലാലയെ എൻ്റെ നാളെ പ്രേമലീലേ, മോനലോവേ മോഹലാലയെ എൻ്റെ നാളെ പ്രേമലീലേ.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: വേറെ പാട്ടറിയോ നമ്മൾക്ക്?
0: ആ,
1: വേറൊരു മാപ്പിള പാട്ട് പാടാം.
0: ഓക്കെ.

0: പാട് ദേശത്തിൽ നിന്നാളി.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: നേരത്തെ പാടിയത് ഏത് പാട്ടായിരുന്നു?
0: റാപ്പ്.
1: റാപ്പാണല്ലേ. കൂടുതലും ഏത് പാട്ടുകളാണ് ഇഷ്ടം?
0: റാപ്പ്.
1: റാപ്പ് സോങ്ങുകളാണോ കൂടുതലും ഇഷ്ടം?
0: അതെ.
1: നമ്മളിപ്പോ എത്രാം ക്ലാസ് തൊട്ടാണ് ഇവിടെ പഠിക്കുന്നത്? കവരത്തിയില്? മൂന്നാം ക്ലാസ് തൊട്ടാണല്ലേ.
0: അതെ.
1: ചേത്തലാത്ത ദ്വീപ് മൂന്നാം ക്ലാസ്സിൽ നിന്ന് വന്നതാണോ?
0: അതെ, ഞാൻ മൂന്നാം ക്ലാസ്സിൽ നിന്നാണ് വന്നത്.
1: മൂന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കുകയാണല്ലേ കവരത്തിയില്?
0: അതെ, 3 വയസ്സ് മുതൽ ഇവിടെ ആയിരുന്നു. പിന്നെ നേസാറൊക്കെ കഴിഞ്ഞ് വന്നിൽ നിന്ന് പോയി നാട്ടിലോട്ട്. പിന്നെ 2 പഠിച്ചിട്ട് 3 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
1: ഇപ്പൊ 3 മുതൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
0: അതെ.
1: ഇപ്പൊ 6-ാം ക്ലാസ് എത്തിയല്ലേ.
0: അതെ.
1: അവസാനമായി കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം.
0: ആ നീ.

0: കുളരേഖ മുകിലേറുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയതെന്തും നീയല്ലാതെ വന്നില്ലെന്നും ഹരം കണ്ട് മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മഞ്ചും അരുപടി പറഞ്ഞൊരു കല്ലാണ്, ഷാഫിക്ക് പറഞ്ഞൊരു ചൊല്ലാണ്, ഹലോ തിവിത്തോട്ട് കൂട്ടാണ്, അരിമുല മനസ്സ് തന്നാളെ അകലത്തിലിരിക്കണ ദരദാണ്, അടുപ്പത്തിലിരിക്കള ഫറലാണ്, തിടുക്കത്തിലരുങ്ങടി പെണ്ണാളെ അരിപ്പോ തിരിപ്പോ കളിയാണ്.
1: അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാട്ട്.
0: താങ്ക് യു.
1: കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളാണോ നജക്ക് ഇഷ്ടം?
0: അതെ.
1: ആ അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോയാ പറയോ ഇങ്ങനെ ഇമ്മളവലി ലോകത്തിൽ പങ്കെടുത്തതെന്ന് കൂട്ടുകാരികളോട്?
0: ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ.
0: അതെ.
1: അപ്പൊ നജ കുട്ടിയുടെ പാട്ടും കഥയും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ?
0: അത് ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും.
1: ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ വാർത്തകൾക്ക് ശേഷം ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ സംഗീതം നൽകി കിഷോർ കുമാർ, മൻഹാസ് യുദാസ്, മഹേന്ദ്ര കപൂർ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം കർമ്മ.

ചലച്ചിത്രഗാനങ്ങളിലടുത്തതായി ഉല്ലാസ പറവൈകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യനും ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന പഞ്ചു അനുരാചലം, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിലിനി സർഫ് തും എന്ന ചിത്രത്തിനു വേണ്ടി സമീറിന്റെ വരികൾക്ക് ബുസാൻ ദ്വാ സംഗീതം നൽകി അനുരാധ പൊതുവാളും ഹരിഹരനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കല്ലക്കുൾ തിരയുന്ന ചിത്രത്തിനു വേണ്ടി രാമുവിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: നാഷണൽ ഡോക്ടേഴ്സ് ഡേ, ജീവൻ കാക്കുന്നവർക്കായി ഒരു ദിനം. ജീവിതത്തിൽ ഇരുട്ടു വീഴുമ്പോൾ, രോഗത്തിന്റെ വേദനയിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ, പ്രതീക്ഷയുടെ തിരുനാളവുമായി എത്തുന്ന ചിലരുണ്ട്. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നേർത്ത നൂൽപ്പാലത്തിലൂടെ നമ്മൾ ഭയന്ന് നടക്കുമ്പോൾ ധൈര്യം തന്ന് ചേർത്തു പിടിക്കുന്നവർ, നമുക്ക് ഓരോരുത്തർക്കുമായി നിരന്തരം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ. ഇന്നലെ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം. നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവതുല്യരായ ആ മനുഷ്യർക്കായുള്ള അവരുടെ സേവനങ്ങളെ പ്രശംസിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായുള്ള ദിനം. ജൂലൈ 1 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ്. ആരോഗ്യമേഖലയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകളെ മുൻനിർത്തി 1991 മുതലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദിനം ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർമാരാണെന്നും അവരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെപ്പോലും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സമൂഹ മാധ്യമത്തിൽ കുറിച്ച ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരനും ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. രാജ്യമൊട്ടാകെ വിവിധ ആശുപത്രികളും മെഡിക്കൽ സ്ഥാപനങ്ങളും ആരോഗ്യ സെമിനാറുകൾ നടത്തിയും മികച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ നൽകിയും സമുചിതമായാണ് ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തും ദിനാഘോഷ പരിപാടികൾ നടന്നു. IMA കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷ പരിപാടിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ സമ്മാനിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരള മോഡൽ എന്നറിയപ്പെടുന്ന ആരോഗ്യ മാതൃകയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഡോക്ടർമാരുടെ അർപ്പണബോധമാണ്. ഗ്രാമീണ മേഖലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ അതിനൂതന സൌകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിൽ വരെ രാപ്പകൽ ഭേദമന്യേ അവർ നടത്തുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രളയം പോലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന നിപ്പ, കോവിഡ്, ഷിഗല്ല പോലുള്ള നിരവധി രോഗങ്ങളെയും അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കും സമൂഹത്തിനാകെയും കരുത്തു നൽകുന്നത് അർപ്പണബോധമുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യമേഖലയുടെ ആകെ തന്നെയും സേവനങ്ങളാണ്. ആതുര സേവന രംഗത്തേക്ക് പൂർണ്ണ മനസ്സോടെ കടന്നുവരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അവരുടെ കൈകളിലാണ് തങ്ങളുടെ ആരോഗ്യകരമായ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന പൊതുസമൂഹവും ഇവരുടെയെല്ലാം താൽപര്യങ്ങളും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഉയരത്തിലെത്താനാവും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ:
1: ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ നൽകിവരുന്ന നിസ്വാർത്ഥ സേവനങ്ങളെ ഓർമ്മിക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു അവസരമായി ദേശീയ ഡോക്ടേഴ്സ് ദിനം ശ്രദ്ധിക്കപ്പെടുന്നു. ഡോക്ടർമാർക്ക് ഭീതിയില്ലാതെ ഏറ്റവും നല്ല ചികിത്സ രോഗികളിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ അനിവാര്യമാണ്. ഇത് പ്രായോഗികമാകണമെങ്കിൽ അധികാരികളുടെയും പൊതുജനത്തിന്റെയും സന്മനസ്സും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നീ മാർഗങ്ങളിലൂടെ കേരളത്തെ ആരോഗ്യരംഗത്ത് ഇനിയും ഏറെ മുന്നിലെത്തിക്കാൻ സാധിക്കും.
2: വെല്ലുവിളികൾക്കിടയിലും സേവന സന്നദ്ധതയുടെ മുന്നേറുന്ന ഡോക്ടർമാർക്ക് നിങ്ങളുടെ പിന്തുണയും സ്നേഹമാണ് ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു നാളേക്കായി ഡോക്ടർമാരും പൊതുജനങ്ങളും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ.
0: മഹത്തായ സേവനങ്ങൾക്കിടയിലും ഒരു ഡോക്ടർ തന്റെ കൃത്യനിർവഹണത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളുണ്ട്. രോഗിയോട് അനുകമ്പയോടെയും സ്നേഹത്തോടെയും പെരുമാറാനും അവരുടെ സംശയങ്ങളെയും ആശങ്കകളെയും ക്ഷമയോടെ കേൾക്കാനും ഡോക്ടർമാർക്ക് കഴിയണം. ചികിത്സ തേടിയെത്തുന്ന രോഗിയുടെ സാമ്പത്തികമോ സാമൂഹികമോ ആയ പശ്ചാത്തലം ഒരിക്കലും പരിചരണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. ഓരോ ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിരന്തരം അറിവ് നേടുകയും ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും മെഡിക്കൽ എത്തിക്സ് മുറുകെ പിടിക്കുകയും വേണം. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഓരോ ഡോക്ടറും ഇന്ന് ജോലി ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന് പകരമാകാൻ ഒന്നിനുമാകില്ല. പരസ്പര വിശ്വാസമുള്ളിടത്തെ ചികിത്സ ഫലപ്രദമാകൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമസംഭവങ്ങൾ കൂടുകയാണ്. ഒന്നോ രണ്ടോ പേർ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. എന്നാൽ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന രീതി സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവർക്ക് നേരെ കൈയുയർത്തുന്ന ഈ പ്രവണത തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലും മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവുമായ ഡോക്ടർ ചാന്ദിനി വാർത്താ തരംഗിണിയോട്.
3: നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിനും ചികിത്സയിലുമുള്ള ഡോക്ടർമാരുടെ പങ്കിനെ കുറിച്ച് തീർച്ചയായും നമുക്ക് ഓർക്കാം. തന്റെ മുന്നിലെത്തുന്ന ഓരോ വ്യക്തിയെയും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ചികിത്സിക്കേണ്ടുന്ന ചുമതലയാണ് ഡോക്ടർക്കുള്ളത്. ഇന്നത്തെ ലോകത്തിൽ രോഗങ്ങളും രോഗനിർണയവും ചികിത്സാരീതികളും മാറിവരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും മുന്നിൽ ഡോക്ടർമാർ നിറവേറ്റുന്ന കർത്തവ്യങ്ങൾ പല മടങ്ങാണ് വ്യത്യസ്തമാണ്. ആ മഹത്തായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും മനുഷ്യരാണെന്നും അതിമാനുഷിക കഴിവുകളുള്ളവരല്ലെന്നും നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആശുപത്രി സംവിധാനങ്ങളോടും ഡോക്ടർമാരോടുമുള്ള സമീപനത്തിന് മാറ്റമുണ്ടാവുകയും എല്ലാ സ്ഥാപനങ്ങളും രോഗീ സൗഹൃദമാവുകയുമുള്ളൂ. ഡോക്ടർമാർക്ക് ഭയരഹിതവും ഉചിതവുമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ അതിനൂതനമായ അറിവുകളും ചികിത്സാരീതികളും ദിവസവും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് ഉള്ള ഒരു ഡോക്ടറാകാനും രോഗി പരിചരണം മഹത്തായ ഒരു ദൗത്യമായി കാണാനും ഡോക്ടർമാർക്കും ഉത്തരവാദിത്തമുണ്ട്.
0: ബിഹൈൻഡ് ദ മാസ്ക്, ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. ഒരു സർജിക്കൽ മാസ്കിന് പിന്നിൽ നാം കാണുന്ന ഡോക്ടർമാർ, നമ്മെ സുഖപ്പെടുത്തുന്ന അവരെ ആര് സുഖപ്പെടുത്തും എന്ന വലിയ ചോദ്യമാണ് ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. പ്രതിദിനം അനവധി രോഗികളെയാണ് പലപ്പോഴും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഓരോ ഡോക്ടർമാരും പരിശോധിക്കുന്നത്. വിശപ്പും ദാഹവും ഉറക്കവും മാറ്റിവെച്ചുള്ള ഈ ഓട്ടത്തിനിടയിൽ അവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക തളർച്ച വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. തുടർച്ചയായ നൈറ്റ് ഡ്യൂട്ടികളും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ മരണം മുന്നിൽ കാണേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദനയും അവരെയും തളർത്താറുണ്ട്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ദു വി നായർ.
4: ഡോക്ടേഴ്സ് ഡേയിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു പ്രശ്നം, ഹൂ വിൽ ഹീൽ ദ ഹീലേഴ്സ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കുറുന്തോട്ടിക്ക് തന്നെ വാദം വന്നാൽ എന്തു ചെയ്യും. അതുപോലെയാണ് ഈ ഒരു അവസ്ഥയും. പഠിതാക്കളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടവരാണല്ലോ വൈദ്യപഠനത്തിനായി വരുന്നത്. 5-6 വർഷത്തെ പഠനം കഴിഞ്ഞ് നേടുന്ന ഡിഗ്രി, പിന്നെയും 3-4 വർഷത്തെ ഉപരിപഠനം, പിന്നെ പല വർഷങ്ങളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനം, ഇങ്ങനെ ജീവിതത്തിന്റെ തന്നെ ഒരു വലിയ പങ്ക് അവർ പഠനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇവ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഡോക്ടർമാർ സ്ഥിരമായി നേരിടുന്നത്. ഏറെ സമ്മർദ്ദമേറിയ പല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടവരാണ് ഡോക്ടർമാർ. അടുത്ത കാലങ്ങളായി നാം കാണുന്ന പ്രധാന പ്രതിസന്ധി ഇതിന് തക്കതായി പ്രതിഫലവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവ കൂടാതെ തൊഴിലിടങ്ങളിലെ പലവിധ സമ്മർദ്ദങ്ങൾ, രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും ഏൽക്കേണ്ടി വരുന്ന കയ്യേറ്റങ്ങളടക്കം ഇവർ നേരിടേണ്ടി വരുന്നു. ഞാനീ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രധാനമായും മോഡേൺ മെഡിസിൻ ശാഖ നേരിടുന്നതാണ്. ഇത്തരത്തിലെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും വിഷാദത്തിലേക്കും ലഹരിയുടെ ഉപയോഗത്തിലേക്കും മാനസിക തളർച്ച അഥവാ ബേൺഔട്ടിലേക്കും ആത്മഹത്യകളിലേക്കും നയിക്കുന്നു. ഇനി പരിഹാരമാർഗങ്ങൾ നോക്കിയാൽ അടിസ്ഥാനപരമായി ഡോക്ടർമാരും മനുഷ്യരാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. സ്വന്തം ആരോഗ്യം, അതിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാൻ സ്വയം പ്രാപ്തരാവുക. സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഹോബീസ്, മീ ടൈം ഇവയൊക്കെ അതിന് നമ്മെ സഹായിക്കും. പോസിറ്റീവായ കോപ്പിംഗ് മെക്കാനിസംസിന് ഊന്നൽ കൊടുക്കേണ്ടതാണ് ഏറെ പ്രധാനം. തിരക്കുള്ള ദിനചര്യയുടെ ഇടയിലും സമയത്തിന് ഭക്ഷണം, ആവശ്യമായ ഉറക്കം ഇവ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്. കാരണം എന്നാൽ മാത്രമേ രോഗികളുടെ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
0: സാധാരണക്കാരുടെ വേദനകളിൽ ആശ്വാസമേകാനും ജീവൻ രക്ഷിക്കാനും യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. രോഗാവസ്ഥയിലുള്ള ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ മരുന്നുകൾക്കപ്പുറം ഡോക്ടർമാർ പകർന്നു നൽകുന്ന സ്നേഹവും പരിചരണവും വലിയ പങ്കാണ് വഹിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ ഡോക്ടർമാർ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കണ്ണൂരിൽ നിന്നും ജ്യോതി ആകാശവാണിയോട്.
5: ആധുനിക വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും അത്യാധുനിക ജീവൻ രക്ഷോപാധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു രോഗിക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് ഡോക്ടറുടെ സാന്നിധ്യവും കാരുണ്യവുമാണ്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നുമില്ലാത്ത ദുഃഖവും നിരാശയും മാത്രം നിറഞ്ഞ എന്റെ കഴിഞ്ഞ കുറച്ചുകാലം ഏറെ ദിവസങ്ങളും കഴിച്ചുകൂട്ടിയത് ആശുപത്രിവാസവും തുടർ ചികിത്സകളുമായിട്ടായിരുന്നു. അന്നവിടത്തെ ഡോക്ടർമാർ നഴ്സുമാർ ഇവരൊക്കെ പകർന്നു തന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് എന്നെ തിരികെ പ്രത്യാശയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയതെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന സേവനം വാക്കുകൾക്കപ്പുറമാണ്. കോവിഡ് മഹാമാരിയുടെ ആ കഠിനമായ നാളുകൾ തന്നെ ഓർത്തു നോക്കിയാൽ അറിയാം, ലോകം മുഴുവൻ ഭയന്ന് വിറച്ച് വീടുകൾക്കുള്ളിൽ അഭയം കണ്ടെത്തിയപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മുൻനിരയിൽ പോരാടിയവരാണ് നമ്മുടെ ഡോക്ടർമാർ. സ്വന്തം ബന്ധുക്കൾക്ക് പോലും പ്രവേശനമില്ലാതിരുന്ന ഐസൊലേഷൻ വാർഡുകളിൽ രോഗികൾക്ക് കാവലിരുന്നതും ധൈര്യം പകർന്നതും ഈ ഡോക്ടർമാരാണെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നിട്ടും വിരലിലെണ്ണാവുന്ന ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളോ തെറ്റായ പ്രവണതയോ കാരണം മുഴുവൻ ഡോക്ടർമാരെയും പഴി പറയുകയും ആശുപത്രിയുടെ നേർക്ക് തന്നെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന പ്രവൃത്തികൾ അത്യന്തം നിർഭാഗ്യകരം തന്നെയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ജനസേവനം നടത്തുന്ന നല്ലവരായ ഡോക്ടർമാരെ തിരിച്ചറിയാനും അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കാനും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്.
6: ആതുര സേവന രംഗത്ത് ഡോക്ടർമാർക്കൊപ്പം രാപ്പകൽ പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. ജീവൻ രക്ഷിക്കാനുള്ള ഓരോ പോരാട്ടത്തിലും ഡോക്ടർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർ കാണിക്കുന്ന ധൈര്യവും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും നൽകുന്ന പ്രചോദനവും എല്ലാം നേരിട്ടറിയുന്നതും നഴ്സുമാർക്ക് തന്നെയാണ്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ നഴ്സിംഗ് ഓഫീസർ സെമീന ഹസൻ വാർത്താ തരംഗിണിയോട്.
7: ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിലെ രോഗികളായ അന്തേവാസികൾക്ക് ഡോക്ടർമാർ നൽകി വരുന്ന സേവനം മറ്റ് ആശുപത്രിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം വർഷങ്ങളായി അവരുടെ ലോകം എന്ന് പറയുന്നത് ആശുപത്രിയിലെ മതിൽക്കെട്ടിനുള്ളിലാണ്. ജനിച്ച നാടും വീടും ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട നിസ്സഹായ അവസ്ഥ. വീട്ടിലെ മുതിർന്ന ആളുകൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത് അതേ സാഹചര്യമാണ് ഡോക്ടർക്ക് ഇവിടെയുള്ളത്. ഒരു കുടുംബ അംഗം പോലെയാണ് അവർക്ക് ഡോക്ടർ. ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയാണ് അവർക്ക് ഓരോരുത്തർക്കും ഡോക്ടർമാർ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കുപരി മാനസികമായ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഡോക്ടർമാർ നൽകുന്ന അർപ്പണ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരിക്കും ഡോക്ടർമാർ അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ആഘോഷങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെയും അവർക്ക് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മേഖലയെ വളരെയേറെ മികവുറ്റതാക്കുന്ന ഡോക്ടർമാർ മാറി മാറി വരുന്ന ഭയാനകമായ പുതിയ പുതിയ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഓരോ ഡോക്ടർക്കും അവർക്ക് അർഹമായ പരിഗണനയോ സുരക്ഷിതത്വമോ നാം നൽകുന്നുണ്ടോ? അതൊക്കെയും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്.
6: ഡോക്ടർമാരുടെ മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സമൂഹമെന്ന നിലയിൽ നമുക്കും അതിനായി ചിലത് ചെയ്യാനുണ്ട്. ഇന്റർനെറ്റിൽ നോക്കി സ്വയം ചികിത്സ നിശ്ചയിച്ച് ഡോക്ടർമാരെ സംശയത്തോടെ കാണുന്ന ശീലം നമ്മൾ മാറ്റണം. ആശുപത്രികളിൽ അക്രമരഹിതമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഞ്ചിരിയോ ചെറിയൊരു നന്ദി വാചകമോ മതി അവരുടെ ഒരു ദിവസത്തെ ക്ഷീണം മാറ്റാൻ. തുടർച്ചയായി ഡ്യൂട്ടി നൽകാത്ത രീതി, കൃത്യമായ സുരക്ഷാ ഓഡിറ്റ്, ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സേഫ് സോണുകൾ, വിശ്രമവേളകൾ, ഇതൊക്കെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോളിസി തലത്തിൽ തന്നെ നടപ്പിലാക്കണം. പ്രിയ ശ്രോതാക്കളെ, മാസ്കിന് പിന്നിലെ ആ മുഖങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടേതാണ് എന്ന് തിരിച്ചറിയുക. നമുക്കായി രാപ്പകൽ ഉണർന്ന് പ്രവർത്തിക്കുന്നവർക്ക് കാവലാകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
8: സന്ദേശഗാനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. എന്റെ അമ്മയുടെ ജന്മദിനമാണ് ജൂൺ 30. ഒരു സന്ദേശം അയക്കാൻ ഞാനും എന്റെ അമ്മമ്മയും താൽപര്യപ്പെടുന്നു. ഈ ഗാനം ഞങ്ങളൊരിക്കൽ ആർജിയായിരുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ പേര് ബബിത എന്ന് എഴുതിയിരിക്കുന്നത്. ബബിതയുടെ മകൾ ശ്രദ്ധ, അമ്മ ശ്രീദേവി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇത് ബബിത മാഡമാണോ? ബബിത മാഡം ഇപ്പോൾ ബോംബെയിലാണോ അതോ കേരളത്തിലാണോ?
1: കേരളത്തിലാണ്.
0: ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദം വേറെ എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറു ചോദ്യമാണ്. എന്തായത്? അതും ഒരു കാലത്ത് ആർജിയൊക്കെ ആയിരുന്നയാൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാൻ വേണ്ടി വിളിച്ചതാ.
1: എന്നല്ല,
0: എപ്പോഴായാലും ഒരു ബർത്ത്ഡേ വിഷസ് തരുന്നത് നല്ലതല്ലേ?
1: തീർച്ചയായിട്ടും. ആരാണ് എനിക്ക് മനസ്സിലായില്ല.
0: അത് രഹസ്യം.
1: സർപ്രൈസ് ആവല്ലോ എനിക്ക്.
0: അതെ, അങ്ങനെ വേണമല്ലോ. അന്നത്തെ ആർജ്യകാലം ഒന്ന് ഓർക്കാമോ?
1: ആർജ്യകാലം വളരെ നല്ല ഒരു കാലമാണ്. ഞാൻ ആകാശവാണി റെയിൻബോസിലായിരുന്നു ആർജ്യമായിട്ട് വർക്ക് ചെയ്തത്.
0: ഓക്കെ, എവിടെ?
1: കൊച്ചി. നല്ലൊരു കാലഘട്ടമായിരുന്നു. ഓർമ്മിക്കാൻ നല്ലൊരു ചേർന്ന കാലം തന്നെയാണ് അത്. 6 വർഷം.
0: ആരൊക്കെ ഉണ്ടായിരുന്നു പ്രക്ഷേപകർ
1: അന്ന്? ഞങ്ങളെ ഹെഡ് ലേഖ മാഡം ആയിരുന്നു. എനിക്ക് മനസ്സിലായില്ല ആരാ എവിടെ നിന്നാണ്. ഇപ്പം
0: ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ മറ്റൊരു ആകാശവാണി നിലയത്തിൽ നിന്ന് വിളിക്കുമ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ?
1: ഓ, എനിക്ക് തോന്നിയ ഒരു ചെറിയ സംശയം. അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് അമ്മ ഇങ്ങനെ പറയും. ഇന്നലെ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു, അൺനോൺ നമ്പർ വരുവാണെങ്കിൽ ഫോൺ എടുക്കണം കേട്ടോ എന്നൊക്കെ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു.
0: സാധാരണ അമ്മമാര് പെൺമക്കളോട് അൺനോൺ നമ്പർ വന്നാൽ ഫോൺ എടുക്കരുത് എടുക്കരുത് എന്നാണ് പറയുന്നത്.
1: എന്റെ അമ്മ നേരെ തിരിച്ചു, എന്റെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അൺനോൺ നമ്പർ വരുമ്പോ ഫോൺ എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അമ്മ അങ്ങനെ? അപ്പൊ നീ എടുക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു സർപ്രൈസ്.
0: ഇതിനകത്ത് ഒരു കൂട്ടുപ്രതിയും കൂടി ഉണ്ട് കേട്ടോ, അമ്മ മാത്രമല്ല.
1: അതാരാണ്?
0: അയാളുടെ പേര് ശ്രദ്ധ എന്ന് പറയും.
1: എന്റെ മകളാ.
0: അങ്ങനെ കൂട്ടായ ആക്രമണമാണ്.
1: അത് അതാണ് ഇവരിവിടെ ഗുണാലോചനയൊക്കെ ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം.
0: അപ്പൊ എന്തായാലും വീണ്ടും ഇങ്ങനെയെങ്കിലും ആകാശവാണിയിൽ കൂടി വീണ്ടും ശബ്ദം കേൾക്കുകയാണല്ലോ. തിരുവനന്തപുരത്ത് കൂടിയാണെന്നേ ഉള്ളൂ.
1: അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, ഏത് പാട്ട് വെക്കണം?
1: എനിക്കിഷ്ടമുള്ള പാട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വരുന്നത് മടിമേല് എന്നുള്ളൊരു പാട്ടില്ലേ, അതിന് ആദ്യത്തെ വരികൾ ഞാൻ മറന്നുപോയി.
0: മലർക്കൊടി പോലെ.
1: അത് തന്നെ.
0: പഴയ ഒരു ബബിത കപൂർ അല്ലേ?
1: അതെ അതെ.
0: ആ ബബിത കപൂറുമായിട്ട് ഈ ബബിതയ്ക്കുള്ള ബന്ധം എന്താ?
1: ഒരു ബന്ധമില്ല, പക്ഷെ എന്റെ അമ്മ ആ നടിയുടെ വലിയ ഫാനാണ്.
0: അതാ ഞാൻ ചോദിച്ചത്.
1: എന്റെ പേര് ബബിത.
0: ഒരുപാട് പാട്ടുരംഗങ്ങൾ ഉണ്ടല്ലോ ബബിത കപൂറിന്റെ.
1: എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജേഷിനും. അപ്പൊ ഞങ്ങൾ
0: രണ്ടുപേരും ബോളിവുഡ് അടക്കിയാണ് താരങ്ങളാണ് ഇപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും എന്താണ് ഇപ്പോഴത്തെ ഒരു താരത്തിന്റെ പേരാണല്ലോ അല്ലെ? ഒരു ശ്രദ്ധ കപൂർ ഉണ്ടല്ലോ.
1: ശ്രദ്ധ കപൂർ ഉണ്ട്. മകൻ ശ്രീരാം എന്നാണ് പേര്.
0: ആഹാ,
1: രണ്ട് മക്കളുണ്ട്.
0: ശരി ശരി. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. സലിൽ ചൗധരിയുടെ സംഗീതത്തിന് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി. ആര് പാടി വെക്കണം?
1: ജാനകിയമ്മയാണോ?
0: ജാനകിയമ്മ പാടിയത് വെക്കാം. ശരി.
1: ഞാൻ ഈ പാട്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ 2 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയ എന്റെ അച്ഛന് വേണ്ടിയിട്ടും.
0: അച്ഛൻ കേൾക്കുന്നുണ്ടാവും. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ആകാശവാണിയുടെ ഒരു എളിയ ശ്രോതാവാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണി എന്റെ ഉറ്റ സുഹൃത്താണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാർ വളരെ സരസനും കഥകളി സംഘാടകനും ഒരു വലിയ കഥകളി പ്രേമിയുമാണ്. എവിടെ കഥകളി ഉണ്ടെങ്കിലും ആളവിടെ കാണും. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചതിനു ശേഷം ടെസ്റ്റ് എഴുതി ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാകുന്ന വളരെ ജോളിയായൊരു മനുഷ്യനാണ് അദ്ദേഹം. ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ പ്രമോഷനായി ബ്രാഞ്ച് മാനേജരായി എറണാകുളത്ത് ജോയിൻ ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഹലോ സന്ദേശഗാനത്തിലൂടെ ശ്രീ കൃഷ്ണകുമാറിനെ വിളിച്ച് ആശംസകൾ നേരാമോ? അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ന് ജിജി ജോസഫ്, തിരുവനന്തപുരം. ഹലോ.
1: ഹലോ,
0: കൃഷ്ണകുമാർ സാറാണോ?
1: അതെ.
0: കൃഷ്ണകുമാർ സാറ്, ബാങ്കിലെ തിരക്കിലാണോ?
1: അല്ലല്ല, പറഞ്ഞോളൂ.
0: അപ്പോ എന്താണ്, ഒരു ആശംസ പറയാൻ പറ്റിയ സമയമാണ്. ആശംസ എന്തിനാണെന്ന് അറിയില്ലേ? പ്രൊമോഷൻ കിട്ടി നിക്കിയല്ലേ, ജോയിൻ ചെയ്തോ?
1: അഭിഷേക
0: അഭിഷേകം ഒന്നുമില്ല. ഞാൻ ഇവിടെ പ്രൊമോഷന്റെ കാര്യം പറയുമ്പോ അഭിഷേകത്തിന്റെ കാര്യം പറയുന്നത് എന്താണ് സാർ?
1: എനിക്ക് ആളെ മനസ്സിലായില്ല.
0: ആളല്ലല്ലോ പ്രശ്നം, ആളല്ലല്ലോ വിശേഷം, പ്രൊമോഷൻ അല്ലേ?
1: അതെ അതെ, പ്രൊമോഷൻ വിശേഷം തന്നെയാണ്. പ്രൊമോഷൻ കിട്ടി, നന്ദി.
0: അപ്പൊ അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല പായസോ അല്ലെങ്കിൽ ഒരു അടുത്ത കളി കാണാൻ പോകുമ്പോഴത്തേക്ക് എന്നെ കൂടെ വിളിക്കുവോ ഒക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചത്.
1: സന്തോഷമുള്ള കാര്യമാണ്
0: തീർച്ചയായിട്ടും. അടുത്ത് എവിടെയാണ് കളി കാണാൻ പോകുന്നത്?
1: ഇനിയിപ്പം കളിയൊക്കെ തീർന്നു, ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ പോവാ.

0: ശരി ശരി ശരി ശരി. ഏറ്റവും അവസാനം എവിടുന്നായിരുന്നു?
1: ഏറ്റവും അവസാനം നല്ലത് ഇവിടെ അർജന്റീനയിൽ ഒരു കഥകളി കണ്ടു, കുറെ നാളായി കണ്ടിട്ട്.
0: ഈ ആകാശവാണിയിൽ വരുന്ന കഥകളി പദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: പിന്നെ വ്യാഴാഴ്ച 10 മണിക്ക് ഒക്കെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന. പിന്നെ പണ്ടത്തെ കുറെ റെക്കോർഡ് ആകാശവാണി മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര യൂട്യൂബിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ആകാശവാണിയുള്ള റെക്കോർഡിംഗ് പഴയ ആശാന്മാരുടെയൊക്കെ നോക്കി ആ പരിപാടിക്ക് കാത്തിരുന്നാലേ പറ്റൂ. പക്ഷെ പഴയ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു സ്വരമാധുരി ഇല്ലെന്നുണ്ടെങ്കിലും അതിന്റെ ആ ചിട്ടയും കൃത്യതയും ഒക്കെ കേൾക്കണമെങ്കിൽ അത് തന്നെ കേൾക്കണം.
0: ആകാശവാണി എന്നാണ് താങ്കൾക്ക് വിളിച്ച ആശംസകൾ നേർന്നിരിക്കുന്നത്.
1: എനിക്ക് മനസ്സിലായി ഇത് കേട്ടപ്പോ, ഞാൻ ദിവസവും ശബ്ദം കേൾക്കുന്നതല്ലേ,
0: ചുമ്മാ അങ്ങ് തള്ളുകയാണല്ലേ.
1: ഞാന് പലരെയും വിളിക്കുന്നതും ഒക്കെ കേൾക്കാറുണ്ട്. എനിക്ക് ശബ്ദം കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആളെ മനസ്സിലായി.
0: പിന്നെ
1: പറഞ്ഞു വന്നപ്പോ ഈ ശബ്ദം എനിക്കാരും കേൾക്കുന്നതാണല്ലോ, ഈ ശബ്ദത്തിന്റെ ടോണും, അതായത് നമ്മളെ ഇങ്ങനെ എന്താ പറയാ വിളിച്ചിട്ട് ഇപ്പൊ ഒരു പേരിൽ എന്തിരിക്കുന്നു അതിലാണോ കാര്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ആളെ കൂടി
0: എത്തി. ട്രാക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോ താങ്കളുടെ സഹപ്രവർത്തകായിട്ടുള്ള ജിജി ജോസഫ് ആണ് നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ഓ ശരി
1: സാറ്, വളരെ അതായത് പാട്ടെന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് ഒരു വരി കേട്ടാ സാർ അതിന്റെ ചരിത്രം മുഴുവൻ പറയും. പാടുകയും
0: ചെയ്യും.
1: സഹൃദയനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്.
0: അപ്പൊ സാറിനെ നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നല്ലോ.
1: തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഒക്കെ ചെയ്യണമെന്ന് ഞാനും കുറെ നേരം വേണമെങ്കിൽ ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യണത്, കാര്യം ഈ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം പണ്ട് എന്താ പറയാ ഈ തുള്ളലും കാര്യങ്ങളൊക്കെ അവര് ചെയ്യുമ്പോ അവര് പറഞ്ഞാൽ ആർക്കും മുഷിയില്ല, ചാക്കിയത് പറഞ്ഞാൽ മുഷിയില്ല എന്ന് പറയാമല്ലോ താങ്കളുടെ കാര്യം. താങ്കൾ പറഞ്ഞാൽ ഇന്നുവരെ ആർക്കും മുഷിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പേര് പറയാതെ വിളിച്ചാലും ഒന്നും ആർക്കും ഒരു
0: സംഘമില്ല.
1: വളരെ സന്തോഷത്തിൽ അവസാനിക്കുന്നത്.
0: അതെ അതെ, എന്തോ ഒരു ഭാഗ്യം. അതെ
1: അതെ അതെ അതെ,
0: തീർച്ചയായിട്ടും
1: ആർക്കും മുഷിയില്ല. നല്ലൊരു പരിപാടി, ആർക്കും മുഷിയില്ല.
0: നല്ല വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. നമുക്കൊരു പാട്ട് വെക്കണം, ഏത് പാട്ട് വെക്കാം?
1: എനിക്ക് വയലാറിന്റെ സാമൂഹ്യ ഉദ്യാനമേ,
0: കൽപ്പക ഉദ്യാനമേ, കഥകളി മുദ്രയാവും കമലതലത്തിലും ദേവിയുണ്ട്, അവിടെ ഉണ്ട് കഥകളി. കഥകളി വിട്ടുള്ള ഒരു കളിയും ഇല്ല. ശരി ശരി, വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ ഏറ്റുമാനൂർ വേദഗിരിയിൽ നിന്നും മിനി രാജൻ. ജൂൺ 29 എന്റെ മകൾ ആവണിയുടെ ബർത്ത്ഡേയാണ്. അത്യാവശ്യം പാടുന്ന കുട്ടിയാണ്. ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ ഒരു സർപ്രൈസ് ആയിരിക്കും. വിളിക്കാമോ എന്ന് മിനി രാജൻ. അതിനെന്താ, നമുക്ക് വിളിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആവണിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഹലോ.
0: Happy birthday to you. Happy birthday, dear Avani. Happy birthday to you.
1: Thank you so much. ആരായിരുന്നു?
0: ഞാനൊരു താങ്ക് യു കിട്ടാൻ വേണ്ടി എത്ര തവണ ഹാപ്പി ബർത്ത്ഡേ പറയിച്ചു എന്നെ കൊണ്ട്. പാട്ട് പാടിത്തന്ന ആരാന്ന്
1: പറഞ്ഞുതരാം.
0: ആ, ഇപ്പൊ ബാംഗ്ലൂരാണോ അതോ വേദഗിരിയിലാണോ? ബാംഗ്ലൂരിൽ നിന്ന് കന്നഡ പാട്ടാണ് പാടാൻ പോകുന്നത്. അവനി പോയോ?
1: സാർ, ഞാൻ കോളേജിലായിരുന്നു. ആക്ച്വലി ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നം.
0: കുഴപ്പമില്ല, റേഞ്ച് കുറച്ചുള്ള പാട്ട് മതി.
1: അയ്യോ, കോളേജ് ഹോസ്പിറ്റലിനകത്ത.
0: ആ, അപ്പൊ പിന്നെ അവർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ആവണി പാടുന്നുള്ള കാര്യം.
1: അല്ലല്ല, എന്റെ എക്സാം മറ്റന്നാൾ, അപ്പൊ ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുക ഇവിടെ.
0: ആ, പാട്ടും പാടി പോയി ഹോൾ ടിക്കറ്റ് മേടിച്ചു എന്ന് പറയാലോ.
1: എല്ലാരും നിൽപ്പുണ്ട്.
0: ആ, എല്ലാവരും ഫ്രണ്ടിലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടണം ഫോണിൽ കൂടി.
1: അയ്യോ,
0: കൈ ഇങ്ങനെ ഒതുക്കി വെച്ച് പാടിയാ മതി. പാടുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല.
1: ഞാൻ വീട്ടിലിങ്ങനെ എല്ലാവരും ബർത്ത്ഡേക്കും കാറ്റിനൊക്കെ ഇങ്ങനെ എന്റെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോ ഞാൻ കരുതിയിട്ട് മൂന്നേ ഇല്ലായിരുന്നു.
0: ഇതെവിടെ നിന്ന് വിളിച്ചിരിക്കുന്ന?
1: ആകാശവാണി. എനിക്കറിയാം.
0: അതെങ്ങനെ അറിയാം?
1: ഞാൻ പ്രോഗ്രാം കേൾക്കാം. ഞാൻ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഒക്കെ അയക്കാറുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ്. അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു സർപ്രൈസ് ഇട്ടില്ല.
0: അതൊക്കെ സമ്മതിച്ചു, പക്ഷെ പാട്ട് പാടിയേ
1: പറ്റൂ.
0: രണ്ടുപേരി
1: ആക്ച്വലി ഹോൾ ടിക്കറ്റ് വാങ്ങാൻ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ, അതായിരുന്നു.
0: അയ്യോ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി മറ്റൊരിക്കൽ ആവണിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വിളിക്കാം. ഇപ്പൊ ഏത് പാട്ടാണ് വെക്കേണ്ടത്?
1: എന്റെ അമ്മയുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ് മുന്നായി മുത്തുമായി മുന്നെഴുതരുന്നു എന്നുള്ള പാട്ട്.
0: പിന്നെന്ത്, പിറന്നാൾ കുട്ടി ചോദിക്കുന്ന എന്താഗ്രഹവും സാധിച്ചു തരും.
1: ആ ഒരു പാട്ട് വെച്ചെന്താ മതി.
0: ഒന്നാഴി മുത്തുമായി അല്ലേ?
1: അമ്മയുടെ ഫേവറേറ്റ് പാട്ട്. അമ്മ അത് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് അത് കേട്ടാ മതി.
0: മുന്നാഴി മുത്തുമായി മണ്ണിൽ വന്നു മുത്തേ നിന്നുടെ ജന്മദിനം അല്ലേ? 300 മുത്തങ്ങൾ ഒന്നായി വിരിച്ചു ഉള്ളിനുണരും ഒരു നാദം. പിരിയില്ലെന്ന എന്ന സിനിമയിലെ പാട്ടാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവനാണ് സംഗീതം. യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. അപ്പൊ എല്ലാ ആശംസകളും. പരീക്ഷയൊക്കെ അതിഗംഭീരമാവട്ടെ. ഈ സന്തോഷത്തിൽ പരീക്ഷയെല്ലാം അടിപൊളിയായിട്ട് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടട്ടെ.
1: ഓക്കെ,
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹലോ സന്ദേശഗാനം. 82 SSLC ബാച്ചിൽ കുട്ടിച്ചൽ പരുത്തിപ്പള്ളി സ്കൂളിൽ പഠിച്ച ഞങ്ങൾ കൂട്ടുകാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ എന്റെ ഒപ്പം പഠിച്ച അനിത എന്ന കൂട്ടുകാരി നഴ്സിംഗ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്തു. അവൾ നല്ലൊരു പാട്ടുകാരിയാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. അവളെ ഒന്ന് വിളിക്കാമോ എന്ന് മൂങ്ങോട് നിന്ന് ലതാ തുളസി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിത മാഡം എവിടെയാണ്? ഹോസ്പിറ്റലാണോ വീട്ടിലാണോ? ആണോ? അയ്യോ, ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. ആ, പണ്ട് കുട്ടിച്ചൽ സ്കൂളില് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാ. പേരൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റൂ? ആ അയ്യോ, അതുകൊണ്ട് പോട്ടെ, ഞാൻ വിളിച്ച സമയം മോശമായി പോയി. എന്നാലും ഒന്നുമില്ല, ഇനിയിപ്പോ എന്തായാലും ഞാൻ വിളിച്ചിട്ട് എന്റെ എനിക്ക് പാട്ട് കിട്ടൂല. പിന്നെ ഞാൻ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇനി ആരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ പിന്നെ അടുത്ത ടൈം ഞാൻ വിളിച്ചാ പോരെ? പേരൊന്നും പറയാൻ പറ്റൂല, അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റൂല. അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും അവിടെ ഇല്ല. മാഡം പഠിച്ച സിലബസിലൊന്നും ഇയാളെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ എനിക്കൊരു പാട്ട് പറഞ്ഞുതരെങ്കിലും ചെയ്യോ? പാടൂലെങ്കിലും പാട്ട് പറഞ്ഞു തന്നാ ഞാൻ പറയാം ആരാണ്. ഇപ്പൊ
1: പറഞ്ഞുതരും.
0: ഞാൻ പിന്നെ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ

0: എന്ന കാര്യത്തിൽ ഞാനൊരു ബലം പിടിക്കാത്തത്.
1: അല്ലെങ്കിൽ വീട്ടിലായിരുന്നെങ്കിൽ
0: വീട്ടിലായിരുന്നെങ്കിൽ പാടിച്ചേനെ ഞാൻ. പിന്നെ ഞാൻ താമസം കുട്ടിച്ചെരുവിന്റെ അടുത്ത് തന്നെ. ആ അതൊന്നും പറഞ്ഞുതരാൻ പറ്റൂല.
1: ആ
0: അതാണ് ഇത് മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളുക. എവിടെ നിർത്താൻ തോന്നുന്നു അവിടെ അങ്ങ് നിർത്തുക. പേര് പറയാം, പാട്ട് പറഞ്ഞാ പേര് പറയാം. ഇപ്പൊ മനസ്സിൽ വരുന്നൊരു പാട്ട്, നാഴിക്ക് 40 വട്ടം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പാട്ട് ചോദിച്ചപ്പോ എന്തൊരു ജാടയാണ്. 82 SLC സെൻഡോഫിന് പാടിയ പാട്ട് പറഞ്ഞാലും മതി. അതൊന്നും അല്ല സെൻഡോഫിന് പാടിയത്. അയ്യടാ,
1: ആ കാലത്ത് ഞാൻ പാടി പ്രൈസ് വാങ്ങിയ പാട്ടാണിത്.
0: ആ ഞാൻ അതല്ലല്ലോ പറഞ്ഞത്, സിനിമാ പാട്ടല്ലേ ചോദിച്ചത്. അപ്പോൾ പദ്യപാരായണം എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറാൻ, കാരുണ്യത്തിന്റെ മാലാഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാമോ?
1: കാരുണ്യത്തിന്റെ മാലാഖ എന്ന് പറയുന്നില്ലേ?
0: പൊതുവേ നമ്മള് നഴ്സുമാരെ അങ്ങനെയല്ലേ പറയുന്നത്. എന്നിട്ട് ഈ മാലാഖ എന്റെ അടുത്ത് ഒരല്പവും കരുണ കാണിക്കുന്നില്ലല്ലോ. ആ നന്ദിയിലൊന്നും കാര്യം നടക്കൂല. എനിക്കൊരു പാട്ട് പറഞ്ഞു തരണം. പാട്ട് പാടി തന്നാ മതി. അയ്യോ വെച്ചിട്ട് പോവല്ലേ. ഇതേ കൂടെ പഠിച്ച ഒരു ലതാ തുളസി അറിയാമോ, മൂങ്ങോട്ടുള്ള? ഓ ഏതോ നമ്മുടെ ലതേ. ഏത് വേണം ഇതിന്? ലതാ തുളസിയുടെ ശബ്ദം ഇങ്ങനെയാടാ. എനിക്ക് പാട്ട് പാടിത്തരാത്തതിന് ഉള്ള മറുപടി ലതാ തുളസിയോട് പറഞ്ഞാ മതി. ആ അത് അവിടുന്ന് വാങ്ങിച്ചോ കിട്ടുന്നതൊക്കെ. എന്നെ അവതാരം എന്ന് വിളിച്ചതിന് അതിന് വേറെ സ്പെഷ്യൽ കിട്ടും. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓ ആ ഇതിപ്പോ ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിതാമ്മയും പറയും ഇഷ്ടമാണെന്ന്. ലതയ്ക്കും എനിക്കും അറിയാവുന്നുള്ള ആരാണിത് എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത്. ഒരു പിടിയും കിട്ടൂല. ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവിടെ അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ പറയാം ആരാന്ന്. ഞാൻ ഗ്രൂപ്പിലൊന്നുമല്ല, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ഗ്രൂപ്പിലൊന്നും ചേരൂല. ഒരു പാട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ ഞാൻ ആരാന്ന്. ഇങ്ങനെ ഇനി അറിയാന്നുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ പറ. അപ്പൊ ഞാൻ അല്ല അല്ല അല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും. പേരിന്റെ ആദ്യ ദശ മരമെന്നല്ലേ പറഞ്ഞോളൂ, മരങ്ങോടനെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ, മഴ പെയ്തപ്പോഴത്തേക്ക് പേക്കറോ പേക്കറോ എന്ന് വിളിക്കാൻ വേണ്ടി വന്ന. ഇത്രയും നേരം മഴ പെയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതോ പൊത്തിനകത്ത്. അതെ ഈ തർക്കിച്ചുകൊണ്ടിരുന്ന നേരത്തിന്റെ പകുതി സമയം മതിയായിരുന്നല്ലോ ഒരു പാട്ട് പറയാൻ. പാടണ്ടേ, പറഞ്ഞാ മതി എന്ന് ഞാൻ പറയുന്നു. കൊറേ നേരം കൊണ്ട് പറയുന്നു എന്തോന്നിത്. ഇപ്പൊ നമ്മള് പറയൂലേ എനിക്ക് ആ സിനിമയിലെ ഈ പാട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറയൂലേ. ഓ അതായാലും മതി. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴക്കാർക്ക് ഇരിക്കട്ടെ. വരണം രാജഹംസം എന്ന ചിത്രത്തിന് വേണ്ടി. ചമയത്തിലെ പാട്ടല്ലേ? ആ അപ്പൊ ഈ പാട്ട് ആകാശവാണി കേൾപ്പിക്കാമേ. സത്യമായിട്ടും മാഡത്തിന്റെ കൂട്ടുകാരി ലതാ തുളസി മുങ്ങോട് ആകാശവാണിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന അനിത ഇപ്പോ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. നല്ലൊരു പാട്ടുകാരിയാണ്, വിളിച്ച് പാട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്ദേശം വെച്ചിരുന്നു. ഞാൻ ഇവിടെ ആര് പാടാൻ, ഞാനിവിടെ പാട് പാട് എന്ന് പറഞ്ഞ് ഞാൻ പാടുപെടുന്നതല്ലാതെ പാടുന്നേ ഇല്ല. അപ്പൊ ഇപ്പൊ പാടുവോ? ലതയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പാട്ട് പാടിയാൽ ആകാശവാണിയിൽ കേൾക്കും. എന്ത് കേൾക്കും? ആ ഈ പറഞ്ഞ പാട്ട് വെക്കാം. ചമയ എന്ന സിനിമയിൽ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇണ നൽകി ചിത്ര പാടിയ പാട്ട്. പാട്ട് പാടൂ, പാട്ട് വെക്കട്ടോ ഞാൻ.

0: ഹലോ, എന്റെ പേര് അനശ്വര സുധപ്പൻ. ഞാനിപ്പോ മെസ്സേജ് അയക്കുന്നത് അച്ഛനെ വിളിക്കാനാണ്. അച്ഛൻ അധികം റേഡിയോ ഉപയോഗിക്കാറില്ല, പിന്നെ അമ്മ വെക്കുമ്പോൾ കൂടെ ഇരുന്ന് കേൾക്കാറുണ്ട്. അച്ഛനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കുമോ? ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അച്ഛൻ ഇങ്ങനെയൊരു കോൾ. അച്ഛന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ നെയിം സുധപ്പൻ എന്നാണ്. അച്ഛന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കോൾ കണക്ട് ആയില്ലെങ്കിൽ ഈ നമ്പർ വിളിച്ച് അച്ഛന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഇത് അമ്മയുടെ നമ്പറാണ്. സിന്ധു എന്നാണ് അമ്മയുടെ പേര്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഞങ്ങൾക്ക് ഈ കോൾ ഒരു നല്ല റിലീഫ് ആവും. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്, പ്ലീസ് കൺസിഡർ. പിന്നെന്താ, വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, സുധപ്പൻ ചേട്ടനാണോ? സുധപ്പൻ ചേട്ടൻ തിരക്കിലാണോ? ആ, സുധപ്പൻ ചേട്ടൻ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. അല്ലല്ലേ, അതെന്താ പാടാത്തെ? പാട്ടെങ്ങനെയാ കേക്കുന്നേ? പക്ഷേ അനശ്വര പറഞ്ഞത് പാടുന്ന ആളാണെന്നാണല്ലോ. എന്നാലും റേഡിയോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് മൂളും. ഭാര്യ റേഡിയോ വെക്കുമ്പോഴത്തേക്ക് നമ്മളും കൂടി കേൾക്കും, അതിന്റെ കൂടെ ചെറിയ ഒരു മൂളലൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ മൂളുന്ന പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി, മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ. എന്താ ഒരു ഇഷ്ട കൂടുതൽ? സിബി മലയിൽ ലോഹിതദാസ് അക്കാലത്തെ ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്ന ഒരു കൂട്ടുകെട്ടാണല്ലേ. അപ്പൊ അതിൽ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് കിരീടം.
1: നല്ലൊരു സിനിമയാണ് കിരീടം. എന്റെ മനസ്സിൽ
0: അതിലൊരു പാട്ടായതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും ഓർക്കും അല്ലേ. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആഹാ, ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ റേഡിയോയിൽ നിന്ന് വിളിച്ച എങ്ങനെ ഉണ്ടാവും? ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അനശ്വര ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒരാളാണോ ഉള്ളത്? അനശ്വര മാത്രാണോ?
1: രണ്ടു പേരുണ്ട്. അതൊരാള് മൂത്തത് അനശ്വര.
0: ആഹാ, അടുത്തളുടെ പേരെന്താ?
1: സുധപ്പൻ.
0: എല്ലാവരോടും അന്വേഷണം പറയുക. അപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇഷ്ടഗാനം വെക്കട്ടെ. ശരി, പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്. നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ ITI വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൌജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
2: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: പ്രേമ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല, കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം

0: രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ ഡി എൻ എ പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷേ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്നു വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവരെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളുകൊണ്ടുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 years കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, വിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ മൂന്ന് ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ മൂന്നും വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ എച്ച് എൽ എ പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70-90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദ രോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം, 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്ററും മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ജീവിതകാല ആരോഗ്യത്തിനായി. വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയ ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ ത്യാഗരാജ കൃതികൾ കേൾക്കാം. പെരി ശ്രീരാമമൂർത്തി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം. ആദ്യം രഞ്ജിനി രാഗത്തിൽ ദുർമാർഗചര എന്ന് തുടങ്ങുന്ന കൃതി, രൂപകതാളം.

ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ ത്യാഗരജ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. പേര് ശ്രീരാമമൂർത്തി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഘടം.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हाल।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: പോലീസ്,
4: മിസ് സീമ,
3: അതെ,
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ആകാശവാണി, അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ പറയുകയാണ്: 9495 96 4321. ഇനിയൊരു നമ്പർ 9496 55 6321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496 59 6321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂരാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം ബാങ്കുകളുടെ കിട്ടാക്കടം ഈ പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് 2002 ഇങ്ങനെയൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇങ്ങനെയൊരു നിയമത്തിൻ്റെ ആവശ്യകത ശരിക്കും എന്തായിരുന്നു?
2: അതായത് ഈ 2002 ഈ നിയമം സർഫാസി ആക്ട് ആണ് പ്രധാനമായിട്ടും നമ്മൾ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നിയമം 2002 വരുന്നതിന് മുമ്പ് ഈ ബാങ്കുകൾ ഇപ്പം സെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞ കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണുകൾ, അപ്പൊ ഈ ലോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ ഈ ബാങ്കിന് കോടതിയെ സമീപിക്കുകയെ അന്ന് ഈ നിയമം വരുന്നതിന് മുമ്പ് മാർഗമുണ്ടായിരുന്നു. അപ്പൊ ബാങ്ക് കോടതികളെ സമീപിക്കുമ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ 10-20 വർഷമായിട്ട് ഈ കേസുകൾ നടത്തേണ്ടി വരും. പലരിപ്പം ഈ എടുത്തവർ മുങ്ങിക്കളയാം, ഈ അസറ്റുകൾ മാറ്റിക്കളയാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ നിയമത്തെപ്പറ്റി ആലോചിക്കുക. കാരണം ഞാനും താങ്കളും ഒക്കെ കൊടുക്കുന്ന ഈ പബ്ലിക് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണല്ലോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അപ്പം ഈ ലോൺ വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കുന്ന നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ തന്നെ ആകെ
1: തകിടമറിയുന്ന ഒരവസ്ഥയിലേക്ക് വരും,
2: തകർന്നു പോകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കും.
1: അതുവരെ ഇങ്ങനെ ബാങ്കുകളുടെ കടം തിരിച്ചുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചടപ്പിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു.
2: ബാങ്കിന്റെ പ്രൊസീജിയർ അവർ ഫോളോ ചെയ്തതിനു ശേഷം ഇത് പിന്നെ ഈ അടയ്ക്കാത്ത ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, മുങ്ങിക്കളയുന്ന അല്ലെങ്കിൽ അസറ്റുകൾ മാറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം സാധാരണ താങ്കൾക്കറിയാമല്ലോ, ഈ ബാങ്കുകൾ കോടതികളെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നാള് ഇതിന് സമയമെടുക്കാറുണ്ട്. 10-20 വർഷം ഇത്തരത്തിൽ സമയമെടുക്കുന്നത് ഒരു വലിയ, കാരണം ഈ ബാങ്കിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിയമത്തിലേക്ക് പോയതും. ഇത് ആദ്യം ഒരു ഓർഡിനൻസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ഓർഡിനൻസ് അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 അനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇത് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നത്. കാരണം അന്ന് സമയമില്ലാത്ത സാഹചര്യമായിരുന്നു, പാർലമെന്റ് ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് ഇതൊരു ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് ഇത് നിയമമായി. 2002 June 21 ഈ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്.
1: ഒരുപക്ഷെ ബാങ്കുകളുടെ കിട്ടക്കടം ഇങ്ങനെ വളരെ അധികം വർദ്ധിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തില് ബാങ്കുകൾ തന്നെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവണം.
2: തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനൊരു കമ്മിറ്റി വെച്ചു, പല തരത്തിലുള്ള കമ്മിറ്റികൾ വെച്ചിട്ട്
1: ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട്,
2: ഇതേക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, ഇത് കാരണം ഇങ്ങനൊരു ആക്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെച്ചിട്ട് ഈ കമ്മിറ്റികളാണ് ഇത് പഠിക്കുകയും ഇത്തരത്തിലുള്ളൊരു ശുപാർശ

0: ഗവൺമെന്റ് നൽകുകയും ചെയ്തു. നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ, കേൾക്കുന്നുണ്ട്.
0: ആരാണ് വിളിക്കുന്നത്?
1: കഴക്കൂട്ടത്ത് ശശി സാറ്.
0: ചോദിച്ചോളൂ, എന്താണ് സംശയമുള്ളത്? അഡ്വക്കേറ്റ് സുരേഷ് പണ്ടന്നൂറുണ്ട്.
2: നമസ്കാരം ശശി സാർ, പറഞ്ഞോളൂ.
1: ഈ ജുഡീഷ്യൽ തീരുമാനങ്ങളാണല്ലോ അവസാന ജഡ്ജി നടപടിയിലേക്ക്.
2: അതായത് ജുഡീഷ്യൽ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് കോടതികൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ നമ്മളിപ്പോൾ ലോണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം ഇപ്പോൾ സർഫാസി ആക്ട് അനുസരിച്ചാണ് ആണെങ്കിൽ 90 ദിവസം 90 ദിവസത്തെ 3 മാസം നമ്മൾ തിരിച്ച EMI ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നോട്ടീസ് തരുന്നത്. ആ നോട്ടീസ് തന്ന 60 ദിവസത്തെ സമയം നമുക്ക് റീപേയ്മെന്റിനായിട്ട് തരും. ആ 60 ദിവസത്തിനകത്തും റിയലിസ്റ്റിക് ആയിട്ട് റീപേയ്മെന്റ് നടന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഇത്തരത്തിൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജപ്തി നടപടികളിലേക്കും മറ്റുള്ള റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ 60 ദിവസത്തെ സമയം തരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ 60 ദിവസത്തിനകത്ത് 15 ദിവസത്തിന് നോട്ടി സമയം തരുന്നുണ്ട്. നമുക്ക് തിരിച്ച് ബാങ്കിനെ ധരിപ്പിക്കാൻ കഴിയും. എങ്ങനെ? അതായത് നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനാണ് എടുത്തെങ്കിൽ ആ ബിസിനസ് തകർന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് ഇത്തരത്തിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി എന്ന് ബാങ്കിനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ ഈ 60 ദിവസത്തിനകത്ത് നമ്മൾ അതായത് ബാങ്കിനെ ബോധ്യപ്പെടുത്താത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ റിക്കവറി നടപടികളിലേക്ക് സിംബോളിക് പൊസഷൻ, അതായത് ഇത് നമ്മൾ കൊടുത്ത് അസറ്റുകൾ കൊടുക്കുന്ന ഈ വീടായാലും വാഹനമായാലും വസ്തുവായാലും ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഈ ഇത്തരത്തിൽ 60 ദിവസത്തെ നോട്ടീസ് വന്ന് ഈ 15 ദിവസം നമുക്ക് തരുമല്ലോ, ആ സമയവും കൂടെ കഴിഞ്ഞ് ഈ 60 ഡേയ്സിനകത്ത് നമുക്ക് റീപേയ്മെന്റ് റിയലിസ്റ്റിക് ആയില്ലെങ്കിൽ നമുക്ക് DRT ഈ സർഫാസി ആക്ട് അനുസരിച്ച് DRTയാണ് സമീപിക്കുന്നത്, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. 45 ദിവസത്തിനകത്ത് നമുക്ക് ഈ DRTയെ സമീപിക്കാം. DRTയെ സമീപിച്ച് കഴിഞ്ഞാൽ DRTയെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള കാരണങ്ങൾ, അതായത് അണ്ടർ വാലുവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നോട്ടീസ് തന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് DRTയെ സമീപിച്ച് നമുക്ക് അവിടെ നിന്ന് ആശ്വാസം നേടാവുന്നതാണ്. ഇനി അഥവാ DRT തന്നെ നമുക്ക് അനുകൂലമായിട്ടൊരു അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് നമുക്കൊരു ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അതിന്മേലെ അപ്പലേറ്റ് ട്രിബ്യൂണലുണ്ട്. അവിടെ പോകുമ്പോൾ ഇവിടെ കിട്ടിയ വിധി എമൗണ്ടിന്റെ 50% അവിടെ കെട്ടിവെച്ചിട്ട് മാത്രമേ നമുക്ക് സെക്കൻഡ് അപ്പീലിലേക്ക് പോകാൻ പറ്റുള്ളൂ.
1: ഒരു ഡൗട്ട് കൂടി, ഈ വാഹനങ്ങള് നമ്മൾ കമ്പനികളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അവര് ജപ്തി നടപടികളിലേക്ക്?
2: അതായത് ഇതിനകത്ത് ഈ സർഫാസി ആക്ടിനകത്ത് പറയുന്ന, അതായത് സെക്ഷൻ 31 എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് പറയുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ ലോൺ ഈ സർഫാസി ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോൺ എമൗണ്ട് 1 ലാഖിന് താഴെയാണെങ്കിൽ സർഫാസി ബാധകമല്ല. പിന്നെ നമ്മൾ എടുത്ത ലോണിൽ 80% നമ്മൾ അടച്ചു, 20% മാത്രമേ ബാക്കിയുള്ളെങ്കിൽ അതും ഇതിനകത്ത് ബാധകമല്ല. അതായത് ഈ സെക്ഷൻ 21C സർഫാസി ആക്ടിന്റെ സെക്ഷൻ 21C അനുസരിച്ചിട്ട് ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ ഇതിനകത്ത് വരും, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനകത്ത് വരും എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ SBI ബാങ്കിങ് കമ്പനികൾ, ഇപ്പൊ 2020 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ 100 കോടിയിലധികം ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സർഫാസിയുടെ പരിധിയിൽ വരുവുള്ളൂ. അതുപോലെ സെക്ഷൻ 2M അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കണം, ഇറക്കിയാൽ മാത്രമേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനകത്ത് സർഫാസിയുടെ പരിധിയിൽ വരുള്ളൂ. അത് അതിന് സർഫാസി ബാധകമല്ല, സർഫാസി എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കോടതി DRTയെ സമീപിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് ആശ്വാസം തേടാവുന്നതാണ്.
0: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹം വളരെ സാധാരണ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ചോദിച്ചത്. ഇതിൻ്റെ ഒരു ഇത് ഏതൊക്കെ വായ്പകളെയാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്, ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത വായ്പകൾ. അപ്പം സാറത് വ്യക്തമായിട്ട് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം വേറൊരു കാര്യം ചോദിച്ചത്, ഈ വാഹനങ്ങൾ നമ്മൾ പല ഏജൻസികളിൽ നിന്നും വാങ്ങാറുണ്ടല്ലോ, ലോണിൽ വാങ്ങിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് മേഖലയിൽ നിന്നും ആണല്ലോ സാധാരണയായിട്ട് നമ്മൾ മേടിക്കുന്നത്, അങ്ങനെയുള്ള വായ്പകൾക്ക് ഇത് ബാധകമാകുമെന്നാണ് ചോദിച്ചത്.
2: അല്ല സാർ, അത് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത് കോമൺ ആയിട്ട് ഈ എമൗണ്ട് ഇതിന്റെ പരിധിയിൽ വരണം, സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരണം. ഈ ഇതിന്റെ പറഞ്ഞല്ലോ, ഈ നമ്മളെടുക്കുന്ന 1 lakh താഴെയാണെങ്കിൽ, 31 അനുസരിച്ച് 1 lakh താഴെയാണെങ്കിൽ 20% മാത്രമേ അടവുള്ളെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ഇതിന്റെ പരിധിയിൽ വരില്ല. അതിന് മുകളിലോട്ടുള്ള നോട്ടിഫിക്കേഷനിൽ അവർ എടുത്തിട്ടുള്ള കമ്പനി ഏത് കമ്പനിയാണോ അവർക്ക് ലോൺ, അതായത് സെക്യൂർഡ് ലോൺ, സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കൊലാറ്ററൽ കൊടുത്ത് എടുക്കുന്നതാണ്. ഇപ്പൊ പേഴ്സണൽ ലോൺ പറ്റത്തില്ല, സർഫാസി ആക്ട് ബാധകമാവില്ല. അപ്പൊ സെക്യൂർഡ് ലോണിൽ മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ആ കമ്പനിയെ ഇവരെടുത്തിട്ടുള്ള ലോൺ ആ കമ്പനി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ, ഇപ്പം NBC എന്ന് ഞാൻ പറഞ്ഞല്ലോ, NBC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇതിനകത്ത് വരുന്നുണ്ട്, മറ്റു ഫിനാൻഷ്യൽ ഇപ്പൊ SBI വരുന്നുണ്ട്, പിന്നെ ബാങ്കിങ് കമ്പനികൾ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസ് റാവു എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീംകോടതി 2025 പറഞ്ഞത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുമെന്നാണ്.
0: ഓക്കെ,
2: അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചിരിക്കും സർഫാസിയുടെ ആപ്ലിക്കബിലിറ്റി.
0: ഓക്കെ, നമുക്ക് വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ആ നമസ്കാരം, ഞാൻ ഇവിടെ തിരുവനന്തപുരം കേളേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിളിക്കുന്നത്.
0: എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
3: വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു.
2: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഫൈനാൻസ് ഇട്ടൊരു വണ്ടി എടുത്തില്ല, അപ്പൊ അതിന്റെ അടവുകളെല്ലാം ഞാൻ അടച്ചു കഴിഞ്ഞു. അപ്പൊ കൊറോണ സമയത്ത് കുറച്ച് പൈസ ഡ്യൂ ആയി പോയതുകൊണ്ട് കുറെ പിഴപ്പലിശ എന്റെ പേരിൽ ഉണ്ട്. അപ്പൊ അവര് 25,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ എനിക്ക് അവർക്ക് എന്റെ പേരിൽ വേറെ നടപടി എന്തെങ്കിലും എടുക്കാൻ പറ്റും?
2: അതായത് റിക്കവറി പ്രൊസീഡിങ്സിലേക്ക് പോകാൻ പറ്റും. ഇപ്പം 25,000 രൂപയാണല്ലോ, ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു?
3: വണ്ടി മൊത്തം എടുത്തത് 80,000 രൂപയായിരുന്നു. അത് എല്ലാം അടച്ചു തീർത്ത് അടവുകളല്ല ഞാൻ കൊടുക്കും, പിഴപ്പലിശ മാത്രമാണുള്ളത്.
2: അപ്പൊ ഇനി അതായത് ഞാൻ നേരത്തെ ഇത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, അതായത് നമ്മളിപ്പം ലോൺ എടുത്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് ബാങ്കിൽ നിന്നാണ് എടുത്തത്?
3: ഇത് മാക്സ് വാലി എന്ന് പറഞ്ഞൊരു ബാങ്കാണോ?
2: കമ്പനിയാണോ, ബാങ്കിങ് കമ്പനിയാണോ? അപ്പൊ ഈ 1 lakh നമ്മളിപ്പോ സർഫാസി ആക്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ നിങ്ങളുടെ ഇപ്പം 85,000 ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ 1 lakh താഴെയാണെങ്കിൽ ഈ സർഫാസി ആക്ട് ബാധകമാകില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ 25,000 മാത്രമല്ലേ ഉള്ളൂ, 25,000
0: അല്ലേ? അദ്ദേഹം ഈ 80,000 രൂപ ലോൺ എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തം അടച്ചു തീർത്തതാണ്.
2: അതെ അതെ,
3: അതെല്ലാം ഞാൻ അടച്ചു. ഇത് പിഴപ്പലിശയാണ്.
2: പിഴപ്പലിശയ്ക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ സർഫാസി ആക്ട് ബാധകമാകത്തില്ല കേട്ടോ, നിങ്ങൾ അടച്ചതുകൊണ്ട് ബാധകമാകത്തില്ല. സർഫാസി നടപടികൾ നിങ്ങൾക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല, അല്ലാതെ സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങൾ ഇന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ അസറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ റവന്യൂ റിക്കവറി അറ്റാച്ച്മെന്റ് വഴി റിക്കവറി ചെയ്തെടുക്കാൻ
3: പറ്റും.
0: ഇപ്പൊ ഈ സർഫാസി ആക്ടില് ഇപ്പം സാർ പറഞ്ഞ ചില വായ്പകൾ ഒഴിവായിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വായ്പകളും ഏതൊക്കെ മേഖലയിലുള്ള വായ്പകളാണ്?
2: സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്നത് ഈ സാധാരണക്കാരാണല്ലോ. സാധാരണക്കാർ നമ്മുടെ ഈ കാർഷിക മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് പാവപ്പെട്ട കർഷകരാണ് ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുന്നത്. ഒരു അവര് ചിലപ്പോ ഒരു 1 lakh താഴെയോ അല്ലെങ്കിൽ 2 lakh ഒക്കെ വെച്ച് എടുക്കുന്ന ചെറിയ എമൗണ്ടുകൾക്കായിരിക്കും. അപ്പൊ അത്തരം എമൗണ്ടുകളിൽ ഈ സർഫാസിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ക്രൂരമായിട്ടുള്ളൊരു നടപടിയായിപ്പോ. അതുകൊണ്ടാണ് ഇത് സർക്കാർ അതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് ഈ നിയമനിർമ്മാണം വന്നപ്പോ അഗ്രികൾച്ചർ ലോണുകളെ ഇതിനകത്തുനിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടു.
0: ഈ അഗ്രികൾച്ചർ ലോണുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോ സാധാരണയായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ലോണ് ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് സാധാരണ കൊടുക്കുന്നത് 3 ലക്ഷം രൂപയാണ് കുറഞ്ഞ പലിശക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോണുകൾ പൂർണ്ണമായി ഇതിന്റെ പരിധിയിൽ വരുന്നതല്ലേ?
2: ഒരിക്കലുമല്ല. സെക്ഷൻ 31 പറയുന്നതനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഇതിന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷെ അപ്പം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കും? അപ്പൊ അതിനകത്തുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് കോടതികളെ സമീപിക്കുക മാത്രമാണ്. ഈ അതായത് ക്രെഡിറ്റർ സെക്യൂർഡ് ക്രെഡിറ്റ് അതായത് ബാങ്കുകൾ സിവിൽ കോടതികളെ സമീപിച്ചെടുക്കുക മാത്രമേ അതിനകത്തൊരു
0: മാർഗമുള്ളൂ. വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, വിജയകുമാർ, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ.
4: സാർ, വിജയ സാർ, നമ്മള് ചെറിയ വീടും സ്ഥലവും പണയം വെച്ച് ലോൺ എടുത്തിട്ടുള്ളതാണ് സാർ. അതായത് ഒരു 25 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. ലോൺ എടുത്ത് ഹലോ
2: കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ.
4: അത് ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 7-8 ലക്ഷം രൂപ അടച്ചായിരുന്നു. അപ്പൊ ലോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചെറിയ റെയിൽവേ മേൽഭാഗത്തിന്റെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോഴത്തേക്കും അത് 14 മാസത്തെ എഗ്രിമെന്റ് ആണ്. 600 മീറ്റർ നീളം മാത്രമേ ഉള്ളൂ ആ റെയിൽവേ മേൽപ്പാലത്തിന്.
2: പക്ഷെ
4: 14 മാസം എന്ന് പറഞ്ഞ തുടങ്ങിയ പണി ഇപ്പൊ അത് തീർന്നപ്പോഴത്തേക്ക് 4.5 വർഷം കഴിഞ്ഞത്.
2: അപ്പൊ
4: നമ്മൾ ഈ അടവ് മുടങ്ങി, കാരണം ഈ റോഡിലാണ് എന്റെ കട ഇരിക്കുന്നത്. അപ്പൊ അതും മുടങ്ങി. അപ്പൊ സർക്കാർ
0: റെയിൽവേ മേൽപ്പാലം പണിയുമായിട്ട് എന്താ ബന്ധം? ഈ ലോണുമായിട്ട് എന്താ ബന്ധം?
4: അല്ല സാർ, നമ്മളെ എന്റെ കട ഇരിക്കുന്നത് ആ മേൽപ്പാലം പണിയുന്ന റോഡിലാണ്. അപ്പൊ അത് അടച്ചു, അവര് ആ വഴി അടച്ചു മേൽപ്പാലം പണി. അപ്പൊ 1 വർഷം 14 മാസം കൊണ്ടാണ് പണി തീർക്കുന്നുള്ള എഗ്രിമെന്റ്. പക്ഷെ അത് നീണ്ടും നീണ്ടും സാർ ഇപ്പൊ 4.5 വർഷം കഴിഞ്ഞാണ് പണി തീർന്നത്. അപ്പൊ അത് കാരണം നമ്മളെ ഈ ലോൺ മുടങ്ങി സാർ.
2: അതെങ്ങനെയാണ് ഈ ലോണുമായിട്ട് ഇതിനുള്ള ബന്ധം എങ്ങനെയാണ്
4: എന്ന് വെച്ചാൽ, എന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്റെ കടയാണ്.
2: അപ്പൊ
4: ആ കട ആ റോഡാണ് അടച്ചത്.
2: സർക്കാർ
4: ചെയ്ത പണിയാണ് സാർ ആ റോഡ്. അപ്പൊ എന്റെ വരുമാന മാർഗം നിന്ന് നമുക്ക് വേറെ വരുമാനം ഒന്നുമില്ല
2: സാർ. നോട്ടീസ് വന്നിട്ടുണ്ടോ ബാങ്കുകളിൽ
4: നിന്ന്? ചെറഞ്ചി സൊസൈറ്റി നിന്നാണ്, ചെറഞ്ചി സൊസൈറ്റി നിന്ന്. അപ്പൊ ഇപ്പൊ നോട്ടീസ് വന്ന് കോടതി ഓർഡർ വന്നു സാർ, ജപ്തി നടപടി വലിച്ച് കടക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കിപ്പോ അതൊരു 40 ലക്ഷത്തിൽ കൂടുതലായി സാർ.
2: അതെ, അത് അതിനകത്ത് അതിനകത്ത് നമുക്ക് ഈ സർഫാസി ആക്ടിന് ഇപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്മോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒഴികെ ബാക്കി സഹകരണ ബാങ്കുകൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ നിയമം അനുസരിച്ച് നമുക്ക് 60 ദിവസത്തെ നോട്ടീസ് തരും. അതായത് 3 മാസത്തെ അടവ് നമുക്ക് EMI അടയ്ക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് 60 ദിവസത്തെ സമയം തരുന്നുണ്ട്. സമയം തന്നിട്ട് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ആ ഈ കാരണങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ബാങ്ക് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്യൂർഡ് ക്രെഡിറ്ററെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ബോധ്യപ്പെടുത്താൻ പറ്റിയതിന് ശേഷം അവർക്ക് നമുക്ക് 15 ദിവസത്തെ സമയം തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് DRTA ഒക്കെ സമീപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
4: പക്ഷെ അവിടെ ചെന്നപ്പോ സാർ ഈ നോട്ടീസ് വന്ന് ഞാൻ അവിടെ ചെന്നായിരുന്നു, അവിടെ ചെന്ന് സംസാരിച്ചിരുന്നത്. അപ്പൊ അവര് പറഞ്ഞത് അവർക്കെല്ലാം കാരണം അറിയാം.
2: പക്ഷെ
4: അവര് പറയുന്നത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും അടച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ജപ്തി ചെയ്യുന്നതാണ്.
2: അത് നിങ്ങൾക്ക് ആ സമയത്ത് DRTA സമീപിക്കാമായിരുന്നല്ലോ. 45 ദിവസത്തെ സമയത്തിനുള്ളിൽ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇത് സംസാരിച്ചിട്ട് 45 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് DRTA റിക്കവറി ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു, നിങ്ങൾക്ക് സാവകാശം കിട്ടുമായിരുന്നു.
0: ജപ്തി നടപടി കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ വേണോ ഇനി ചെയ്യാൻ?
4: ഇല്ല, ജപ്തി നടപടി നോട്ടീസ്
2: നോട്ടീസ് തന്നിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ ഈ ഇതിനകത്ത് തിരിച്ചടച്ച് തന്നെ അതായത് റൈറ്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയും. ഈ റിഡംപ്ഷൻ ഉണ്ട്, ഈ റൈറ്റ് ഓഫ് റിഡംപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ജപ്തി ചെയ്ത് പോകുന്ന നോട്ടീസായി ചെയ്ത് പോകുന്നത് വരെ, സെയിലായി പോകുന്നവരെ നമുക്ക് ഇത് റൈറ്റ് ഓഫ് റിഡംപ്ഷൻ ഉണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജപ്തി ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടും.
0: പക്ഷെ അദ്ദേഹത്തിന് ഇപ്പം ഈ പീരീഡിൽ തന്നെ പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗം കാണുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇദ്ദേഹത്തിന് ഇപ്പം ഡി ആർ ടി എ സമീപിക്കാൻ കഴിയുമോ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ കോസ് ഓഫ് ആക്ഷൻ ആയി കഴിഞ്ഞു, കോസ് ഓഫ് ആക്ഷൻ എറൈസ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഡി ആർ ടി എ സമീപിക്കാം. 45 ദിവസത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പോയില്ലെങ്കിൽ ഡിലേ കണ്ടൊണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയെന്ന്.
0: എന്തായിരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ? എന്താണ്
2: പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് 45 ദിവസത്തെ നോട്ടീസ് ഡി ആർ ടിയിൽ കൊടുക്കുക. ഇവര് തന്ന നോട്ടീസ് ഉൾപ്പെടെ
0: ഡി ആർ ടി എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലുള്ള
2: കൊച്ചിയിൽ മാത്രമാണ് ഇപ്പം ഡി ആർ ടി ഉള്ളത്. കൊച്ചിയിലാണ്,
0: കേരളത്തിൽ ഒരെണ്ണമാണല്ലോ.
2: അതെ അതെ, ഡി ആർ ടി എന്ന് പറയുന്നത് കൊച്ചിയിലേ ഉള്ളൂ. കൊച്ചിയിൽ കൊണ്ടുപോയി ഈ നോട്ടീസ് വെച്ചുകൊണ്ട്
0: ഹൈക്കോടതിയുടെ ഭാഗമായിട്ടാണോ?
2: അല്ലല്ല, ഇത് ട്രൈബ്യൂണലാണ്. ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് അപ്പീലാണ് നമ്മൾ ഡി ആർ ടിയിൽ പോകുന്നത്. സെക്കൻഡ് അപ്പീൽ ഇതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. അതും കൊച്ചിയിലാണ്. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നമ്മൾ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്. ഇപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇത് റൂളിംഗ് 2021 റൂളിംഗ് ഉണ്ട്
0: സുപ്രീം കോടതിയുടെ.
2: ആ സുപ്രീം കോടതി, അതായത് ഡി ആർ ടി, അതായത് ഡി ആർ ടി ആണ് ഒരു ഓപ്ഷൻ. അതായത് ആൾട്ടർനേറ്റ് റെമഡി എടുത്തതിന് ശേഷം മാത്രമേ ഹൈക്കോടതി 226 ആർട്ടിക്കിൾ അനുസരിച്ച് റിട്ട് ആയിട്ട് സമീപിക്കാൻ കഴിയൂ.
0: അപ്പൊ നമ്മുടെ ചിറങ്കീഴിൽ നിന്ന് വിളിച്ച സുഹൃത്ത് വിജയകുമാർ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ ഒരു അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ട് ഇത് ഇതിന്റെ അപ്പീലിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാം.
2: സെക്ഷൻ 17, അതായത് സർഫാസി ആക്ടിന്റെ സെക്ഷൻ 17 അനുസരിച്ച് ആ നടപടികൾ സ്വീകരിക്കാം.
0: ഓക്കെ, വിജയകുമാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ആ നടപടികൾ സ്വീകരിക്കാം.
0: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പം ഈ ജപ്തി നടപടി ഇപ്പം ഒരു അദ്ദേഹം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ആദ്യമേ സാറ് പറഞ്ഞു ഒരു 90 ദിവസത്തെ EMI ഡിഫോൾട്ട് വരണം, ഈ ലോണിന് ഈ നിയമം ബാധകമാവണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ 90 ദിവസം അടയ്ക്കാതിരിക്കുകയും പിന്നീട് ഒരു ബാങ്ക് ഒരു ലെറ്റർ നമുക്ക് ലെറ്റർ വരും, നോട്ടീസ് വരും,
2: നോട്ടീസ് വരും, ഡിമാൻഡ് നോട്ടീസ്,
0: ഡിമാൻഡ് നോട്ടീസ്
2: സെക്ഷൻ 13(2) അനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് ആയിട്ട്
0: അത് ബാങ്കിൽ നിന്ന് വരണം. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു നോട്ടീസ് ഒരു 60 ദിവസത്തെ ഒരു ഗ്യാപ്പ്
2: തരും. 60 ദിവസത്തെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സമയം തരും. ആ 60 ദിവസത്തിനകത്ത് തന്നെ ഈ 15 ദിവസത്തെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ 60 ദിവസത്തിനകത്ത് 15 ദിവസം നമുക്കൊരു മറുപടി കൊടുക്കാം ബാങ്കിന്. എന്തുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെറിയകീഴിൽ നിന്ന് വിളിച്ച ആള് പറഞ്ഞല്ലോ റെയിൽവേയുടെ പണി നടക്കുന്നു, അപ്പൊ എന്റെ ഉപജീവന മാർഗം അതാണ്, കടയാണ്, എനിക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ. ഇത്തരം കാര്യങ്ങൾ
0: ബാങ്കിനെ
2: ബോധ്യപ്പെടുത്താവുന്നതാണ്. ഈ 15 ദിവസം തീർച്ചയായിട്ടും അവരൊരു മറുപടി
0: തന്നിരിക്കും. വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ഹലോ സർ.
0: ഹലോ, ആരാണ് വിളിക്കുന്നത്?
5: ഞാന് ലക്ഷ്മി.
0: പറഞ്ഞോളൂ ലക്ഷ്മി.
5: സാർ, ഞാനൊരു ഹൗസിംഗ് ലോൺ SBI എടുത്തിട്ട് റിനോവേഷന് വേണ്ടി അത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് പ്രമാണം എടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോ ഹസ്ബൻഡ് ഒരു എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ. കമ്പനി ഇപ്പൊ ഇല്ല. അപ്പോ എന്റെ ഇത് രണ്ടുപേരുടെയും പേരിലായതുകൊണ്ട് എനിക്ക് പ്രമാണം തിരിച്ചു തന്നു, അവരത് പിടിച്ചു വെച്ചേക്കുവാണ്, തരത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ ലോൺ ഹസ്ബൻഡ് അടച്ചു തീർത്ത് അത് 10 ലക്ഷം രൂപ. ഹസ്ബൻഡ് പറയുന്നത് കമ്പനിയാണ് എടുത്തത്, അവരാണ് അടക്കിയത്.
2: അങ്ങനെയല്ല, അത് അതിനകത്ത് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പം ലോൺ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമല്ലോ. ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോ അത് ഇൻഡിവിഡ്വൽ ഓർ സെവറൽ എന്നുള്ള ഒരു എന്നാണ് അതിനകത്ത് കണ്ടീഷൻസിൽ പറയും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അടച്ചു തീർക്കാമെന്ന്, നമ്മൾ സാധാരണ ഈ ആവശ്യങ്ങൾക്കാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പോൾ കഴിയുമ്പോൾ നമ്മൾ ആ ധൃതിയിൽ മറ്റേ ഈ കണ്ടീഷൻസ് ഒന്നും വായിച്ച് നോക്കാതെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അപ്പം സെവറൽ ഓർ സിംഗിൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ലയബിലിറ്റി നമ്മൾ അടച്ചു തീർത്തോളാം എന്നുള്ളൊരു കണ്ടീഷന്റെ പുറത്താണ്

0: കൊണ്ടുവന്ന് അവരന്വേഷിച്ചു പോകുന്നു ലീഗലി. അപ്പോ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവരതിനെ ഫ്രീസ് ചെയ്തു എന്നാണ് അവരെന്നോട് പറഞ്ഞത്.
1: അപ്പം മാഡത്തിന് സ്വാഭാവികമായിട്ടും ഇത് ബാങ്കിനൊരു നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ.
0: ഞാൻ ബാങ്കിന് പരാതി അയച്ചു, ഓൺലൈൻ ആയിട്ടാണ് അയച്ചത്. അപ്പൊ അവരെനിക്ക് ഇട്ടത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോണാണ്. അപ്പൊ അവരുടെ ലീഗൽ വിങ്ങിന്റെ അറിയിപ്പ് പ്രകാരമാണ് ഈ ഒരു പ്രമാണം അദ്ദേഹത്തിന്റെ കൂടെ പേരിലുള്ളതായതുകൊണ്ട് ഫേസ് ചെയ്തത്.
1: അപ്പൊ ഈ പേഴ്സണൽ ലോണില് ഈ നിയമം സർഫാസി ആക്ട് പേഴ്സണൽ ലോണിന് ബാധകമല്ല കേട്ടോ മാഡം. പേഴ്സണൽ ലോണിന് സർഫാസി, ഇത് സെക്യൂർഡ് ലോണിന് മാത്രമേ സർഫാസി ആക്ട് ബാധകമാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കോടതിയെ തന്നെ സമീപിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ജെനുവിൻ കോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഇതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. പേഴ്സണൽ ലോണിന് സർഫാസി ആക്ട് അത് അൺസെക്യൂർഡ് ആണ്, അൺസെക്യൂർഡ് ലോണാണ് ഈ പേഴ്സണൽ ലോൺ. അപ്പൊ ഈ സർഫാസി ആക്ട് ബാധകമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോട്ടീസ് തരാതെ ഒരിക്കലും ജപ്തി നടപടികളിലേക്ക് പോകത്തില്ല. ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്യുമ്പോൾ തന്നെ കോടതിയെ സമീപിക്കാം.
0: ഓക്കെ,
1: താങ്ക് യു.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകള് ഇപ്പൊ അവര് ഈ വിളിച്ച ശ്രോതാവ് ലക്ഷ്മി സ്റ്റേറ്റ് ബാങ്കിലാണ് അവരുടെ പ്രമാണം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. വേറെ അവരുടെ ഹസ്ബൻഡ് വേറൊരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ബാങ്ക് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വേറൊരാളുടെ പേരിലുള്ള പ്രമാണം ഇവർ ഫ്രീസ് ചെയ്ത് വെക്കാൻ അങ്ങനെ നിയമമുണ്ടോ?
1: അല്ല, അതിനകത്ത് സാർ ഈ പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് റിസർവ് ബാങ്ക് പറയുന്ന കമ്പനി റിസർവ് ബാങ്കിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് മാത്രമാണ് ഈ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് റിസർവ് ബാങ്കിന്റെ ഏതെങ്കിലും കണ്ടീഷൻസ് ഈ ഇത് ഇത്തരം കാര്യങ്ങളിൽ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 45 ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 27 അനുസരിച്ച് ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ നടപടിയെടുക്കാം. 28 അനുസരിച്ച് അതായത് 5 lakh rupees വരെ ഫൈനും വരും. പിന്നെ വരുന്ന ഓരോ വർഷവും അത് നീണ്ടു പോകുന്നതനുസരിച്ച് 10,000 rupees എക്സ്ട്രാ ആയിട്ടുള്ള ഫൈനും വരാം. അപ്പൊ അതിന് നടപടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്.
2: ഇപ്പം വേണമെങ്കിൽ അവർക്ക് ഈ ബാങ്കിന് ഒരു ലെറ്റർ കൊടുക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്യാം.
1: തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും, തീർച്ചയായിട്ടും നോട്ടീസ് അയക്കും. നോട്ടീസ് കാരണം ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ, ഇപ്പൊ ബാങ്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു കോസ് ഓഫ് ആക്ഷൻ വരണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഇവർക്ക്
2: മറുപടി
1: ഉണ്ടാവും.
2: അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാം.
1: തീർച്ചയായിട്ടും.
2: പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് പല ബാങ്കുകളായാലും അല്ലെങ്കിൽ നോൺ ഫൈനാൻസിങ് കമ്പനികളിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ നിരവധി പേര് ഈ വാഹനങ്ങളുടെ വായ്പ എടുത്തിട്ട് അത് അടവ് മുടങ്ങുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റ് നിയമ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പല പ്രവർത്തനങ്ങളിലും ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പത്രത്തിലൊക്കെ നിത്യം വായിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്?
1: അത് തികച്ചും അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള റിസർവ് ബാങ്കിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന, റിസർവ് ബാങ്കിന്റെ നോംസ് ഫോളോ ചെയ്യുന്ന ഒരു ബാങ്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ആക്ഷനിലേക്ക് ഈ ബോറോവർക്ക് തന്നെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകാവുന്ന, ഒരു നിയമത്തിലും അത് പറയുന്നുമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല, അത് അൺലോഫുൾ ആണ്.
2: പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം അവരിപ്പോ നിയമപരമായിട്ട് നീങ്ങുമ്പോൾ ഈ ബാങ്കുകൾ അവരറിഞ്ഞില്ല, കൈമലർത്തി കാണിക്കും ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളല്ല ചെയ്യുന്നത്.
1: റിസർവ് ബാങ്ക് ഓംബുഡ്സ്മാനുണ്ട്, ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. ആദ്യം റിസർവ് ബാങ്കിന് കൊടുക്കാം, റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. പിന്നെ ക്രിമിനൽ കേസാണെങ്കിൽ ക്രിമിനലായിട്ട് നമുക്ക്, ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ഒരിക്കലും ബാങ്ക് എങ്ങനെ, ബാങ്കിന് സ്പെസിഫിക് ആയിട്ട് ആക്ട് അനുസരിച്ച് എങ്ങനെയൊക്കെ അതിന്റെ ലോൺ റിക്കവർ ചെയ്യാമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം സെക്ഷൻ 30 ഈ സർഫാസി ആക്ടിന്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്ന സെക്ഷൻ 13 ആണ്. 13(2) അനുസരിച്ച് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാം, 13(4) അനുസരിച്ച് 60 days നോട്ടീസ് അവർക്ക് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അവർക്ക് മറുപടി ബോധിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഓപ്ഷനിലേക്ക് പോകും.

0: അല്ലെങ്കിൽ 30 ഡേയ്സ് വീണ്ടും നോട്ടീസ് കൊടുക്കാം, അവർക്ക് റൈറ്റ് ഓഫ് റിഡംപ്ഷൻ ഉണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം സർഫാസി ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നിരിക്കെ ഈ ബാങ്ക് ഇത്തരം അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടില്ലെന്ന് തന്നെയാണ് റിസർവ് ബാങ്കിന്റെ നോംസി പറയുന്നത്. സർഫാസി ആക്ടിന്റെ
1: ഒരുപക്ഷെ ഈ സ്ഥാപനങ്ങളൊക്കെ, ഈ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഈ ഒരു നിയമത്തിന്റെ മറുപടിച്ചായിരിക്കും. നമ്മുടെ സർഫാസി ആക്ടിന്റെ മറുപടിച്ചായിരിക്കും അവർ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്.
0: അല്ല, നിയമവിരുദ്ധമായിട്ട് ഇതിൽ പോകാനായിട്ട് സർഫാസി ആക്ടിൽ അങ്ങനെ ഒരു
1: പ്രൊവിഷനേ
0: ഇല്ല. അത് വില, അതായത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ, ഈ 2(1)C പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്ര അൺലോഫുൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്ന് ഇതിനകത്ത് 29 പറയുന്നുണ്ട്. അതുപോലെ തന്നെ 28 പറയുന്നുണ്ട്, സെക്ഷൻ 28, 29 പറയുന്നു. ക്രിമിനൽ 1 ആണ് അത്തരം ആക്ടിവിറ്റീസിന്റെ പണിഷ്മെന്റ് എന്ന്
1: പറയും. നമുക്ക് വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ഹലോ, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ലളിതയാണ്.
1: എവിടെയെന്ന്?
2: വെങ്ങാനൂരാണ് വീട്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ അഗ്രികൾച്ചർ ലോൺ എടുത്ത് 10-15 കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2021 ജനുവരി 7 അഗ്രികൾച്ചർ ലോൺ പൂർത്തിയാക്കിയിട്ട് വീണ്ടും 1,00,000 പുതുക്കിയെടുത്ത്. അപ്പോഴും അവിടെ ഇരുന്ന ഒരു ഓഫീസർ, ആരെന്ന് പേരറിയില്ല,
1: അഗ്രികൾച്ചർ
2: പട്ടം കാനറ ബാങ്ക്. അപ്പോഴും അവിടെ ഉള്ളൊരു ഓഫീസർ വന്ന്, നിങ്ങൾ ഇനി ഈ അഗ്രികൾച്ചർ ലോൺ അടയ്ക്കണ്ട, നിങ്ങൾ ഈ ലോൺ എഴുതി തള്ളു, എന്തിനാണ് അടയ്ക്കുന്നത് എന്ന് കേട്ടു. അപ്പോഴും ഞാൻ അതിനുശേഷം ലോൺ അടച്ചിട്ടില്ല. അതിന് മുന്നേ കുടുംബശ്രീയായിട്ടും ജയിലിയായിട്ടും ഇഷ്ടംപോലെ ആ ബാങ്കിൽ നിന്ന് ഇന്നും ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഒരു മാനേജർ പുതുതായിട്ട് വന്നെങ്കിൽ അവര് പറഞ്ഞത് എന്താ ഇയാള് ലോൺ അടയ്ക്കാത്തത്. ഞാൻ പറഞ്ഞു സാർ അത് NDI കിടക്കാനും അടയ്ക്കാത്തത്. ഞാൻ പറഞ്ഞ് അത് അടയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത് അടയ്ക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ റിക്കവറി വരും, ഉടൻ തന്നെ അത് വസ്തു റിക്കവറി ചോദിക്കും. അപ്പോഴ് കോർപ്പറേഷനിൽ നിന്നോ അതോ വില്ലേജ് ഓഫീസിൽ നിന്നോ വരികയാണെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു സാർ ഞാൻ അങ്ങനെ ഒരു ലോൺ ഞാൻ ഇതുവരെ അടയ്ക്കാതിട്ടില്ല, ഇത് അടയ്ക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോഴേ തൊട്ട് ഇപ്പോഴും കുടുംബശ്രീപരമായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ഇതിന് എന്ത് ചെയ്യണം?
0: അതായത് അതായത് ഈ നിയമത്തിലെ ഈ സർഫാസി ആക്ടിന്റെ നിയമം അനുസരിച്ച് സെക്ഷൻ 31 അനുസരിച്ച് ഒരു കാരണവശാലും അഗ്രികൾച്ചർ ലോണില് നിങ്ങൾക്കെതിരെ റിക്കവറി നടപടികളിലേക്ക് പോകാൻ പറ്റത്തില്ല. സർഫാസി ആക്ട് ഇതിന് ബാധകമല്ല, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്ന് ഇതിന്റെ നിയമത്തിന്റെ 31 പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ കൃത്യമായിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല, ഇന്നലെ എന്നെ പറഞ്ഞ് ഭീഷണി റെക്കോർഡ്.
0: ഓക്കെ, അവര് നോട്ടീസ് അയക്കുമ്പോ മാത്രം
2: ഞാൻ മറ്റേ കൃഷി ചെയ്ത്
0: അവര്
2: ഒരു മിനിറ്റ് കൃഷി ചെയ്ത് വാഴ വെട്ട് വാഴയെല്ലാം ഒടിഞ്ഞു പോയി.
0: ഓക്കെ, അത് നോട്ടീസ് അയക്കുമ്പോ മാത്രം നമുക്ക് അതിനകത്തൊരു മറുപടി കൊടുക്കണം. അതിനകത്തൊരു മറുപടി, അതായത് ഇന്നതുപോലെ ഞാൻ ലോൺ എടുത്തു, ശരിയാണ്, ഞാൻ അഗ്രികൾച്ചർ ലോണാണ് എടുത്തിട്ടുള്ളത്, എന്റെ ഈ കൃഷി നാശം വന്നിട്ടുണ്ട്, അതായത് ഈ പ്രകൃതിയുടെ ഇത് കൊണ്ട് എനിക്ക് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ കൃഷി നാശം സംഭവിച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും സർഫാസി ആക്ട് അനുസരിച്ച് ഈ നടപടിയെടുക്കാൻ കഴിയില്ല. അഗ്രികൾച്ചർ ലോൺ ഇത് ബാധകമല്ല, ഒരു വക്കീലിനെ കണ്ടിട്ട് നോട്ടീസ് തരുമ്പോ ഒരു വക്കീലിനെ കണ്ട് ഒരു മറുപടി കൊടുത്താൽ.
1: അഗ്രികൾച്ചർ ലോൺ ആണ് എടുത്തേക്കുന്നെങ്കിലും അത് തിരിച്ചടവ് അടയ്ക്കേണ്ട ബാധ്യതയുണ്ടല്ലോ.
0: സർഫാസി ആക്ട് ബാധകമല്ല, അഗ്രികൾച്ചർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്,
1: തിരിച്ചടയ്ക്കാൻ ബാധ്യതയുണ്ടല്ലോ.
0: തിരിച്ചടയ്ക്കാൻ ബാധ്യതയുണ്ട്, ബാധ്യത ഉണ്ടെങ്കിൽ അവർ ബാങ്ക് കോടതിയെ സമീപിച്ച് വേണം ഇത്തരം ഈ ലോണുകൾ എടുക്കേണ്ടത്.
1: ഒരുപക്ഷെ ഇത് ഇപ്പം NPI കിടക്കുന്ന ഒരു ലോൺ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുറേശ്ശായിട്ട് ഇപ്പം തന്നെ അടച്ചു തുടങ്ങാവുന്നതുമാണ്.
0: അതായത്

0: നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 60 ഡേയ്സ് നോട്ടീസ് വരുന്നതിന് മുമ്പ് കൊച്ചു കൊച്ചു എമൗണ്ട് ആയിട്ട് അവർക്ക് ആ പീരീഡിൽ തന്നെ അവർക്ക് അടച്ച് തീർക്കാം. ആ 60 ഡേയ്സ് പീരീഡ്
1: എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്
0: നിഷ്ക്രിയ ആസ്തിയായി കിടക്കുകയാണ് എന്നാണ് അവര് തന്നിട്ടുള്ള ലോണ്, നിഷ്ക്രിയ ആസ്തിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതാണ് അവര് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അവര് നോട്ടീസ് തരട്ടെ, നോട്ടീസ് തന്നിട്ട് എത്രയാണ് എമൗണ്ട് അല്ലെങ്കിൽ അവിടെ ബാങ്കിൽ പോയിട്ട് എത്രയാണ് തിരിച്ചടവെന്ന് നോക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ, അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ തിരിച്ചടച്ച് റിക്കവറി മറ്റു നടപടികളിൽ നിന്ന് ഒഴിവാകുക, അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കാൻ. സർഫാസി ആക്ട് ഇതിന് ബാധകമാകത്തില്ല. അഗ്രികൾച്ചർ
1: എങ്ങനെയെങ്കിലും 1000 രൂപ
0: ഓക്കെ, ഈ നോട്ടീസ് വന്നതിന് ശേഷം മാത്രമേ ഈ നടപടിയിലേക്ക് പോകൂ.
2: അപ്പൊ ഇതിപ്പം ആരോ അവരോട് അടയ്ക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊരു അതിനൊരു എക്സംപ്ഷൻ ഉണ്ടാവോ? ഇല്ലല്ലോ.
0: ഇല്ല, അതിനകത്ത് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിന് ബാധകമല്ല
2: എന്നാണ്. ഈ നിയമം ബാധകമല്ല,
0: ബാങ്കിന് മറ്റ്
2: മാർഗങ്ങളിലൂടെ അത് റിക്കവർ ചെയ്യാം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവരെ അങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പൊ ഈ നമ്മുടെ ഈ സർഫാസി നിയമപ്രകാരം അതിന്റെ ഒരു അതിന്റെ നടപടിക്രമങ്ങൾ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാം.
0: അത് ഇനി സ്വാഭാവികമായിട്ട് ഈ സർഫാസി ആക്ട് 2002 വരുന്നത്. ഈ നിയമം ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത ലോണുകൾ, സെക്യൂർഡ് ആണ് എന്ന് പറയുന്ന സെക്യൂരിറ്റി വെച്ചെടുത്ത ലോണുകൾക്ക്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണിന് ഇത് ബാധകമല്ല. ഈ സർഫാസി അനുസരിച്ച് ഈ ബാങ്കുകൾ അവർ കോടതിയിൽ പോവാതെ അവർക്ക് തന്നെ അവരുടെ ഈ കൊലാറ്ററൽ സെക്യൂരിറ്റി ഈടാക്കാൻ കഴിയുന്ന നിയമമാണ് സർഫാസി നിയമം. അതിനകത്താണ് ഇപ്പം സ്വാഭാവികമായിട്ട് 90 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. 90 ദിവസം 3 ഇൻസ്റ്റാൾമെന്റ് ബ്രേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ നടപടികളിലേക്ക് പോകുന്നത്. അതായത് ഫസ്റ്റ് 1 മാസം 30 ദിവസത്തേക്കാണ് SMA 0, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 0 ആണ്. അടുത്ത് 31 തൊട്ട് 60 ദിവസം വരെ SMA 1 ആണ്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 60 തൊട്ട് 90 ദിവസം വരെ SMA 2 ആണ്. ഈ SMA 2 ആയി കഴിയുമ്പോൾ മാത്രമാണ് അവർ ഈ 60 ഡേയ്സിന്റെ
2: നോട്ടീസ്
0: ഇഷ്യൂ ചെയ്യുന്നത്. അതായത് മാക്സിമം ഈ 3 മാസം വരെ EMI അടയ്ക്കാത്ത സാഹചര്യം വരുമ്പോഴാണ് ഈ നോട്ടീസ്
2: നടപടിക്രമത്തിലേക്ക് ബാങ്ക് പോകുന്നത്. നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: സാർ, എന്റെ പേര് ബിജീസ് എന്നാണ്. ഞാൻ ആലപ്പുഴയിൽ തന്നെ വിളിക്കുന്നത്.
2: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: എന്റെ പിന്നോക്ക സ്വഭാവ വികസന കൗൺസിലിൽ നിന്ന് വനിതകൾക്ക് സ്വയംതൊഴിൽ ആവശ്യമായിട്ട് ഞാൻ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് പൗൾട്രി ഫാം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോ അത് പൗൾട്രി ഫാം ഇവിടെ നടത്താൻ പറ്റത്തില്ലാത്ത മറ്റേ കക്ഷിപ്പനി കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായി, അത് നിന്നുപോയി.
2: വർഷമായിരുന്നു
3: ലോണ്? ഇപ്പം 4 വർഷമായി.
2: 2 വർഷത്തോളമായിട്ടും
3: മുടങ്ങി നമ്മുടെ ഈ പക്ഷിപ്പനി വന്നപ്പോഴേ. അപ്പം പിന്നേക്ക് കോർപ്പറേഷൻ ഇന്ന് നമുക്ക് എക്സിബിഷൻ ഉണ്ട്.
0: നോട്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ?
3: ഹലോ, നോട്ടീസ് അയച്ചു തന്നിട്ടുണ്ട്.
0: നോട്ടീസ് അതിന് മറുപടി കൊടുത്തോ?
3: ആ, കൊടുത്തു കൊടുത്തു. നമുക്ക് സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് 25 ലക്ഷം രൂപ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
0: എടുത്ത ലോൺ എമൗണ്ട് എത്രയാണ്?
2: 10 ലക്ഷം.
0: 10 ലക്ഷം.
3: 10 ലക്ഷം.
0: എന്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നോട്ടീസ് ഇഷ്യൂ ചെയ്തു?
3: നോട്ടീസ്
0: അയച്ചിട്ടുണ്ട്. ബാങ്ക് അയച്ചിട്ടുണ്ട്. മറുപടി കൊടുത്തോ?
3: മറുപടി കൊടുത്തു. നമ്മള് വാക്കാലും നേരെ കത്തായിട്ടും കൊടുത്തു.
0: എന്തായിരുന്നു മറുപടി?
3: 50 സെന്റോളം വസ്തുവിന്റെ ആധാരമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ കയറ് മാറ്റ അതുപോലുള്ള സംഭവത്തിൽ ഇതൊരു ഗോഡൌൺ ആക്കി റിനോവേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ പക്ഷിപ്പനി സാധ്യത ഉള്ള സ്ഥലമാണെന്ന് സർക്കാരിന്റെ പഠന സമിതി റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇതിന് ഇൻഷുറൻസ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം എനിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് വരെ ഉണ്ടായ സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ അത് നിർത്തുന്നത്. എന്റെ 5000 കോഴി ചത്തു പോയതാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. ഇനിയിപ്പം അത് ഒരു കയറ് മാറ്റിന്റെ ഒക്കെ ഗോഡൌണായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഒന്ന് റിനോവേറ്റ്
0: ചെയ്തു. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഈ കോർപ്പറേഷൻ മറുപടി കൊടുത്തിട്ടുള്ളത്?
3: ആ കൊടുത്തിട്ടുള്ളത്. അവര് പറഞ്ഞു ഇനിയിപ്പം വെച്ചിരിക്കുന്ന ആധാരത്തിന്റെ മേളിൽ നിന്ന് ലോണൊന്നും തരാൻ പറ്റത്തില്ല. റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി പൈസ എത്ര വേഗം തിരിച്ചടയ്ക്കണമെന്നാണ് അവര് പറയുന്നത്.
0: നമ്മൾ ഈ കാരണങ്ങൾ പറഞ്ഞിട്ടും ബാങ്കിന് ബോധ്യപ്പെട്ടിട്ടില്ല, സാവകാശം ചോദിച്ചിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല. പേരെന്താണെന്ന് പറഞ്ഞ?
2: ബിജീഷ്. ബിജീഷ്
3: ലോൺ എടുത്തിരിക്കുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന വനിത എന്റെ ഭാര്യയുടെ പേരിലാണ്.
0: ഓക്കെ. അപ്പൊ ഈ നോട്ടീസിന് ഇപ്പൊ ജപ്തി നടപടികളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ?
3: അവര് പലതവണയായിട്ട് ജപ്തി നോട്ടീസ് അയക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ ആ പ്രൊജക്ടിൽ നിന്ന്
0: പലതവണയായിട്ട് അയക്കത്തില്ല. ഒരു ജപ്തി നോട്ടീസ് ഒരിക്കൽ മാത്രമേ അയക്കത്തുള്ളൂ കേട്ടോ. പലതവണയായിട്ട്
3: അയച്ചപ്പം 14 ദിവസക്കുള്ളില് പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി സ്വീകരിക്കണം പറഞ്ഞ് നോട്ടീസ് അയച്ചു.
0: ഓക്കെ.
3: അപ്പൊ നമ്മള് 75,000 രൂപ കൊണ്ട് അടച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലെത്തി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നോട്ടീസ് അയച്ചു. അപ്പൊ നമ്മള് ചോദിച്ചവും പറഞ്ഞു അത് അങ്ങനെ എക്സ്ക്യൂസ് ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ജില്ലാ മാനേജറുടെ കയ്യിലല്ല ഇതിന്റെ നിയന്ത്രണം, വേറെ ഒരു അതോറിറ്റിയുടെ കയ്യിലാണ്. അവര് നോട്ടീസ് അയക്കും, അവര് നടപടി എടുക്കും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ
0: പറയാം. നമ്മളെ ഇപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള
3: നമ്മൾ ചോദിക്കണത്
0: എന്തോ
3: നമ്മളെ ഇത് ഇപ്പൊ ഈ കയർമാറ്റ് ഗോഡൗൺ ആക്കി കൺവേർട്ട് ചെയ്ത്, കാരണം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെയും ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇവര് നോട്ടീസ് അയക്കും, നമ്മൾ ഇത് കൊണ്ടുവന്ന് പിന്നെ അത് വാതിൽ അടക്കും. അപ്പൊ ഇതിലൊരു 300,000 രൂപ എങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിനോവേറ്റ് ചെയ്ത് ഗോഡൗൺ ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ.
0: അല്ല, ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ സമീപിക്കാമല്ലോ ഇത്. കാരണം നിങ്ങളൊരു ജെന്യുവിൻ പർപ്പസിന് വേണ്ടിയാണല്ലോ ഈ ലോൺ എടുത്തിട്ടുള്ളത്. അഗ്രികൾച്ചർ ഇപ്പം സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ ലോണിനെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം വിമൻസ് കോർപ്പറേഷനെ നമുക്ക് റീസണബിൾ ആയിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയും. സർഫാസി ആക്ട് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് DRT ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണലിനെ സമീപിക്കാം, സമീപിച്ച് ഒരു സ്റ്റേ വാങ്ങിക്കാം. അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചും ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാം കേട്ടോ. ഓക്കെ.
2: അപ്പൊ ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ വനിതാ വികസന കോർപ്പറേഷൻ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരം ലോണുകളും ഈ സർഫാസി ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ?
0: അല്ല സാർ, ഈ നോട്ടിഫിക്കേഷനിൽ വനിതാ വികസന ബാങ്കിങ് കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻ 2(1)(c) അനുസരിച്ചുള്ള ഈ ബാങ്കിങ് കമ്പനികൾ 45 അനുസരിച്ച് RBI ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പരിധിയിൽ വരികയാണെങ്കിൽ മാത്രമേ DRTയെ സമീപിക്കാൻ പറ്റുള്ളൂ, അല്ല എങ്കിൽ സാധാ കോടതികളെ സമീപിച്ച് ഇതിലെ ആശ്വാസം തേടേണ്ടതായിട്ട് വരും.
2: ഓക്കെ. അപ്പൊ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഈ കോർപ്പറേഷൻ അങ്ങനെ സർഫാസി ആക്ട് ഒരുപക്ഷെ ആ നോട്ടിഫിക്കേഷൻ പെടാത്തതാണ് കോർപ്പറേഷൻ എങ്കിൽ ഈ കോർപ്പറേഷന് സർഫാസി ആക്ട് മുഖേന ഇത് റിക്കവറി ചെയ്യാനും പറ്റില്ല.
0: സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സർഫാസി സെൻട്രൽ ആക്ട് ആണ്. അപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധകം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് പാണ്ഡുരംഗ ഗണപതി വേഴ്സസ് വിലാസറാവു എന്ന് പറഞ്ഞ കേസിൽ റീസെന്റ് ആയിട്ടാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്.
2: അപ്പൊ
0: ഈ ഇത് സ്റ്റേറ്റ് ആക്ട് അനുസരിച്ച് ഇത് അതിനകത്ത് വരുമോന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ DRT ആണോ കോടതിയാണോ എന്ന് നോക്കേണ്ടത്.
2: ഒരുപക്ഷെ ഇതിപ്പോ DRT സർഫാസി ആക്ട് പ്രകാരമല്ല, ഇത് ബാധകമല്ല എന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ ഈ റിക്കവറി ഇത് ഈ ലോൺ എങ്ങനെ റിക്കവറി ചെയ്യാൻ കഴിയും?
0: ബാങ്കിന് കോടതിയെ സമീപിക്കാം.
2: സാധാരണ കോടതി, സിവിൽ കോടതി,
0: സിവിൽ കോടതിയെ സമീപിക്കാം. കാരണം ഈ സർഫാസി ആക്ടിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട്. DRTയും അതിന്റെ അപ്പലേറ്റ് ട്രൈബ്യൂണലും പിന്നെ ഹൈക്കോടതിയുമാണ്. ഇതിൽ സിവിൽ കോടതിയെ ബാർ ചെയ്തിട്ടുണ്ട് സെക്ഷൻ 32 അനുസരിച്ച്. മറ്റേത് ഏത് കോടതിയെ വേണമെങ്കിലും സമീപിച്ച്, സിവിൽ കോടതിയെ സമീപിച്ച് അവർക്ക് റിക്കവറി.
2: നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ,
2: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
4: ഞാന് പത്തനംതിട്ട ജില്ല പോന്നി.
2: ആ
4: മോഹനേന്ദ്രൻ എന്നായിരുന്നു ആ പേര്.
2: ആ പറഞ്ഞോട്ടെ, എന്താണ് അറിയേണ്ടത്?
4: സാറേ, ഞാനൊരു

0: ലോൺ എടുക്കാറ് നമ്മുടെ ബാങ്കിൽ നിന്ന്.
1: ഏത് ബാങ്കാണ്?
0: ഏത് ബാങ്കാണ്
1: ലോൺ എടുത്തത്? പറഞ്ഞോട്ടെ.
2: ഞങ്ങൾ റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്. കോന്നി
1: എത്ര വർഷമായി ലോൺ എടുത്തിട്ട്?
2: ലോൺ എടുത്തിട്ട് കുറച്ച് ഒരു 10 വർഷത്തെ മേളിലായി സാർ.
1: എത്രയാണ് ലോൺ എടുത്തേക്കുന്നത്? എമൗണ്ട് എത്രയാ?
2: ലോൺ അന്ന് ഞങ്ങൾ എടുത്തത് 2.5 ലക്ഷം രൂപയായിരുന്നു.
1: അത് കാർഷിക വായ്പയാണോ?
2: അല്ല, നമ്മുടെ പ്രമാണം വെച്ചിട്ട് എടുത്തതായിരുന്നു.
3: അല്ല, പ്രമാണം വെച്ചിട്ട് എന്ത്? ലോണിന്റെ ഒരു സ്വഭാവം എന്താണ്? അഗ്രികൾച്ചർ ലോൺ ആണോ, പേഴ്സണൽ ലോൺ ആണോ?
2: ചികിത്സക്കായിട്ടാണ് എടുത്തത്. പക്ഷെ അവിടെ എന്താ പറഞ്ഞതെന്ന് കറക്റ്റ് ഓർമ്മയില്ല.
3: അതുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ അഗ്രികൾച്ചർ ലോൺ ആണെങ്കിൽ റിക്കവറി നടപടികൾ
2: ലോൺ അല്ല, അഗ്രികൾച്ചർ ലോൺ അല്ല.
3: പിന്നെ പേഴ്സണൽ ലോൺ ആണോ?
2: പേഴ്സണൽ ലോൺ.
3: പേഴ്സണൽ ലോൺ ആണെങ്കിൽ നമുക്ക് ഈ സർഫാസി നടപടികൾ അതിനകത്ത് ബാധകമായിട്ട് വരില്ല. ഇപ്പം നിങ്ങൾക്ക് നോട്ടീസ് വല്ലതും കിട്ടിയോ ബാങ്കിൽ നിന്ന്?
2: നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരിവിടെ വന്നിട്ട് ഫുള്ള് ഹാൻഡിക്യാപ്ഡാണ്.
3: ഓ, അപ്പൊ എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും തിരിച്ചടവുണ്ടോ?
2: ആ, കുറച്ച് തിരിച്ചടച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു, പെങ്ങൾ അടയ്ക്കുമായിരുന്നു.
3: ഇനിയിപ്പോ എത്രയാണ് എമൗണ്ട് ഇനി ഡ്യൂ ആയിട്ടുള്ളത്?
2: ഇപ്പൊ നമുക്ക് നാളെ നോട്ടീസ് വന്നത് 4 ലക്ഷം സംതിങ് എന്നും പറഞ്ഞാ വന്നെ.
3: നിങ്ങളെ ബാങ്ക് എന്ന് പറയുന്നത് സൊസൈറ്റിയാണോ?
1: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്.
3: റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. എന്നിട്ട് ഈ 4 ലക്ഷം നോട്ടീസ് വന്നിട്ട് എന്ത്? ഇപ്പം എന്ത് നിങ്ങൾ എന്ത് ചെയ്തു?
2: ഒന്നും ചെയ്തില്ല.
3: എത്ര നാളായി നോട്ടീസ് വന്നിട്ട്?
2: നോട്ടീസ് വന്നിട്ട് ഒരു 7-8 മാസമായി. അത് കഴിഞ്ഞ് അവിടുന്ന് ആളും കൂടെ വന്നായിരുന്നു.
3: അവര് ജപ്തി നടപടികൾ അങ്ങനെ ഇതിലോട്ടെങ്കിലും പോയോ?
2: അവര് നോട്ടീസിനകത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നടപടിയിലോട്ടൊന്നും പോയില്ല.
3: നോട്ടീസിൽ നിങ്ങൾ മറുപടി കൊടുത്തോ?
2: അല്ല, അവരിവിടെ വരുമല്ലോ. വന്നപ്പോ ചേട്ടൻ പറഞ്ഞ എനിക്കൊരു നിവൃത്തിയില്ലെന്ന്.
3: അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഈ ബാങ്കിന് വല്ല കൊളാറ്ററൽ സെക്യൂരിറ്റി വല്ല നിങ്ങൾ എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടോ?
2: വസ്തു
3: വെച്ചിട്ടുണ്ട്. അപ്പം ബാങ്കിന് അത് സ്വാഭാവികമായിട്ട് അത് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ആവുമ്പോൾ അത് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഫോം ചെയ്ത ബാങ്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് റിക്കവറി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിനെ ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ട് ഇപ്പൊ സാവകാശം ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടിട്ട് അതിനെ മറികടന്ന് ബാങ്ക് പോവുകയാണെങ്കിൽ പിന്നെ മറ്റ് നടപടികളിലേക്ക്, അതായത് നിങ്ങൾ കോടതിയെ സമീപിച്ച് തന്നെ ഇതിനെ ഒരു സ്റ്റേ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വികലാംഗനാണെന്നും മറ്റ് വരുമാനങ്ങളില്ല, താൽക്കാലികം ഒരു സാവകാശം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. കേട്ടോ,
1: ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾ ഇപ്പം സാറ് പറയുകയുണ്ടായി 90 ദിവസത്തെ EMI ഫോൾട്ട് വരണം, പിന്നീട് 60 ദിവസത്തെ നോട്ടീസ് പീരീഡ്. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു റിക്കവറിന്റെ തന്നെ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ ബാങ്ക് ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെയാണ്?
3: അതായത് ബാങ്ക് ചെയ്യുന്ന നടപടികൾ,
1: ബാങ്ക് നേരിട്ട് പോയിട്ട് റിക്കവറി പറ്റില്ലല്ലോ, അത് ഒരു കോടതിയുടെ ഉത്തരവോടെ.
3: സെക്ഷൻ 14 സർഫാസി ആക്ട് അനുസരിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സഹായമാണ് ഇവർ തേടേണ്ടത്. ബാങ്കിന് ഡയറക്റ്റ് നോട്ടീസ് പതിക്കാനും മാത്രമേ, അതായത് ഇത് സിംബോളിക് പൊസഷൻ എടുക്കാനുള്ള അധികാരം അവർക്കില്ല. ആ സിംബോളിക് പൊസഷൻ എടുക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആണ്. ഒരു ഇപ്പൊ 2012 അമെൻമെന്റ് അനുസരിച്ച് ഒരു അഫിഡവിറ്റ് വിത്ത് പെറ്റീഷൻ ബാങ്കിന്റെ കൺസേൺഡ് അതോറിറ്റി ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ പോലീസിനെയോ ഒരു ചുമതലപ്പെടുത്തി വന്നിട്ട് ഇതിന്റെ റിക്കവറി ഓപ്പോസിഷൻ. അതിനകത്ത് അഡ്ജൂഡിക്കേഷൻ ഇല്ല, CJM കോടതിക്ക് ഇതിനകത്ത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ ഇല്ല. ഒള്ളി ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രോപ്പറായിട്ട് സ്റ്റാറ്റ്യൂട്ടറി
1: ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ
3: നോക്കുക മാത്രമേ പൊസിഷൻ എടുത്തു കൊടുക്കുക. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുക
1: എന്നുള്ളതാണ് മാത്രം. നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഉല്ലാസ്. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ.
4: അറിയാനുള്ളത് എന്റെ ഒരു സഹോദരിയുടെ ഒരു കാര്യമാണ്. സഹോദരി കാർഷിക ബാങ്കില് വസ്തു അതായത് രേഖ വെച്ചിട്ട് 4 ലക്ഷം റുപ്യ അവളുടെ മകന് വേണ്ടി വാങ്ങിയായിരുന്നു. ഹലോ,
3: പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം.
4: 4 ലക്ഷം റുപ്യ വാങ്ങിയായിരുന്നു. അത് ഈ മകൻ തിരിച്ചടക്കുന്നില്ല സാറേ. അപ്പൊ ഈ ജപ്തി ഭീഷണി ഇങ്ങനെ അവര് നോട്ടീസ് അയച്ചോണ്ടുണ്ട്. നോട്ടീസ് അയച്ച എന്തെങ്കിലും ചില്ലറ കൊണ്ടുപോയി അടച്ചാൽ തൽക്കാലം അവിടെ നിൽക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ മകനാണെങ്കിൽ ഇത് അടച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവൾക്കാണെങ്കിലും വല്ലാത്തൊരു പാവം, ഒന്നും അറിയില്ല, ഈ ലോകം എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പൊ ഓള് മകന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്.
3: ഇവിടെ ഈ ലോൺ എടുത്തതിന് നിങ്ങളിപ്പം ഇത് സെക്യൂരിറ്റി ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? കൊലാട്രൽ സെക്യൂരിറ്റി ആയിട്ട്
4: അതിന്റെ വസ്തുവിന്റെ രേഖ
3: വെച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഇനി അടവുള്ളത്?
4: അടവ് കുറച്ച് അടച്ചതേ ഉള്ളൂ. 4 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് ഇപ്പൊ 3-4 വർഷമായി.
3: അത് തിരിച്ചടക്കണ്ടേ ബാങ്ക്? നമ്മള് ഈ മറ്റ്
4: അതെ മകനാണ് തിരിച്ചടക്കുന്നില്ല. അപ്പൊ അവൾക്ക് ഇതിൽ നൂരാൻ എന്തെങ്കിലും പല വഴിയുണ്ടോ നിയമപരമായിട്ടെന്നുള്ളതാണ്.
1: മകന് വേറെ വരുമാന മാർഗം ഉണ്ടോ? ജോലി ഉണ്ടോ?
4: എന്റെ ജോലി ഉണ്ട്.
1: ഗവൺമെന്റ് ജോലിയാണോ? ഗവൺമെന്റ് ജോലിയാണോ?
4: അല്ലല്ല, സാധാ മത്സ്യ കച്ചവടം.
3: അപ്പൊ ഈ ഭൂമി ആരുടെ പേരിലാണ്? മകളുടെ പേരിലാണോ? മകളുടെ പേരിലാണോ?
1: അമ്മയുടെ പേരിലാണ്.
4: മകനെ വിശ്വസിച്ചിട്ട് എടുത്തു കൊടുത്തതാണ്.
3: എത്ര സെന്റ് ഉണ്ട്?
4: അത് ഗവൺമെന്റ് കിട്ടിയതോ? അവർക്ക് 6 സെന്റ് സ്ഥലം.
3: കാർഷിക ലോണായിട്ട് എടുത്തതാണ് അല്ലേ? കാർഷിക ലോണ് വരുമ്പം ഈ സർഫാസി നിയമം നിങ്ങൾക്ക് ബാധകമായിട്ട് വരില്ല. ഇപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് തന്ന് മറ്റ് ജപ്തി നടപടികളിലേക്ക് പോകാൻ കഴിയും കേട്ടോ. അപ്പൊ ബാങ്കുമായിട്ട് സംസാരിച്ച് ഒരു സാവകാശം തേടുകയാണ് ഒരു മറുപടിയായിട്ട് നോട്ടീസ് വല്ലതും വന്നെങ്കിൽ ഇങ്ങനെ ഈ സാവകാശം പറഞ്ഞ് എന്തായാലും തീർച്ചയായിട്ടും ഇത് അടയ്ക്കേണ്ടി വരും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആ പണമാണല്ലോ നിങ്ങൾക്ക് ലോണായിട്ട് തരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ബാങ്കുകളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നശിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇതിനകത്ത് നമ്മുടെ സാവകാശം പറഞ്ഞുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റേ, താൽക്കാലികമായി ഒരു സ്റ്റേ വാങ്ങിക്കുക. ജപ്തി നടപടികളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റേ വാങ്ങിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ.
4: പിന്നെ വേറെ രേഖയിൽ എന്താന്ന് പറഞ്ഞാല് ആ ഒരു സഹോദരന് ആ വീട്ടില് മരണം വരെ താമസിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ പുള്ളിയോട് ഈ ബാങ്ക് ഒപ്പം വാങ്ങിച്ചിട്ട്
3: ആ അവകാശമൊക്കെ തീരുമാനിക്കുന്നത് കോടതികളാണ്. ഇതിനകത്ത് ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ഒന്നും അതിനകത്ത് അധികാരമില്ല കേട്ടോ. കേട്ടോ.
1: ഓക്കെ. അപ്പൊ ഈ സർഫാസ് നിയമപ്രകാരം ഇപ്പം ബാങ്കുകള് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു,
3: ചീഫ്
1: ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി നോട്ടീസ് കൊടുത്തു, അതിന്റെ നടപടിക്രമങ്ങളായി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇത് ഈ വസ്തുവകകൾ എന്താണ് ബാങ്ക് ചെയ്യുന്നത്?
3: ബാങ്ക് ഓപ്ഷൻ ചെയ്യും. ബാങ്ക് ഓപ്ഷൻ ചെയ്യും.
1: ഓപ്പൺ ആയിട്ട് ഓപ്ഷൻ ആണ്.
3: ഓപ്പൺ ഓപ്ഷൻ ആണ്. അതായത് നേരത്തെ ആണെങ്കിൽ 2021 മുമ്പാണെങ്കിൽ ഈ നോട്ടീസ് കൊടുക്കുന്ന സമയം വരെയും നമുക്ക് റൈറ്റ് ടു റിഡംപ്ഷൻ ഉണ്ട്. തിരിച്ചെടുക്കാം. നമുക്ക് പൈസ നമ്മൾ എത്രയാണോ ഡ്യൂ വന്നിട്ടുള്ള ആ എമൗണ്ട് അടച്ച് തിരിച്ചെടുക്കുക, റൈറ്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയും. പക്ഷെ ഇപ്പം പുതിയ റൂളിംഗ് അനുസരിച്ച്, സുപ്രീംകോടതിയുടെ പുതിയ റൂളിംഗ് അനുസരിച്ച് നോട്ടീസ് ആയിക്കഴിഞ്ഞാൽ റൈറ്റ് ടു റിഡംപ്ഷൻ ഇല്ല.
1: അത്
3: ലേലത്തിൽ പോവുക തന്നെ ചെയ്യും. ലേലത്തിൽ പോയിട്ട് നമ്മൾ എത്രയാണോ അടവുള്ളത് ആ എമൗണ്ട് എടുത്തതിന് ശേഷം ഈ ബോറോവർക്ക് ബാക്കി തുക തിരിച്ചു നൽകും.
1: ലേലത്തിൽ പോയ എമൗണ്ട് ആ ബാങ്കിന് കിട്ടാനുള്ളത് എടുത്തിട്ട് ബാക്കി ബോറോവറിന് കൊടുക്കുക.
3: ബോറോവറിന് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം അനുവർത്തിച്ചു വരുന്നത് സർഫാസി നിയമം അനുസരിച്ച്.
1: ഓക്കെ.
3: ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സുപ്രീം കോടതി, അതായത് സുപ്രീം കോടതി ഇപ്പം ആക്ടിൽ എന്ത് തന്നെ പറഞ്ഞു തന്നെ സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ലോ ഓഫ് ദ ലാൻഡ് ആണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പം നിലവിലെ നിയമം.
1: ഓക്കെ, അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അതിനൊരു പരിഹാരം താങ്കൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനുമൊക്കെയായിട്ട് സമയം കണ്ടെത്തി ഇവിടെ എത്തുകയും നമുക്ക് ഇത്രയും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് സുരേഷ് മന്ത്രനോട് ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
3: നമസ്കാരം.
5: ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുകയാണ്. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം രാഖി രാജീവ്, സൊഹറ മമ്മു എന്നിവർ. ഇന്നീ പരിപാടിയിൽ പങ്കെടുത്തവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഡീനും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ പ്രിയ ശ്രീനിവാസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് അർബുദം അഥവാ ക്യാൻസർ. സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് എല്ലാ രോഗികൾക്കും ഏകദേശം ഒരേ രീതിയിലുള്ള കീമോതെറാപ്പി നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഓരോ ക്യാൻസർ രോഗിയുടെയും ജനിതക സവിശേഷതകൾ പരിഗണിച്ച് ചികിത്സ തിരഞ്ഞെടുക്കുന്ന വ്യക്തിഗത മരുന്ന് അഥവാ പ്രിസിഷൻ മെഡിസിന്റെ കാലഘട്ടത്തിലേക്കാണ് വൈദ്യശാസ്ത്രം കടന്നിരിക്കുന്നത്. ക്യാൻസർ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. കോശങ്ങളുടെ വളർച്ച, അവയുടെ വിഭജനം, ജനിതക തന്മാത്രകളുടെ കേടുപാടുകൾ പരിഹരിക്കുക എന്നിവ സാധാരണ കോശങ്ങളിൽ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന പ്രക്രിയകളാണ്. എന്നാൽ ചില ജനിതക മാറ്റങ്ങൾ മൂലം ഈ നിയന്ത്രണ സംവിധാനങ്ങൾ തകരുമ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കോശങ്ങളിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട കോശങ്ങളുടെ മരണം നടക്കാതാവാനും വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങൾക്ക് വേണ്ടി ധാരാളം പുതിയ രക്തക്കുഴലുകളെ സ്വയം ആകർഷിക്കാനും ഉള്ള കഴിവ് നേടുന്നു. കൂടാതെ മറ്റുള്ള അവയവങ്ങളിലേക്ക് വ്യാപിക്കാനും ശരീരത്തിന്റെ രോഗപ്രതിരോധ നിരീക്ഷണത്തിൽ നിന്ന് ക്യാൻസർ കോശങ്ങളെ മറഞ്ഞു നിർത്താനും ജനിതക മാറ്റങ്ങൾ പുതിയതായി ഉണ്ടാക്കാനും കൂടിയുള്ള കഴിവ് ക്യാൻസർ കോശങ്ങൾ ആർജിക്കുന്നു. ശാസ്ത്രജ്ഞരായ ഡഗ്ലസ് ഹനാഹനും റോബർട്ട് എ വെയിൻബർഗും വിവരിച്ച ക്യാൻസറിന്റെ മുഖമുദ്രകൾ അഥവാ ഹോൾമാർക്സ് ഓഫ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ഈ സവിശേഷതകളാണ് പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന അടിസ്ഥാനങ്ങൾ. കീമോതെറാപ്പിയുടെ ഉദയം എങ്ങനെയെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ ക്യാൻസർ ചികിത്സ പ്രധാനമായും ശസ്ത്രക്രിയയിലും റേഡിയേഷൻ തെറാപ്പിയിലും പരിമിതമായിരുന്നു. ക്യാൻസറിനെതിരെയുള്ള ഫലപ്രദമായ മരുന്നുകൾ അന്നുണ്ടായിരുന്നില്ല. 2-ാം ലോകമഹായുദ്ധകാലത്ത് ശക്തമായ ആൽക്കൈലേറ്റിംഗ് ഏജന്റും കഠിനമായ വിഷാംശം ഉണ്ടാക്കുന്നതുമായ മസ്റ്റാർഡ് ഗ്യാസുമായി സമ്പർക്കം പുലർത്തിയവരിൽ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ നിരീക്ഷണമാണ് 1940-കളിൽ നൈട്രജൻ മസ്റ്റാർഡ്സ് എന്ന ആദ്യകാല കീമോതെറാപ്പി മരുന്നുകളുടെ വികസനത്തിന് വഴിയൊരുക്കിയത്. തുടർന്നുള്ള ദശകങ്ങളിൽ മീഥോട്രിക്സേറ്റ്, സൈക്ലോഫോസ്ഫമൈഡ്, 5-ഫ്ലൂറോയുറാസിൽ, ഡോക്സോറൂബിസിൻ, സിസ്പ്ലാറ്റിൻ തുടങ്ങിയ മരുന്നുകൾ ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. വ്യത്യസ്ത പ്രവർത്തന രീതികളുള്ള മരുന്നുകൾ സംയോജിപ്പിച്ചു നൽകുന്ന കോമ്പിനേഷൻ കീമോതെറാപ്പി പല മാരക ക്യാൻസറുകളുടെയും ചികിത്സാഫലം ഗണ്യമായി മെച്ചപ്പെടുത്തി. എന്നിരുന്നാലും കീമോതെറാപ്പിക്ക് ഒരു അടിസ്ഥാനപരമായ പരിമിതിയുണ്ട്. ക്യാൻസർ കോശങ്ങളെ ലക്ഷ്യമിടുമ്പോൾ അതിവേഗം വിഭജിക്കുന്ന അസ്ഥിമജ്ജ, ദഹനനാളം, രോമകൂപങ്ങൾ തുടങ്ങിയ ആരോഗ്യമുള്ള വേഗത്തിൽ വിഭജിക്കുന്ന സാധാരണ കോശങ്ങളെയും അത് ബാധിക്കുന്നു. അതിനാലാണ് മുടികൊഴിച്ചിൽ, ഛർദി, രക്തകോശങ്ങളുടെ കുറവ് തുടങ്ങിയ പാർശ്വഫലങ്ങൾ കീമോതെറാപ്പി സമയത്ത് ഉണ്ടാകുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV, ഹെപ്പറ്റൈറ്റിസ് വൈറസ് തുടങ്ങിയ സൂക്ഷ്മ അണുക്കൾ ഏകദേശം 30% ക്യാൻസറുകൾക്ക് കാരണമാകുന്നു. എങ്കിലും മറ്റു പല കാരണങ്ങളാലും സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി രൂപാന്തരപ്പെടാം. അതായത് ക്യാൻസർ കോശങ്ങൾ നമ്മളുടെ സ്വന്തം കോശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവയിൽ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അവ സാധാരണ കോശങ്ങളുമായി ഏറെ സാമ്യമുള്ളവയാണ്. ഇതിനു പുറമെ ഓരോ രോഗിയിലുമുള്ള ക്യാൻസറിന്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ക്യാൻസർ ടിഷ്യുവിൽ തന്നെ വ്യത്യസ്ത മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ ജനിതക വ്യത്യാസങ്ങൾ ഉള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ ജനിതക അസ്ഥിരത അഥവാ ജീനോമിക് ഇൻസ്റ്റെബിലിറ്റി എന്ന് വിളിക്കുന്നു. അതിനാൽ ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുകയും ആരോഗ്യകരമായ കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചികിത്സ വികസിപ്പിക്കുക എന്നത് ശാസ്ത്രജ്ഞർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ക്യാൻസർ മരുന്ന് വികസനത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ ക്യാൻസർ മരുന്ന് വികസിപ്പിക്കാൻ സാധാരണയായി 15 മുതൽ 20 വർഷം വരെ സമയമെടുക്കും. ആദ്യം ക്യാൻസർ കോശങ്ങളിലെ പ്രത്യേക മാറ്റങ്ങൾ വിലയിരുത്തുന്നു. അസാധാരണമായ വളർച്ചാ സിഗ്നലുകൾ, അമിതമായി പ്രവർത്തിക്കുന്ന കോശങ്ങളിലുള്ള റിസപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രോട്ടീനുകൾ, DNA കേടുപാടുകൾ പരിഹരിക്കുന്ന സംവിധാനങ്ങളിലെ തകരാറുകൾ, ആൻജിയോജെനിസിസ് അഥവാ പുതിയ രക്തക്കുഴൽ രൂപപ്പെടൽ, ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് തുടങ്ങിയവയാണ് ചികിത്സയ്ക്കായി തിരഞ്ഞെടുക്കുന്ന പ്രത്യേകതകൾ. തുടർന്ന് ഈ ലക്ഷ്യങ്ങളെ ബാധിക്കാൻ കഴിയുന്ന തന്മാത്രകളെ കണ്ടെത്തുകയോ രൂപകൽപ്പന ചെയ്യുകയോ ചെയ്യുന്നു. ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഇൻസിലിക്കോ സാങ്കേതിക വിദ്യകൾ മരുന്ന് കണ്ടെത്തലിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള പ്രധാന ടാർഗറ്റുകളെ അഥവാ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ഡ്രഗ് ടാർഗറ്റ് ഇന്ററാക്ഷനുകൾ അല്ലെങ്കിൽ മരുന്നിന്റെ പ്രവർത്തനങ്ങൾ പ്രവചിക്കാനും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ സാധിക്കും. കൂടാതെ വിഷപ്രഭാവ സാധ്യതകൾ അഥവാ ടോക്സിക്കോളജി പഠനം, പാർശ്വഫലങ്ങൾ അഥവാ സൈഡ് ഇഫക്ട്സ് എന്നിവ വിലയിരുത്താനും കമ്പ്യൂട്ടർ പഠനം സഹായിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് പുറത്ത് ലബോറട്ടറിയിൽ വളർത്താൻ കഴിയും. കാരണം അവയ്ക്ക് സാധാരണ കോശങ്ങൾക്ക് അന്യമായ വിഭജനത്തിന് പരിമിതിയില്ലാത്ത അമരത്വം അഥവാ ഇമ്മോർട്ടാലിറ്റി എന്ന കഴിവ് പലപ്പോഴും ഉണ്ടായിരിക്കും. സാധാരണ കോശങ്ങൾക്ക് കുറച്ചു തവണ മാത്രമേ മനുഷ്യ ശരീരത്തിന് പുറത്ത് വിഭജിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് കോശങ്ങളുടെ വിഭജനത്തെ തുടർന്ന് ക്രോമസോമുകളുടെ നീളക്കുറവിന് കാരണമാകുന്ന ടീലോമിയർ ചുരുങ്ങലും മറ്റ് നിയന്ത്രണ സംവിധാനങ്ങളും കാരണം അവയുടെ വളർച്ച നിർത്തപ്പെടുകയും സെനിസെൻസ് അഥവാ കോശങ്ങൾക്ക് വാർദ്ധക്യം സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ നിയന്ത്രണങ്ങളെ മറികടക്കാൻ കഴിവ് നേടിയതിനാൽ തുടർച്ചയായി വിഭജിക്കാൻ കഴിയും. എങ്കിലും എല്ലാ ക്യാൻസർ കോശങ്ങളും പൂർണ്ണമായ അമരത്വമുള്ളവയല്ല. അവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ പോഷകങ്ങൾ, വളർച്ചാ ഘടകങ്ങൾ, നിയന്ത്രിത പരിസ്ഥിതി എന്നിവ ആവശ്യമാണ്. ലബോറട്ടറിയിൽ ഇത്തരത്തിൽ വളർത്തുന്ന ക്യാൻസർ കോശങ്ങളിലും തുടർന്ന് എലികൾ, ഗ്വിനിപിക് തുടങ്ങിയ മൃഗ മാതൃകകളിലും വിജയകരമായി പരീക്ഷിച്ച മരുന്നുകൾ മാത്രമാണ് മനുഷ്യരിലെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നത്. ക്യാൻസർ ചികിത്സയിലേക്കുള്ള മനുഷ്യരിലെ ക്ലിനിക്കൽ ട്രയലുകൾ സാധാരണയായി 4 പ്രധാന ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുന്നു. ആദ്യഘട്ടം അഥവാ ഫേസ് 1-ൽ മരുന്നിന്റെ സുരക്ഷയും ശരിയായ ഡോസും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. കുറച്ചു രോഗികളിൽ മരുന്ന് പരീക്ഷിച്ച് അതിന്റെ പരമാവധി സഹിക്കാവുന്ന ഡോസ് അഥവാ മാക്സിമം ടോളറേറ്റഡ് ഡോസ് കണ്ടെത്തുകയും പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. 2-ാം ഘട്ടം അഥവാ ഫേസ് 2-ൽ മരുന്നിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നു. കൂടുതൽ രോഗികളിൽ ഒരു പ്രത്യേക ക്യാൻസർ തരം ലക്ഷ്യമാക്കി മരുന്നുപയോഗിച്ച് ട്യൂമർ കുറയുന്നുണ്ടോ, രോഗത്തിന്റെ പുരോഗതി മന്ദഗതിയിലാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നു. 3-ാം ഘട്ടം ഫേസ് 3, ഇതിൽ പുതിയ ചികിത്സയെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ചികിത്സയുമായി താരതമ്യം ചെയ്യുന്നു. രോഗികളിൽ പരീക്ഷണം നടത്തി ജീവൻ നിലനിൽപ്പ്, രോഗനിയന്ത്രണം, ജീവിത ഗുണമേന്മ എന്നിവയിൽ ഏത് ചികിത്സയാണ് മികച്ചതെന്ന് നിർണയിക്കുന്നു. 4-ാം ഘട്ടം ഫേസ് 4-ൽ മരുന്ന് അംഗീകാരം ലഭിച്ചതിനു ശേഷം ദീർഘകാല പാർശ്വഫലങ്ങളും യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കുന്നു. സുരക്ഷ, ഫലപ്രാപ്തി, അനുയോജ്യമായ ഡോസ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ഒരു മരുന്നിന് അംഗീകാരം ലഭിക്കുന്നത്. ഇനി ടാർഗറ്റഡ് തെറാപ്പി അഥവാ ക്യാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി നശിപ്പിക്കുന്ന ചികിത്സാരീതിയെപ്പറ്റി മനസ്സിലാക്കാം. 1980-കളിലും 1990-കളിലും മോളിക്യുലാർ ബയോളജിയിൽ ഉണ്ടായ പുരോഗതികൾ ക്യാൻസർ ഒരു ജനിതക രോഗമാണെന്ന് വ്യക്തമായി തെളിയിച്ചു. ഇതോടെയാണ് ടാർഗറ്റഡ് തെറാപ്പികളുടെ യുഗം ആരംഭിച്ചത്. ക്യാൻസർ വളർച്ചയ്ക്ക് അനിവാര്യമായ പ്രത്യേക തന്മാത്രകളെ മാത്രം ലക്ഷ്യമിടുന്ന ചികിത്സാരീതികളാണ് ടാർഗറ്റഡ് തെറാപ്പികൾ. പരമ്പരാഗത കീമോതെറാപ്പിയെ അപേക്ഷിച്ച് ഇവ കൂടുതൽ കൃത്യതയുള്ളതും പലപ്പോഴും കുറഞ്ഞ പാർശ്വഫലങ്ങൾ ഉള്ളതുമാണ്. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയ്ക്കുള്ള ഇമാറ്റിനിബ്, ഹെർ2 പോസിറ്റീവ് സ്തനാർബുദത്തിനുള്ള ട്രസ്റ്റിസുമാബ്, ശ്വാസകോശ ക്യാൻസറിനുള്ള EGFR ഇൻഹിബിറ്ററുകൾ എന്നിവ ഇതിന്റെ ശ്രദ്ധേയ ഉദാഹരണങ്ങളാണ്. ഇമ്മ്യൂണോതെറാപ്പി എന്താണ്? സമീപകാലത്തെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഇമ്മ്യൂണോതെറാപ്പി. ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെയാണ് ഇവിടെ ക്യാൻസറിനെതിരായി ആയുധമാക്കുന്നത്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സ്വാഭാവിക നിയന്ത്രണങ്ങളെ ദുരുപയോഗം ചെയ്ത് അവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഈ നിയന്ത്രണ പാതകളെ തടയുന്ന ചെക്ക് പോയിന്റ് ഇൻഹിബിറ്ററുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകൾ രോഗപ്രതിരോധ കോശങ്ങൾക്ക് ക്യാൻസറിനെ വീണ്ടും തിരിച്ചറിയാനും ആക്രമിക്കാനും സഹായിക്കുന്നു. പെംബ്രോളിസുമാബ്, നിവോളുമാബ്, ഇപ്പിലിമിമാബ് എന്നിവ ഈ വിഭാഗത്തിലെ പ്രധാന മരുന്നുകളാണ്. ഇതിലും മുന്നേറിയ ഒരു സമീപനമാണ് കാർട്ടിസൽ തെറാപ്പി. രോഗിയുടെ സ്വന്തം പ്രതിരോധ കോശങ്ങളെ ജനിതകമാറ്റം വരുത്തി ക്യാൻസർ കോശങ്ങളെ കൂടുതൽ ഫലപ്രദമായി തിരിച്ചറിയാനും നശിപ്പിക്കാനുമുള്ള ശേഷി ടി കോശങ്ങൾക്ക് നൽകിയാണ് ഈ ചികിത്സ നടത്തുന്നത്. ക്യാൻസർ വാക്സിനുകൾ എന്താണെന്ന് നോക്കാം. ക്യാൻസർ വാക്സിനുകളെ രണ്ട് പ്രധാന വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പ്രിവെന്റീവ് അഥവാ പ്രൊഫൈലാറ്റിക് വാക്സിൻസ് അഥവാ പ്രതിരോധ വാക്സിനുകൾ അർബുദത്തിന് കാരണമാകുന്ന വൈറൽ സൂക്ഷ്മാണുബാധ തടയുന്നു. ഉദാഹരണത്തിന് HPV വാക്സിൻ ഗർഭാശയ ഗള ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസറിനുള്ള പ്രധാന കാരണമായ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയെ തടയുന്നു. തെറാപ്യൂട്ടിക് വാക്സിൻ അഥവാ ചികിത്സാ വാക്സിനുകൾ ട്യൂമർ അഥവാ ക്യാൻസർ വന്ന രോഗികളിൽ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും നശിപ്പിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പഠിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ക്യാൻസറിനെ ചികിത്സിക്കാനായി തയ്യാറാക്കിയവയാണ് ഇവ. ഉദാഹരണങ്ങൾ mRNA വാക്സിൻസ്, പേഴ്സണലൈസ്ഡ് വാക്സിൻസ്, സെൽ ബേസ്ഡ് വാക്സിൻസ്, വൈറൽ വെക്ടേഴ്സ് എന്നിവയാണ് അവയിൽ ചിലത്. ക്യാൻസർ ചികിത്സയിൽ ഭാരതത്തിന്റെ പങ്ക്. ക്യാൻസർ മരുന്നുകളുടെ വികസനത്തിൽ അമേരിക്കയും യൂറോപ്പും ചരിത്രപരമായി മുൻപന്തിയിലായിരുന്നെങ്കിലും ജനറിക് മരുന്നുകളുടെ നിർമ്മാണത്തിലും ചെലവ് കുറഞ്ഞ ചികിത്സാ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലും ഭാരതം ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനറിക് മരുന്നുകൾ വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളുടെ അതേ സജീവ രാസഘടകങ്ങൾ അടങ്ങിയ മരുന്നുകളാണ്. ഭാരതത്തിൽ ക്യാൻസറിനെതിരെ മൃഗങ്ങളിൽ വരെയുള്ള പ്രീ ക്ലിനിക്കൽ പഠനങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. എങ്കിലും ഘട്ടം 1 മുതൽ 3 വരെയുള്ള മനുഷ്യരിലെ ക്ലിനിക്കൽ ട്രയൽസ് വളരെ കുറവ് മാത്രമേ നടന്നിട്ടുള്ളൂ. പുതിയ ക്യാൻസർ മരുന്നുകളുടെ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ വികസിത രാജ്യങ്ങളിൽ മരുന്ന് അംഗീകാരം ലഭിച്ചതിനു ശേഷം നടത്തുന്ന ഫേസ് 4 അഥവാ ഘട്ടം 4

0: ക്ലിനിക്കൽ ട്രയലുകൾ മാത്രമാണ് കൂടുതലായി ഭാരതത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കാർ ടീസൽ തെറാപ്പി പോലുള്ള അത്യാധുനിക ചികിത്സാരീതികൾ ഇന്ത്യയിൽ വികസിപ്പിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ഗവേഷണ ശേഷി വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണ്. എന്നിരുന്നാലും അടിസ്ഥാന ഗവേഷണത്തിൽ നിന്ന് ക്ലിനിക്കൽ പ്രയോഗത്തിലേക്കുള്ള യാത്ര ഇപ്പോഴും ശക്തിപ്പെടുത്തേണ്ട മേഖലയാണ്. ഈ രംഗത്ത് കൂടുതൽ ഫലപ്രദമായ ഗവേഷണം നടത്തുകയും ഈ രോഗത്തെ കീഴടക്കുകയും ചെയ്യാൻ ഭാരതത്തിൽ കൂടുതൽ ഗവേഷണം അത്യാവശ്യമാണ്. ക്യാൻസർ ചികിത്സയുടെ ഭാവി ഏത് ദിശയിലേക്ക്? ക്യാൻസർ ചികിത്സയുടെ ഗവേഷണങ്ങൾ അതീവ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രിസിഷൻ ഓൺകോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മരുന്ന് കണ്ടെത്തൽ, ക്രിസ്പർ ജീൻ എഡിറ്റിംഗ്, വ്യക്തിഗത ക്യാൻസർ വാക്സിനുകൾ, RNA അടിസ്ഥാനമാക്കിയ ചികിത്സകൾ എന്നിവ പുതിയ സാധ്യതകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചികിത്സ എല്ലാവർക്കും എന്ന സമീപനത്തിൽ നിന്ന് ഓരോ രോഗിക്കും അനുയോജ്യമായ ചികിത്സ എന്ന ലക്ഷ്യത്തിലേക്കാണ് ക്യാൻസർ ചികിത്സ നീങ്ങുന്നത്. ക്യാൻസർ മരുന്ന് വികസനത്തിന്റെ ചരിത്രം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥകളിലൊന്നാണ്. ആദ്യകാല കീമോതെറാപ്പി മരുന്നുകളിൽ നിന്ന് ഇന്നത്തെ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോതെറാപ്പി, പ്രിസിഷൻ മെഡിസിൻ എന്നിവയിലേക്കുള്ള യാത്ര ശാസ്ത്രത്തിന്റെ അസാധാരണമായ പുരോഗതിയെ പ്രതിഫലിപ്പിക്കുന്നു.
1: ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഡീനും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ പ്രിയ ശ്രീനിവാസ് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇതിൽ ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി ഇപ്പോൾ വീണ ആർ മുട്ടറ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എം ടി അശോക്. ആരെയും മയക്കുന്ന സൂര്യകാന്തി എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന കമലൻ പുതുക്കുളം.

0: സമയം 12 മണി കഴിഞ്ഞ് 29:57 ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായ്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായ്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തേതും 3-ാമത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബോ ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകൾ, ബാംബൂ മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൌശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൌശല വസ്തുക്കൾ നിർമ്മിച്ചത്.

0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധനിൻ ആർച്ച് ബിഷപ്പ് മാർ ഇബാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാളിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ളൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെയെത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാമ്പിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ലഭ്യമാക്കിയിട്ടില്ല.
0: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തുടക്കം മുതലേ ആക്രമിച്ച് കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 പേരുമായാണ് കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
0: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 ഉയർന്ന് 77,160 നിഫ്റ്റി 73 നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 സ്വർണവില 10 പവന് 560 താഴ്ന്ന് 1,05,440 സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല

0: രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മൂന്ന് വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും രണ്ട് യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. മൂന്ന് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന യുഎസ്എ. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് പി സംസാരിക്കുന്നു.
1: എല്ലാവർക്കും പരിചിതമാണ്, പക്ഷേ ആരും അതിന് ഗൌരവമായി എടുക്കാറില്ല. അതാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. രാത്രി വൈകി ഫോൺ നോക്കുന്നു, ക്ഷീണിച്ച് എഴുന്നേൽക്കുന്നു, ചായ കുടിച്ചോടുന്നു. ഇത് ദിവസവും ആവർത്തിക്കുന്നു. ഒടുവിൽ ഇത് ശീലമാകുന്നു, ശീലം രോഗമാകുന്നു. എന്താണ് ഉറക്കം? ഉറക്കം വെറും വിശ്രമമല്ല. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു തിരക്കേറിയ ആശുപത്രി പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോർ ദിവസം മുഴുവൻ ശേഖരിച്ച വിഷവസ്തുക്കൾ പുറന്തള്ളുന്നു, തകർന്ന കോശങ്ങൾ നന്നാക്കുന്നു, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു, ഹോർമോണുകൾ ബാലൻസ് ആകുന്നു, ഓർമ്മകൾ ഉറപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉറക്കം ശരീരത്തിന്റെ ദൈനംദിന അറ്റകുറ്റപ്പണിയാണ്. ഇത് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ആയുർവേദം ഉറക്കത്തെ നിദ്ര എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം, ബ്രഹ്മചര്യം, നിദ്ര, ഈ മൂന്ന് സ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം. ആരോഗ്യത്തിന്റെ ആണിക്കല്ലാണ് ഉറക്കം. എന്തുകൊണ്ട് ഉറക്കം അത്ര പ്രധാനമാണ്? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഉടനീളം ഉപയോഗിച്ചാൽ അത് ചാർജ് ചെയ്യണ്ടേ? ചാർജില്ലാത്ത ഫോൺ ഒരു ദിവസം ഓടും, ഒരു പക്ഷേ രണ്ട് ദിവസം, പിന്നെ അണഞ്ഞുപോകും. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. ഉറക്കക്കുറവ് ദീർഘകാലം തുടർന്നാൽ പ്രമേഹ സാധ്യത ഇരട്ടിക്കുന്നു, ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു, ഭാരം കൂടുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു, ആയുസ് കുറയുകയും ചെയ്യുന്നു. എങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇന്ന് ഉറക്കക്കുറവിന്റെ ഏറ്റവും വലിയ കാരണം സ്ക്രീൻ, മൊബൈൽ, ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്നിവയാണ്. ഇവ പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിനെ തടയുന്നു. കൂടാതെ ജോലിഭാരം, ഉത്കണ്ഠ, ക്രമമില്ലാത്ത ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം ചായ, കോഫി, ശബ്ദമുള്ള അന്തരീക്ഷം, ഇവ ഉറക്കത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നു. എപ്പോഴാണ് ആശങ്കപ്പെടേണ്ടത്? ഒരു ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികം. ഒരാഴ്ച ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മാസത്തിൽ കൂടുതൽ ഉറക്കപ്രശ്നം തുടർന്നാൽ ഡോക്ടറെ കണ്ടിരിക്കണം. ഉറക്കത്തിൽ കൂർക്കം വലി, ഉറക്കത്തിനിടെ ശ്വാസം നിൽക്കുന്ന പ്രതിവിധി, ഇവ സ്ലീപ് ആപ്നിയ എന്ന അവസ്ഥയാണ്. ഇത് ഗൌരവമുള്ള അവസ്ഥയാണ്, അവഗണിക്കരുത്. ഉറക്കക്കുറവിന്റെ സങ്കീർണതകളെക്കുറിച്ച് നോക്കാം. Type 2 പ്രമേഹം ഉള്ളവരിൽ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കുന്നത് തടസ്സപ്പെടും. രക്തസമ്മർദ്ദം ഉയരുന്നതിനും ഹൃദയത്തിന് ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുന്നതും ഹൃദ്രോഗത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഭാരക്കൂടുതൽ, വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകൾ കൂടും, നിയന്ത്രണം നഷ്ടപ്പെടും, വിഷാദം, മനസ്സ് ഉലഞ്ഞുപോവുകയും ചെയ്യും. അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവേഷണങ്ങൾ ഇന്ന് ഇത് പറയുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും ചെറിയ അണുബാധ പോലെയുള്ളവ ഉണ്ടാകുന്നതിനും കാരണമാണ് ഉറക്കക്കുറവ്. നാച്ചുറോപ്പതി സമീപനം എന്താണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ഉറക്കത്തെ റീസ്റ്റോറേറ്റീവ് വൈറ്റൽ

0: ഫോഴ്സ് അഥവാ ഉറക്കം ശരിയല്ലെങ്കിൽ ശരീരത്തിലെ പ്രാണശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നു. ഹൈഡ്രോതെറാപ്പി അഥവാ വെള്ളം കൊണ്ട് എങ്ങനെ ഉറക്കത്തെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപ് ഇരു കാലുകളും ചൂടുവെള്ളത്തിൽ മുക്കിവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നാഡികൾ ശക്തമാകാൻ കാരണമാകുന്നു. 15 മുതൽ 20 മിനിറ്റ് വരെ ഇപ്രകാരം കാലുകൾ മുക്കിവെക്കുന്നത് രക്തയോട്ടം കൂടുന്നതിനും നാഡികൾ ശാന്തമാകുന്നതിനും കാരണമാകുന്നു. ഇത് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് സഹായകരവുമാണ്. സൺ എക്സ്പോഷർ അഥവാ രാവിലെ 10 മുതൽ 20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് മെലറ്റോണിന്റെ ഉൽപാദനം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. മഡ്തെറാപ്പി അഥവാ മണ്ണുകൊണ്ടുള്ള ചികിത്സ. നേവൽ ഏരിയയിൽ അല്ലെങ്കിൽ പൊക്കിളിനു ചുറ്റും ഒരു മൺപാക്ക്, അതായത് മണ്ണിനെ ഒരു തുണിയിൽ ഒരു പാക്ക് പോലെയാക്കി എടുത്തിട്ട് വയ്ക്കുക. നാഡി സ്ഥിരത ഉണ്ടാക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഈ പാക്ക് വളരെ ഗുണകരമാണ്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കണം. ദഹനം കഴിഞ്ഞു വേണം ഉറങ്ങാൻ. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കവും ശരിയാവില്ല, നിങ്ങളുടെ ദഹനവും ശരിയാകുന്നതല്ല. യോഗ സമീപനം. വിപരീതകർണി ആസന. ഭിത്തിയിൽ കാൽ ചേർത്ത് കിടന്നുകൊണ്ട് പാരാസിമ്പത്തറ്റിക് മോഡ് അഥവാ കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തിവെക്കുന്നത് കാരണത്താൽ പാരാസിമ്പത്തറ്റിക് മോഡ് ഉണ്ടാവുകയും ഉറക്കം എളുപ്പമാവുകയും ചെയ്യുന്നതാണ്. അതായത് കാലിൽ നിന്നും രക്തം താഴോട്ട് ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുന്നതിന് സഹായകരമാണ്. ബലാസന. ബലാസന ചെയ്യുന്ന കാരണത്താൽ ശ്വാസഗതി സ്ഥിരപ്പെടുന്നു. ഇത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ദിവസവും ശവാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉറക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് ശരീരവും പൂർണമായി വിശ്രമിക്കുന്നതിലേക്ക് കാരണമാകും. നാഡിശോധന പ്രാണായാമ ചെയ്യുന്നതിലൂടെ, അതായത് അനുലോമ വിലോമ, ഇടതു നാസാദ്വാരവും ഉപയോഗിക്കുന്നതും വലത് നാസാദ്വാരം ഉപയോഗിക്കുന്നതും, ഇപ്രകാരം ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം കൂടുതലായി വരുന്നതിനും സഹായകരമാണ്. നല്ല ഉറക്കത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി ഉറങ്ങുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടും, ഏകാഗ്രത മെച്ചപ്പെടും, ഭാരം നിയന്ത്രണത്തിലാവുകയും മനസ്സ് ശാന്തമാവുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നതാണ്. ഉറക്കമാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിനും ഉറക്കം സഹായകരമാണ്. ആയുസ് കൂടുന്നതിനും ശരിയായ ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഞാൻ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഞാൻ ശീലിച്ചതാണ്, ഇത് ഒരു അപകടകരമായ തെറ്റിദ്ധാരണയാണ്. ശരീരം അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഉള്ളിൽ ക്ഷയം തുടരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കം വളരെ ആവശ്യകരമാണ്. ഉറക്കം ആഡംബരമല്ല, അത് ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ആഴ്ചയിൽ 7 ദിവസവും ഇപ്രകാരം തന്നെ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക. കിടക്കുന്ന മുറി ഇരുട്ടും തണുപ്പും ശബ്ദരഹിതവുമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഉറങ്ങുന്നതിന് 2.5 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായ കോഫി ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ദിവസവും 30 മിനിറ്റ് നടത്തം. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇരട്ടിയാക്കും. ഇന്ന് രാത്രി ആ ഫോൺ താഴെ വയ്ക്കൂ. ഉറക്കം ഔഷധമാണ്, 1 രൂപ ചിലവില്ലാതെ ലഭിക്കുന്ന ഔഷധം.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ SB.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഏഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തിവെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും അപ്പൊന്നിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരുനേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും സിഎൻജി എൽപിജി ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ സിഎൻജി വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറണുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഇന്ന് ഒരു വട്ടം കൂടിയിൽ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഇന്നത്തെ ഒരുവട്ടം കൂടിയിൽ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം.

0: ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ വഴി നൈപുണ്യ പരിശീലനത്തിനുള്ള പഠന സാമഗ്രികൾ മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിഷയം മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സാങ്കേതിക അറിവ് നേടൂ. ഒരു മികച്ച നാളേക്ക് തയ്യാറെടുക്കൂ.
1: ഒരു വട്ടം കൂടി തുടരുന്നു. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടി.

അമ്മയാണേ സത്യം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന കൈതപ്രം.

0: എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ ഒരുവട്ടം കൂടിയിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ ഒരുവട്ടം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. സമയം ഒരു മണി കഴിഞ്ഞ് 59:57. ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi holds annual summit level talks with his Japanese counterpart Sanae Takaichi in New Delhi. Both countries signed several agreements, including in economic and energy security, pharmaceuticals and AI. Prime Minister Modi says India-Japan bilateral relationship has stood the test of time. India's proposal for comprehensive convention on international terrorism gains renewed support at UN General Assembly. Shri Amarnath Ji Yatra begins with first batch of pilgrims leaving Bhagwati Nagar base camp in Jammu. Southwest monsoon covers entire Delhi, advances further across parts of northern and western states. In the FIFA World Cup, United States registers first knockout.

0: മോളെ, മോളെ ചിത്ര, എഴുന്നേക്ക്. നേരം എത്രയായി? വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകാൻ നോക്ക്.
1: എന്താ അമ്മ ഇത്? അവധിയായിട്ടും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നെ?
0: അവധിയാണെന്ന് വെച്ച് സൂര്യൻ ഉച്ചയിലെത്തുന്നവരെ പെൺകുട്ടികൾ കിടന്ന് ഉറങ്ങേ. മതി മതി, എഴുന്നേക്ക്, കുളിച്ച് ആ കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വാ. നിന്റെ പേരിൽ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം പോയി പ്രസാദം വാങ്ങി വാ. എഴുന്നേക്ക്.
1: അമ്പലത്തിലൊക്കെ അമ്മ തന്നെ പോയാ മതി, ഞാൻ ഇത്രയും കൂടി ഉറങ്ങട്ടെ.
0: ഡേ, എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട ചിത്ര. നിന്റെ ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത്. എന്നെ പെണ്ണു കാണാനല്ലല്ലോ ഇന്ന് ആൾക്കാർ വരുന്നത്. വേഗം ചെല്ലേ.
1: അത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. വേണമെങ്കിൽ അവർ അമ്മയെ കണ്ടോട്ടെ, അച്ഛൻ എന്തായാലും ഹാപ്പി ആയിരിക്കും.
0: ഈ പെണ്ണ്, എന്നെ കൊണ്ട് നീ രാവിലെ തന്നെ പറയിപ്പിക്കല്ലേ.
2: എന്താ കമല ഇത്? അവൾ ഇത്തിരി നേരം കൂടി ഉറങ്ങിക്കോട്ടെ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം.
0: അയ്യ, മോക്ക് പറ്റിയ അച്ഛൻ ദേ വന്നിരിക്കുന്നു. ഗോവിന്ദട്ടാ, ഇന്നൊരു നല്ല ചടങ്ങ് നടക്കാനിരിക്കുമ്പോ അവക്ക് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായാൽ എന്താ?
2: എന്റെ കമല, ആഴ്ചയിൽ 6 ദിവസം ടൗണിൽ പോയി ജോലി ചെയ്യുന്ന അവക്ക് ആകെ കിട്ടുന്ന അവധിയാ ഞായറാഴ്ച. ഇത്തിരി നേരം കൂടുതൽ അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ?
0: പക്ഷേ അതിന് ഇന്ന്
2: പെണ്ണ് കാണാൻ വരുന്നതല്ലേ. അവര് വരണമെങ്കിൽ 11 മണി കഴിയും.
0: ഇങ്ങനെ ഓരോ ശീലം പഠിപ്പിച്ചാ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ മനസ്സിലാവും. വേറൊരു വീട്ടിൽ പോയി കുടുംബം നടത്തുമ്പോ അവിടൊന്നും ചിട്ട ഇങ്ങനെ ആയിരിക്കത്തില്ല ഗോവിന്ദേട്ടാ. പിന്നെ അതിന്റെ പേരിലായിരിക്കും ഓരോ വഴക്കും വക്കാണും. പത്രമൊക്കെ വിശദമായിട്ട് വായിക്കുന്നത് കാണാമല്ലോ, ഇത്തരം വാർത്തകളൊന്നും കണ്ണിൽപ്പെടാറില്ലേ.
2: ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി നഴ്സറിയിൽ പോകുന്ന കുട്ടികൾ പോലും സംസാരിക്കുന്ന കാലമാണിതെന്ന് ഓർക്കണം. ഇതൊക്കെ വല്ലവരും കേട്ടാലുണ്ടല്ലോ.
0: അതൊക്കെ എനിക്കറിയാം. എന്തോന്നാണ്, പൊളിറ്റിക്കൽ കറണ്ടോ, അങ്ങനെ ഏതാണ്ടൊക്കെയാണല്ലോ.
2: കറണ്ടല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് വെച്ചാൽ.
1: ഹലോ, ഞാൻ എഴുന്നേറ്റു. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വാഗ്വാദവും നടത്തുവോ?
2: എന്തിന്? നീ ഉറങ്ങിക്കോ മോളെ, നിന്റെ അമ്മയ്ക്ക്.
1: എങ്ങനെ ഉറങ്ങാനാച്ചാ? നിങ്ങൾ രണ്ടുപേരും ഈ മുറിയുടെ മുന്നിൽ നിന്നല്ലേ ഇങ്ങനെ ഗോഗുവ വിളിക്കുന്നത്, അപ്പൊ ഞാൻ എങ്ങനെ ഉറങ്ങും?
2: ആ, അത് ശരിയാ. പക്ഷേ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്ത.
0: കണക്കായി പോയി, എന്തായാലും എഴുന്നേറ്റല്ലോ, എനിക്കത് മതി.
1: എന്റെ ഉറക്കമോ കളഞ്ഞു. വേഗം ചായ താ.
0: പല്ല് തേച്ചിട്ട് വാ, ചായയൊക്കെ റെഡിയാ.
1: എന്റെ ഉറക്കം കളഞ്ഞ് എഴുന്നേപ്പിച്ചു വിട്ടോണ്ടല്ലേ, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ചായ കുടിക്കുള്ളൂ. ബിസ്ക്കറ്റും വേണം.
0: വൃത്തികെട്ട പെണ്ണ്.

0: കമലെ,
1: ഓ,
0: ദാ പടിക്കലൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. മിക്കവാറും അത് അവര് തന്നെ ആയിരിക്കും. ഞാൻ നോക്കട്ടെ.
1: അയ്യോ, അവരെത്തിയോ? ആ, മണി 11 കഴിഞ്ഞല്ലോ. മോളെ ചിത്ര, നീ റെഡിയല്ലേ? ആ, ഞാൻ ദാ അടുക്കള ചെന്ന് ചായക്ക് വെള്ളം തിളപ്പിക്കാം.
2: അച്ഛനും അമ്മയും എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങോട്ട് വന്നവരാണെങ്കിലേ അവരിങ്ങോട്ട് തന്നെ വന്നോളൂ.
1: ആ, ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയും വെപ്രാളവും ഒക്കെ ഉണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴാ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിന് തന്നെ എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടും നടത്തി. ബ്രോക്കർ സുര പറഞ്ഞിട്ട് വരുന്ന കൂട്ടരാ. നല്ല പയ്യനാന്നാ സുര പറഞ്ഞത്. അപ്പൊ നമ്മളും അതിനനുസരിച്ച് നിക്കണ്ടേ?
2: എന്റെ അമ്മേ, ഏതേലും ബ്രോക്കർ അവര് കൊണ്ടുവരുന്ന പയ്യനോ പെണ്ണോ കൊള്ളില്ലാന്ന് സമ്മതിക്കുവോ? എല്ലാം നല്ല പവൻമാർക്ക് ഉരുപ്പടിയാണെന്നേ പറയുള്ളൂ.
1: നമ്മളോട് ഏതായാലും സുര അമ്മാതിരി പറ്റിപ്പൊന്നും കാണിക്കൂല. നീ ഇനി നിന്റെ പുരോഗമനവാദവും നവോത്ഥാനവും ഒന്നും എഴുന്നള്ളിച്ച് കൊളവാക്കാതിരുന്നാ മതി.
2: അതിലൊരു ഗ്യാരണ്ടി ഇല്ല. കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് എനിക്ക് എന്റെ പോളിസിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. കണ്ടീഷൻസ് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
1: ഓ, ഉണ്ട്. നീ ഒന്ന് പതുക്കെ പറ. അവരുമ്മറത്തെത്തിന്നാ തോന്നുന്നത്. ദേ, ബ്രോക്കർ സൂര്യ അകത്തോട്ട് തന്നെ കയറി വരുന്നുണ്ട്.
3: കമലേച്ചി, എല്ലാം സെറ്റല്ലേ? യോ, ചിത്രകുട്ടി, ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ?
1: എല്ലാം റെഡിയാണ്. ചായ തിളപ്പിച്ചാ മാത്രം മതി.
3: ചായ അല്ലല്ലോ മുഖ്യം, ചിത്രകുട്ടിയല്ലേ. ചമയം ഇത്തിരി കൂടി ആവാമായിരുന്നു. ആ മുടി ഒന്ന് പിന്നിട്ട് ഒരു പൊട്ടും വച്ച്.
2: അതെ, പിന്നിട്ട മുടിയില് രണ്ടു മുഴം പൂവൊക്കെ വെച്ച് പിന്നെ കവിളത്ത് കുറച്ച് നാണമൊക്കെ വരുത്തി കാലിന്റെ തള്ള വിരല് കൊണ്ട് നിലത്തൊരു കളവും ഒക്കെ വരച്ച് ഞാൻ നിൽക്കാം. പോരെ,
1: ഉണ്ടാതിരിക്കടി.
3: പോട്ടെ ചേച്ചി, ചിത്രകുട്ടി എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ. ഞാൻ അത്ര ഒന്നും കാര്യമാക്കുന്നില്ല. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ പാരമ്പര്യ രീതി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.
2: കല്യാണാലോചന കൊണ്ടുവന്നോട്ടെന്നും ചോദിച്ച് അന്ന് സുരേങ്ങള് വന്നപ്പോഴേ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞതാണ് എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. എന്നിട്ടിപ്പോ പാരമ്പര്യമെന്നും പഞ്ചാംഗമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേ, ഞാനായിട്ട് മാത്രമേ നിൽക്കുള്ളൂ.
3: മോള് പഞ്ചാംഗത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. കാര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ പറ്റിയ തീയതിയും ഇന്ന് തന്നെ തരയാമല്ലോ. ചേച്ചി, ആ പഞ്ചാംഗം മുക്കൊന്ന് എടുത്തു വച്ചേക്ക്. ഞാനേ ഉമ്മർത്തേക്കൊന്ന് ചെല്ലട്ടെ.
1: ശരി ശരി, സുര ചെന്നാട്ടെ. എടി ചിത്ര, നിന്റെ അധിക പ്രസംഗം ഒന്ന് അടക്കി വെച്ചേക്കുവോ അല്പനേരത്തിന്. ഈ ചടങ്ങൊന്ന് ഭംഗിയായി കഴിഞ്ഞോട്ടെ, എന്റെ അപേക്ഷയാണ്.
2: തൽക്കാലത്തേക്ക് ഗ്രാൻഡഡ്.
0: കമല,
1: എന്തോ
0: അകത്ത് തന്നെ നിൽക്കാതെ നീ ഉമ്മറത്തേക്ക് വാ. അവരവിടെ തിരക്കുന്നു.
1: ദാ വന്നു. നമസ്കാരം.
0: ഇതാണ് കമല, അതായത് എന്റെ വാമഭാഗം.
3: അങ്ങനെ പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഭാര്യ അന്ന് തെളിച്ച് പറയണം.
4: ഞാൻ ഇത്തിരി പഴയ ആളാണ്, അതിനാൽ മനസ്സിലാവും. ഞാൻ സോമശേഖരൻ, ഇത് ചന്ദ്രു. ചന്ദ്രുവിനാണ് പറ്റിയ ഒരാളെ അന്വേഷിക്കുന്നത്.
3: സോമൻ ചേട്ടനും മകനും നമ്മുടെ നാട്ടിൽ പുതിയ ആൾക്കാരാ. ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ട് അധികമായിട്ടില്ല.
0: ഓ, അങ്ങനെയാണോ? നേരത്തെ എവിടെയായിരുന്നു?
4: മലയാളികൾ തന്നെയാണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. റിട്ടയർ ആയപ്പോ നാട്ടിലൊരിടത്ത് വീട് വെച്ച് മാറാമെന്ന് കരുതി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്.
1: അപ്പോ ബാംഗ്ലൂരിൽ?
4: ബാംഗ്ലൂരിലെ വീട് അവിടെയുണ്ട്. ചന്ദ്രുവിന്റെ കമ്പനി അവിടെയാണല്ലോ. ഞാനും ഭാര്യയും അവിടെ ഇവിടെയായിട്ടിങ്ങനെ.
3: ആളുടേത് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാ കമല ചേച്ചി. നമ്മുടെ ചിത്രക്കുട്ടി ജോലി ചെയ്യുന്നത് ഓൺലൈൻ ന്യൂസിലല്ലേ. അപ്പോ ആ വഴിയും ഒരു സാമ്യം വരും. അതുകൊണ്ടുകൂടിയാ.
0: ഓ, മീഡിയ ഫീൽഡ് അല്ലേ. അതേതായാലും നന്നായി. ചന്ദ്രു എന്താ ഒന്നും മിണ്ടാത്തത്?
5: ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോ മിണ്ടാം, അതല്ലേ നല്ലത്.
3: ചന്ദ്രുവിന് മിണ്ടാനുള്ള ആൾ പുറത്തേക്ക് വരതേ ഉള്ളൂ. കമല ചേച്ചി വൈകണ്ട, ചായ എടുത്തോളൂ. അല്ലേ ഗോവിന്ദേട്ടാ?
1: ശരി ശരി, ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കേ.
0: ബാംഗ്ലൂർ എന്ന് പറയുമ്പം സിറ്റിക്കകത്താണോ അതോ എനിക്കവിടെ അത്ര പരിചയം പോരാ?
4: ഞാൻ ജോലി ചെയ്തിരുന്നത് HALലാണ്, അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസ് സിറ്റിയിൽ തന്നെയാ. കബൺ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനടുത്തായിട്ട് വരും.
0: ഓ, കേട്ടിട്ടുണ്ട്. 10.5 ഏക്കർ വരുന്ന ഒരു പാർക്കല്ലേ അത്? ഏതോ സായിപ്പായിരുന്നില്ലേ അതിന്റെ എഞ്ചിനീയർ?
4: ആ, അത് തന്നെ.
3: സായിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. ആ, ദാ ചായയും ബിസ്ക്കറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. ചിത്രക്കുട്ടി, ചായ അതെ ടീപ്പോയിലേക്ക് വെച്ചേക്ക്. ചിത്രമോളെ, ദാ ഇതാണ് ചന്ദ്രു, ഇത് സോമൻ ചേട്ടൻ.
0: നിങ്ങൾ ചായ എടുക്ക് മോളെ, ദാതങ്ങ് എടുത്തു കൊടുക്ക്.

0: ഏ,
1: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
2: പെണ്ണ് കാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
3: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുൾ.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
3: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു, ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പണച്ചെലവില്ലാതെ നൈപുണ്യം നേടാം. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ പൂർണ്ണമായും സൗജന്യമാണ്. 6000-ലധികം ഇ ലേണിംഗ് വീഡിയോകളും 100-ക്കണക്കിന് ഇ ബുക്കുകളും ചോദ്യ ബാങ്കുകളും ഇപ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ പഠന ശേഖരം നിങ്ങളുടെ കരിയറിന് മികച്ച അടിത്തറ നൽകും. കൂടുതൽ അറിയാൻ ഭാരത് സ്കിൽസ് വെബ്സൈറ്റ് സന്ദർശിക്കുക.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ വണ്ടമ്പള്ളി.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ചലച്ചിത്ര ഗാനങ്ങളും. 5:30 നജ ഫാത്തിമ ചിത്രകാരത്ത് പങ്കെടുക്കുന്ന ഇമ്മണി ബല്യലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രശലഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന യൂസഫ് അലി കിച്ചേരി. സംഗീതം പെരുമ്പാവൂർ സി രവീന്ദ്രനാഥ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ജീൻസ് എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകി ഉണ്ണികൃഷ്ണനും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളുടെ അവസാനമായി ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ജാവേദ് അക്തർ വരികളെഴുതി അനു മാലിക് സംഗീതം നൽകി കുമാർ സാനു ആലപിച്ച ഗാനം കേൾക്കാം.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മണി വല്ല ലോകം ഇത്.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: പഠിപ്പും പൊലിഞ്ഞയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിഞ്ഞയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
1: എന്റെ പേര് നജ ഫാത്തിമ.
0: നജ ഫാത്തിമ, ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്?
1: ഇപ്പൊ ഞങ്ങളുള്ളത് കവരത്തിയിലാണ്. എന്റെ ജന്മനാട് ചേത്തലാത്താണ്.
0: മോളുടെ നാടപ്പോൾ ചേത്തലാത്ത് ദ്വീപിലാണല്ലേ?
1: അതെ.
0: അപ്പൊ കവരത്തിയിൽ ഇപ്പൊ എന്തിനാ വന്നത്?
1: ഇവിടെ ഉമ്മക്ക് ജോലിയുണ്ട്.
0: ഉമ്മക്ക് എന്ത് ജോലിയാ?
1: ആയുഷ് ഹോസ്പിറ്റലില്.
0: ഉമ്മയുടെ പേരെന്താ?
1: അജിലാനത്ത്.
0: നല്ലൊരു വെറൈറ്റി പേരാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളുടെ?
1: വീട്ടില് ഉമ്മയും ഉപ്പയും അനിയത്തിയും ചേട്ടനും മാമനും അമ്മൂമ്മയും എല്ലാരുണ്ട്.
0: അപ്പൊ വീട്ടിലെല്ലാവരും ഉണ്ടോ?
1: അതെ.
0: കവരത്തി ദ്വീപിലാണോ ഇപ്പൊ എല്ലാവരും ഉള്ളത്? ഉമ്മമ്മയും ഉപ്പാപ്പയും എല്ലാരും?
1: കുറച്ച് പേര് ചേത്തലാത്തിലുണ്ട്.
0: അപ്പൊ കുറച്ച് പേര് ചേത്തലാത്ത് ദ്വീപിലാണ് അല്ലേ?
1: അതെ.
0: ഇവിടെ വാടകക്കാണോ താമസിക്കുന്നത് കവരത്തിയില്?
1: അതെ.
0: ഓക്കെ. മോളിപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഞാനിപ്പോൾ ആറാം ക്ലാസ്സിൽ.

കടല മുഴുവൻ ബദറലിനോറഞ്ച് വരടി മുത്തിമണക്കുമ്പോൾ ചിറകടലുവരും പറവൈ ഹറമേ ചരിതമതോഴിപ്പാടും ആ ചരിതത്തോപ്പില് ബിംബലരിപ്പുണ്ട്. ആ ബിംബറിനുള്ളിൽ പട്ടിയ കഴിവുണ്ട്. ആ പട്ടിയ കൽവകമെത്തളു മുത്തിയ മുത്തിയ തടിയുണ്ട്.

0: നല്ല അടിപൊളി പാട്ടായിരുന്നു.
1: താങ്ക് യു.
0: പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കാറ് നജ?
1: കാണോ
0: പാട്ടൊക്കെ പഠിപ്പിച്ചു തരാറ്? ഇപ്പൊ പുതിയ സ്കൂളിലോട്ടാണല്ലേ വന്നത്?
1: അതെ.
0: എങ്ങനെയുണ്ട് പുതിയ സ്കൂള്?
1: കൊള്ളാം, അടിപൊളിയാ.
0: അടിപൊളിയാണല്ലേ.
1: അതെ.
0: പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ?
1: ആ, പുതിയ കൂട്ടുകാരൊക്കെ കിട്ടി.
0: പേരെന്താ കൂട്ടുകാരികളുടെ?
1: അത്തൂഫ, സഹദിയ, നജ്മീൻ, ജഹറ, വർസാന, റയ്യ, അങ്ങനെ കൊറേ കൂട്ടുകാരുണ്ട്.
0: അങ്ങനെ കുറെ കൂട്ടുകാരികളുണ്ടല്ലേ.
1: അതെ.
0: അപ്പൊ നജമോള് നാട്ടിലോട്ട് എപ്പോഴാ പോകാറ്?
1: വെക്കേഷൻ ആകുമ്പോ പോവും.
0: വെക്കേഷൻ സമയത്ത് പോവോ? അവിടെ നാട്ടിൽ ആരൊക്കെയുണ്ട്?
1: മൂത്തമ്മ ഉണ്ട്, മൂത്തമ്മയുടെ കുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്, നാട്ടിലെല്ലാരും ഉണ്ട്.
0: നാട്ടിലെല്ലാവരും ഉണ്ടല്ലേ. ഇപ്പൊ നാട്ടില് അവരൊക്കെ വിട്ടു വന്നതിൽ സങ്കടം ഉണ്ടോ മോൾക്ക്?
1: ആ, കുറച്ചുണ്ട്.
0: കുറച്ചുണ്ടല്ലേ. വെക്കേഷൻ സമയത്ത് മാത്രമാണോ നിങ്ങളപ്പോ പോകാറ്?
1: അതെ.
0: ഇക്കാക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇക്കാക്കയുടെ പേരെന്താ?
1: തന്നീർ അസ്ലം.
0: ഇക്കാക്ക എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഒമ്പതില്.
0: അപ്പൊ ഇക്കാക്കയുടെ സ്കൂളിലോട്ടാണല്ലേ ഇപ്പൊ പോയത്?
1: അതെ.
0: ഇപ്പൊ ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
1: അതെ.
0: അനിയത്തിയുടെ പേരെന്താ?
1: നഫ്ല നിജാം.
0: നഫ്ല ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: നാല്.
0: നഫ്ല ഇപ്പോ നേരത്തെ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലേ?
1: അതെ, അവിടെ തന്നെ.
0: അപ്പൊ ഇത്താത്ത പോയപ്പോൾ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ലേ അനിയത്തിക്ക്?
1: ഉണ്ട്. എപ്പോഴും പിന്നാലെ വരും.
0: അപ്പോഴപ്പോ പിന്നാലെ ഒക്കെ വരും അല്ലേ?
1: അതെ.
0: നേരത്തെ വീടിന്റെ അടുത്തായിരുന്നു സ്കൂള്?
1: അതെ.
0: ഇപ്പൊ കുറച്ച് ദൂരെയായല്ലേ?
1: ആ, ഇപ്പൊ കുറച്ച് ദൂരത്തിലാണ് സ്കൂള്.
0: ആ, ഇനി നജകുട്ടിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
1: ഫസ്റ്റ് ഡേ സ്കൂള്.
0: ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പോൾ അല്ലേ?
1: ഫസ്റ്റ് ദിവസം പിയംശ്രീ സ്കൂളിൽ പോയപ്പോൾ അവിടെ കളർ ഡ്രസ് ആയിരുന്നു, യൂണിഫോം ഇല്ലായിരുന്നു, ലഡു ഉണ്ടായിരുന്നു, ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോ പുതിയ പുതിയ കൂട്ടുകാരെ കണ്ടപ്പോ സന്തോഷം തോന്നി.
0: സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്താ ചെയ്യാറ്?
1: കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകും. അങ്ങനെ.
0: നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്?
1: ഞങ്ങൾ എണ്ണിപ്പിടിക്കും, യൂണോ കളിക്കും, പാട്ടുപാടി കളിക്കും, അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കും.
0: അപ്പൊ അങ്ങനെ കുറെ കളികളൊക്കെ കളിക്കും അല്ലേ?
1: അതെ.
0: അടുത്തതായി മുനിവലി ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
1: കഥ.
0: കഥ. അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറയാം.
1: ഓക്കെ. നമസ്കാരം. പണ്ട് ഒരു കാട്ടില് ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. മടിയനായ സിംഹരാജാവ്. ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ സിംഹരാജാവിന് ഒരു ബുദ്ധി തോന്നി. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഓരോരോ മൃഗങ്ങളായിട്ടും എന്റെ ഗുഹയിലോട്ട് ഭക്ഷണമായി വരണം, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ മറ്റടിക്ക് തിന്നു തീർക്കും. അപ്പോ കാട്ടിലെ മൃഗങ്ങളൊക്കെ സമ്മതിച്ചു, പേടിച്ച് സമ്മതിച്ചു. കാട്ടിലെ രാജാവിന് സന്തോഷമായി. അങ്ങനെ ഓരോരോ ദിവസമായിട്ട് മാൻ, പുലി, ആന, മുയൽ, അങ്ങനെ കൊറേ ജീവികളൊക്കെ പോയി. ഒരു ദിവസം ഒരു മുയൽ പോകുമ്പോൾ മുയലിന് ഒരു ബുദ്ധി തോന്നി. മുയൽ ഓടിക്കൊണ്ട് പോയി ഗുഹന്റെ അടുത്തിൽ പറഞ്ഞു സിംഹരാജാവിനോട്, സിംഹരാജാവ്, ഒരു സിംഹം അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ കാട്ടിലെ രാജാവ് എന്ത് മടിയനാണ്, ഇങ്ങനെയുള്ള രാജാവിനെയൊക്കെ എങ്ങനെയായിട്ട് രാജാവായിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിംഹരാജാവിന് ദേഷ്യം വന്നു, ആ സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ആ മുയൽ കൂട്ടിക്കൊണ്ട് പോയി, എന്നിട്ട് കാണിച്ചു കൊടുത്തു ഒരു കിണറ്റിന്റെ അകത്തിൽ. അപ്പോൾ ആ സിംഹരാജാവ് നോക്കുമ്പോൾ സിംഹരാജാവിന്റെ നിഴല് കാണുന്നുണ്ട്. അപ്പോൾ സിംഹരാജാവ് മണ്ടനാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്റെയൊക്കെ? അപ്പോൾ പറഞ്ഞു, അവിടെ നിന്ന് അങ്ങനത്തെ ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വെല്ലുവിളിക്കാൻ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുനിന്ന് തന്നെ അങ്ങനത്തെ സ്വയം

0: ഉത്തരം തന്നെ കിട്ടി. അപ്പോൾ ആ സിംഹരാജാവ് ഒറ്റച്ചാട്ടം അതിന്റെ അകത്തിലോട്ട്. അങ്ങനെ ആ സിംഹരാജാവും പോയി വേറെ ഒരു നല്ല സിംഹരാജാവിനെ രാജാവാക്കി. ഗുണപാഠം: മണ്ടനായ സിംഹരാജാവിനെ പച്ചിച്ചിട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം രക്ഷപ്പെട്ടു. താങ്ക് യു.
1: നല്ല അടിപൊളി കഥ ആയിരുന്നു. പിന്നെ വീട്ടില് ഉമ്മമ്മ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഉമ്മമ്മ കഥ ഒന്നും പറഞ്ഞു തരാറില്ലേ?
0: ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ.
1: ആ ഉമ്മമ്മയെ കാണുന്നത് വെക്കേഷൻ സമയത്തായിരിക്കും അല്ലേ, അപ്പോൾ പറഞ്ഞു തരുമായിരിക്കും അല്ലേ?
0: അതെ.
1: അപ്പൊ ഇങ്ങനത്തെ കഥകളാ പറഞ്ഞു തരാറ്?
0: കാട്ടിലെ കഥകളൊക്കെ പറയും, പിന്നെ നബിയുടെ കഥയൊക്കെ പറയും, പഴയ കഥയൊക്കെ പറയും.
1: അപ്പൊ കുറേ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ ഉമ്മമ്മ?
0: അതെ.
1: ഉമ്മമ്മയുടെ പേരെന്താ?
0: ഹുമേറത്ത്.
1: ഉമ്മക്കിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും?
0: 63.
1: 63 വയസ്സായല്ലേ. അപ്പൊ പഴയ കഥയൊക്കെ ഉമ്മമ്മ പറഞ്ഞു തരാറുണ്ടല്ലേ?
0: അതെ.
1: ഓക്കെ. നജമോളിപ്പോ ആദ്യമായിട്ടാണോ ആകാശവാണിയിലെ പരിപാടി അവതരിപ്പിക്കുന്നത്?
0: ഞാൻ വേറെ ഒരു പരിപാടി ഗ്രീൻ ക്വിസ്റ്റില് പങ്കെടുത്തിട്ടുണ്ട്.
1: ഗ്രീൻ ക്വിസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ?
0: അതെ.
1: അതിലെങ്ങനെയായിരുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയോ?
0: അതെ,
1: സമ്മാനം കിട്ടിയല്ലേ. അതിപ്പോ രണ്ടാമത്തെ പരിപാടിയാണല്ലേ പങ്കെടുക്കുന്നത്?
0: അതെ.
1: നജമോളിപ്പോ സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് വൈകുന്നേരങ്ങളിൽ എന്താ ചെയ്യാറ്?
0: ചില സമയത്ത് കൂട്ടുകാരൊപ്പം കളിക്കാൻ പോകാം, അല്ലെങ്കിൽ ക്രോഷ് ചെയ്യും.
1: ക്രോഷ് ഒക്കെ ചെയ്യാറുണ്ടോ?
0: അതെ.
1: ഏതുതരം ക്രോഷാ ചെയ്യാറ്?
0: ഫ്ലവർ, മാറ്റ് അങ്ങനെ ചെയ്യാറുണ്ട്.
1: അങ്ങനെ കുറേ ചെയ്യാറുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പൊ ഇത് എവിടെന്നാ പഠിച്ചത് മോള്?
0: ഉമ്മ പഠിപ്പിച്ചതുണ്ട്.
1: ഉമ്മ പഠിപ്പിച്ചതെന്നതാണല്ലേ. അല്ലാതെ വേറെ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല?
0: അല്ല, പോയിട്ടില്ല.
1: അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുവോ?
0: ആ, ഞാൻ ഇപ്പോ സ്കൂൾ വിട്ട് വന്ന് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും.
1: പിന്നെന്താ ചെയ്യാറ്?
0: പിന്നെ ഇതുപോലെ ഗെയിം ഒക്കെ കളിക്കും.
1: നജമുണ്ടി പഠിക്കാനൊക്കെ ആരാ സഹായിക്കുന്നത് കൂടുതലായിട്ട്?
0: ഉമ്മയും വാപ്പയും രണ്ടുപേരും സഹായിക്കും.
1: രണ്ടുപേരും സഹായിക്കാറുണ്ടല്ലേ.
0: അതെ.
1: അടുത്തതായി മുഴുവലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: പാട്ട്.
1: പാട്ടാണല്ലേ. കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം നമുക്ക്.
0: അതെ. അരുത്തി മുള്ളിക്കാട്ടിൽ കള്ളു ചെരുപ്പലരുത്തി, അരുത്തി കണ്ണാടിനെഞ്ച് കള്ളു വീണപ്പലരുത്തി, അരുത്തി മുന്തിരിക്കള കള്ള കൊണ്ടു മയക്കി മയക്കി എണ്ണക്കറപ്പിയേ, എന്റെ കണ്ണു മുരിങ്ങിന മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറപ്പിയേ, എന്റെ കണ്ണു മുരിങ്ങിന മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. ഉപ്പത്തെട്ടിയ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിൽ മിന്നൽ കണ്ട് കൂലി കൂർത്ത നെഞ്ചിലന്നവൾ, കെത്തിയിരേം സൂര്യനെ പൊട്ടുപോലെ തട്ടിനിന്റെ പൊട്ടുപോലത്തെ വേൾ കണ്ട പാറക്കല്ലും പൊട്ടിനിന്റെ മാംഗോ വരച്ചതോ മല്ലി മാംഗോവിന്റെ മണ്ണിൽ ജനിച്ചതോ സൂഫിക്കാതിക്ക മുന്നിൽ നടന്നത് സൂവിയത്തിൽ വിപ്ലവം ജനിച്ചത്. ആ, നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കടുത്ത മരുമയും മാന വെറുതെയോ, നിന്റെ കനവ് കാണാൻ നേർത്തിയുള്ള വീണ വെറുതെയോ, നെഞ്ചുചാരമായി കിടന്നരില്ല വീണു പറയോ, കറുപ്പറാണ് പേരാണ് എന്ന് തിളക്കമണച്ചാണ് എന്റെ വീണ് കൂടെ വാണി, എതൊരു മധുരം എനിക്ക് താടി, അതൊരു മധുരം എനിക്ക് താടി, സ്വർഗവതിൽ തേടി എം മോഹന്ദർക്ക് മാനി, എം മോഹന്ദർക്ക് വാണി മണ്ണലോവേ മോഹലാലേ, എന്റെ നാളെ പ്രേമലീലേ മോണലോവേ മോഹലാലേ, എന്റെ നാളെ പ്രേമലീലേ.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: വേറെ പാട്ടറിയോ നജമോൾക്ക്?
0: ആ,
1: വേറൊരു മാപ്പിളപ്പാട്ട് പാടാം.
0: ഓക്കെ. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്ത്.

0: ആവേശത്തിൽ നിന്നായി.
1: അടിപൊളി പാട്ടായിരുന്നു.
0: താങ്ക് യു.
1: നേരത്തെ പാടിയത് ഏത് പാട്ടായിരുന്നു?
0: റാപ്പ്.
1: റാപ്പ് ആണല്ലേ. കൂടുതലും ഏത് പാട്ടുകളാണ് ഇഷ്ടം?
0: റാപ്പ്
1: സോങ്ങുകളാണോ കൂടുതൽ ഇഷ്ടം?
0: അതെ.
1: നമ്മളിപ്പോ എത്രാം ക്ലാസ് തൊട്ടാ ഇവിടെ പഠിക്കുന്നത്? കവരത്തിയില് മൂന്നാം ക്ലാസ് തൊട്ടാണല്ലേ.
0: അതെ.
1: ചേത്തലാത്ത ദീപ് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നിന്ന് വന്നതാണോ?
0: അതെ, ഞാൻ മൂന്നാം ക്ലാസ്സിൽ നിന്നാണ് വന്നത്.
1: മൂന്നാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിക്കുകയാണല്ലേ കവരത്തിയില്?
0: അതെ, 3 വയസ്സ് മുതൽ ഇവിടെ ആയിരുന്നു. പിന്നെ നേസറൊക്കെ കഴിഞ്ഞ് വന്നിൽ നിന്ന് പോയി നാട്ടിലോട്ട്. പിന്നെ 2 പഠിച്ചിട്ട് 3 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
1: ഇപ്പൊ 3 മുതൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
0: അതെ.
1: ഇപ്പൊ 6-ാം ക്ലാസ് എത്തിയല്ലേ.
0: അതെ.
1: അവസാനമായി കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാം.

0: കുളിരേഖ മുകിലേറുന്നുണ്ടേച്ചാരത്ത്. പിന്നെ ഞാൻ നോക്കിയതെന്തും നീയില്ലാതെ വന്നില്ലെന്നും, ഹരം കണ്ടു മാറിയ നെഞ്ചും കരവും മെല്ലേ നീട്ടിയ മഞ്ചും. അതുപടി പറഞ്ഞൊരു കല്ലാണ്, ഷാഫിക്ക് പറഞ്ഞൊരു ചൊല്ലാണ്, ഹലോ തിവിത്തോട്ട് കൂട്ടാണ്, അരിമുല മനസ്സ് തന്നാളെ അകലത്തിലിരിക്കണതാണ്, അടുപ്പത്തിലിരിക്കവ ഫറലാണ്, തിടുക്കത്തിലരുങ്ങടി പെണ്ണാളെ അരിപ്പോ തിരിപ്പോ കളിയാണ്.
1: അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാട്ട്.
0: താങ്ക് യു.
1: കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളാണോ നിജക്ക് ഇഷ്ടം?
0: അതെ.
1: ആ അപ്പോൾ ഇനി സ്കൂളിലൊക്കെ പോയാ പറയോ ഇങ്ങനെ ഇമ്മളെ വലിയ ലോകത്തിൽ പങ്കെടുത്തതെന്ന് കൂട്ടുകാരികളോട്?
0: ഞാൻ വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ.
0: അതെ.
1: അപ്പൊ നിജ കുട്ടിയുടെ പാട്ടും കഥയും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനിയൊരു അവസരം കിട്ടിയാൽ ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കുമോ?
0: അത് ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും.
1: ഇമ്മിണി ബല്യ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in. Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: Part 50. ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ് സംസാരിക്കുന്നത്?
2: റജീന.
1: റജീന, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഇപ്പൊ വിളിക്കുന്നത് കോഴിക്കോട്.
1: കോഴിക്കോട്ടുകാരിയാണോ?
2: അല്ല, ലക്ഷദ്വീപ്.
1: ലക്ഷദ്വീപിൽ എവിടെയാണ്? ഏത് ദ്വീപ?
2: കവരത്തി.
1: കവരത്തിയില്. കോഴിക്കോടിൽ ഇപ്പൊ എന്താ പരിപാടി?
2: ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്.
1: എന്തായിട്ട്?
2: തെറാപ്പിസ്റ്റ്.
1: ഇപ്പൊ എത്ര വർഷമായി?
2: ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 മന്ത്.
1: 3 മാസം ആയിട്ടുള്ളോ? ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതാണോ അതോ?
2: അല്ല, നേരത്തെ വർക്ക് ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു.
1: അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു?
2: ബാംഗ്ലൂർ 1 ഇയർ.
1: 1 ഇയർ വർക്ക് ചെയ്തല്ലേ. പിന്നെ എന്താ കോഴിക്കോട് വരാൻ കാരണം?
2: അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ആയപ്പോ ഇവിടെ ഇത് ഇപ്പൊ പോസ്റ്റ് ആൻഡല്ല, അത് ഹോസ്പിറ്റലായിരുന്നു.
1: അപ്പൊ ഇവിടെ കോഴിക്കോട്. അപ്പൊ എങ്ങനെയുണ്ട് വർക്കൊക്കെ?
2: കുഴപ്പമില്ല.
1: കുഴപ്പമില്ലാതെ പോണു. ജോലി ചെയ്യാൻ ഇഷ്ടാണോ?
2: ഇഷ്ടമായിട്ട്
1: തന്നെ തിരഞ്ഞെടുത്താണല്ലേ. അപ്പൊ എങ്ങനെയാണ് ആളുകളുമായിട്ട് അവിടെ ഈ പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്?
2: പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ അവര് നമ്മളോട് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം ചോദിക്കും. നമ്മൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. നല്ല ആൾക്കാർ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ.
1: ഇപ്പൊ മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലേ?
2: അതെ.
1: അപ്പൊ കവരത്തിയില് വീട്ടുപേരെന്താണ്?
2: പൂവിനോട.
1: പൂവിനോട. നാട്ടിന്ന് വിട്ടു നിൽക്കുന്നോണ്ടുള്ള സങ്കടം ഉണ്ടോ?
2: ചെറുതായിട്ട്.
1: എങ്ങനെയാ, ഹോസ്റ്റലിലാണോ നിക്കുന്നേ?
2: അല്ല, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചെയ്യാം.
1: ആണല്ലേ. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കിലെ?
2: ട്രീറ്റ്മെന്റ്സ് ഒക്കെ രാവിലെ നമ്മൾ ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കും, പിന്നെ ഫേസ് മസാജ്, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കും, പിന്നെ ഫുൾ ബോഡി അഭ്യംഗം ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് വരുന്നത്.
1: അപ്പൊ എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ?
2: അത് അവർക്ക് ഇത് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ മെഡിസിൻസ് കാര്യങ്ങൾ, കഷായം കുടിക്കാനുള്ള അതൊക്കെ ഇവിടുന്ന് തന്നെ കൊടുക്കും. അത് നമ്മളല്ല, ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ മെഡിസിൻ ഒന്നും കൊടുക്കൂല. അപ്പൊ ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് ഉള്ളത്.
1: അപ്പൊ എത്ര ദിവസം നിന്നിട്ടാണ് അവിടെ ചെയ്യുന്നത്?
2: ഇത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പാക്കേജ് ആയിട്ടാ. നമ്മള് 14 എസ്റ്റിനുണ്ട്, 21 എസ്റ്റിനുണ്ട്, 28 എസ്റ്റിനുണ്ട്. അവരിങ്ങനെ റൂം എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ചെയ്യുന്നതാ.
1: അവിടെ തന്നെ നിന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അവര് പോകുന്നത്?
2: അതെ.
1: അപ്പൊ ഒരു കുടുംബം പോലെ തന്നെ ആയിരിക്കും അല്ലെ നിങ്ങളെല്ലാരും?
2: അതെ, ഒരു വീട് പോലെ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് നിന്നിട്ടാ താമസിക്കുന്നവർക്ക് ഫുഡും എല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും.
1: അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മുടെ ഫാട്ട് ഫിട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
2: ബിടെക് മൂവിയിലെ യാഹി ലാഹി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അത്.
1: ആർക്കാണ് ഡെഡിക്കേഷൻ?
2: ഫ്രണ്ട്സിന്.
1: അവിടെയുള്ള ഫ്രണ്ട്സിനാണോ അതോ നാട്ടിലത്തെ ഫ്രണ്ട്സിനാണോ?
2: നാട്ടിലുള്ള ഫ്രണ്ട്സിന്.
1: നാട്ടിലുള്ള ഫ്രണ്ട്സിന്. അപ്പൊ നാട്ടിലെല്ലാ ഫ്രണ്ട്സിനും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിന് നന്ദി.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in. Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോറിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ വണ്ടംപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതുവഴി ഈ മേഖല ആകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിന്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിന്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഈ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Anuja Kumar.

0: Prime Minister Narendra Modi has said that India-Japan relations are truly very special and there are many shining examples of the success of the economic partnership. Addressing India-Japan Joint Economic Forum in New Delhi this evening, Mr. Modi said, when Japan's expertise and investment combine with India's speed and scale, the entire world benefits. He said both sides today decided to make the partnership even more dynamic and profound. The Prime Minister said India and Japan today reached agreements on several areas such as economic security, AI, defense and health that will make the partnership futuristic and limitless.
1: आज आर्थिक दुनिया सप्लाई चेन में रुकावटें ट्रेड में अनिश्चितता और ग्लोबल डिमांड में गिरावट से जूझ रही है लेकिन जैसे कहा जाता है व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही इतना ही नहीं पिछले 12 वर्षों में हम भारत में काइजन फिलोसॉफी यानी कंटीन्यूअस इंप्रूवमेंट अपनाते हुए अपने इकोनॉमिक डीएनए को ट्रांसफॉर्म कर रहे हैं
0: In her address, Prime Minister of Japan, Sanae Takaichi, said, among the many areas of cooperation, energy security is one of the most important areas. On the occasion, both Prime Ministers jointly inaugurated Maruti Suzuki's fourth vehicle manufacturing facility at Kharkhoda in Haryana. Earlier, India and Japan today exchanged several agreements in different fields, including economic and energy security, pharmaceuticals, defense, and AI. Prime Minister Narendra Modi held annual summit-level talks with his Japanese counterpart, Sanae Takaichi, in New Delhi this afternoon. Union Minister for Commerce and Industry Piyush Goyal today said that investments have emerged as a key driver of India's strategic partnership with Japan and are expected to further strengthen bilateral ties. Addressing the Indo-Japan Strategic Dialogue on Shaping the Asian Century organized by a private television channel, Mr. Goyal said, opportunities are opening up for India's skilled workforce while the government's focus remains on ensuring equitable development for all under the leadership for Prime Minister Narendra Modi.
2: It's a partnership that has many dimensions. Trade also is an important element of this partnership, particularly given our complementary strength. What we get from Japan are largely technology-driven products. What we sell to Japan are also value-added products. We are not selling raw materials or intermediates. We're selling high-quality, precision-engineered material, auto component, electronic component. So, in effect, this particular relationship has both the trade and investment dimension. Therefore, I think it's a good partnership.
0: India has reiterated its firm stand that terrorism cannot be justified under any circumstances and called for united global action to eliminate the menace. Addressing the UN General Assembly during the adoption of the 9th review of the United Nations Global Counter-Terrorism Strategy, India's permanent representative to the UN, Ambassador Harish Parvathaneni, said, a terrorist is a terrorist, and emphasized that the counter-terrorism efforts should not be weakened by false equivalences or politicized narratives.
3: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: Governor of Bihar, Lieutenant General retired Sayyed Atta Hasnain, and Minister of State for External Affairs Pavitra Margarita will visit Iran tomorrow to attend the funeral ceremony of the late Supreme Leader of Iran, Grand Ayatollah Sayyed Ali Khamenei. The southwest monsoon today has further advanced into entire Delhi, some more parts of Gujarat, remaining parts of Uttar Pradesh, most parts of Madhya Pradesh, Haryana, Punjab, and some parts of Rajasthan. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട് കണ്ണൂർ ജില്ലാ വൃത്താന്തം
5: ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജില്ലയിൽ ആരംഭിച്ചു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ ആകെ 4100 എന്യൂമറേറ്റർമാരാണുള്ളത്. ജില്ലയെ താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ എന്യൂമറേറ്റർമാരുള്ളത്, 818. ഇതിനു പുറമെ ജില്ലയിൽ 670 സൂപ്പർവൈസർമാരുമുണ്ട്. ആദ്യത്തെ 3 ദിവസം എന്യൂമറേറ്ററുമാരുടെ കൂടെ സൂപ്പർവൈസർമാരും ഫീൽഡിലുണ്ടാകും. സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരം നൽകിയവർക്ക് ലഭിച്ച എച്ചിൽ തുടങ്ങുന്ന 11 അക്ക SEID നമ്പർ എന്യൂമറേറ്റർമാർക്ക് നൽകിയാൽ വീണ്ടും വിവരശേഖരണം നടത്തേണ്ടതില്ല. സെൽഫ് എന്യൂമറേഷൻ മുഖേന നൽകിയ വിവരങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ അത് എന്യൂമറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്താനും സാധിക്കും. വീടുകളിലെത്തുന്ന എന്യൂമറേറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി സെൻസസ് പ്രവർത്തനങ്ങളുമായി എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലയുടെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ P.Vishnuraj അറിയിച്ചു. സെൻസസിന്റെ 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് ആരംഭിക്കുക. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യമന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ജില്ലയിൽ 1573 ബൂത്തുകൾ തുള്ളിമരുന്ന് നൽകുന്നതിനായി സജ്ജീകരിച്ചിരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് K. സുധാകരൻ

0: എംപി ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എംപി. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ല രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പരിഹാരം കാണണമെന്ന് എംപി ആവശ്യപ്പെട്ടു. റെയിൽവേയുടെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസ് എന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം കണ്ണൂരിൽ സാധ്യമാകുമോ എന്നത് പരിശോധിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ADM PN പുരുഷോത്തമൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഉന്നതിയിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയെങ്കിലും വില തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കാൻ ദിശായോഗത്തിൽ തീരുമാനമായി. മുദ്രാ ലോൺ അപേക്ഷകൾ അംഗീകരിക്കുന്നതിൽ കാലതാമസം വരുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. 25 ലക്ഷം വരെയുള്ള ലോണുകൾ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദിശായോഗത്തിൽ അറിയിച്ചു. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡരികിലെ മരങ്ങളുടെ ബലക്ഷമത പരിശോധിക്കാൻ ഫീൽഡ് പരിശോധന നടത്തി ബലക്ഷയം നേരിടുന്നവ മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജന്റെ അധ്യക്ഷതയിലായിരുന്നു ജില്ലാ വികസന സമിതി യോഗം. MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കണം. കാലവർഷക്കെടുതികൾ കാരണം വൈദ്യുതി വിതരണത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാതയിലെ റോഡ് ടാറിംഗ് യാത്രാ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രാത്രി സമയത്ത് ക്രമീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ പൊതുജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. പാപ്പിനിശ്ശേരി താഴേച്ചൊവ്വ ദേശീയപാത ബൈപ്പാസിലെ ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തള്ളി വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് TO മോഹനൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. മലമ്പനി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യം കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ തലായി ഹാർബറിൽ ജില്ലാതല ബോധവൽക്കരണ പരിപാടി നടത്തി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അബൂബക്കർ ദിനാചരണ സന്ദേശം നൽകി. മലമ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ, കൊതുകുകളുടെ ഉറവിട നശീകരണം, വ്യക്തി പരിസര ശുചിത്വം, കൊതുകുവലയുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി.
3: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ രശ്മി മോഹൻ സംസാരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ഡ്രാഗൺ ഫ്രൂട്ട്, ആരോഗ്യവും വരുമാനവും ഒന്നിച്ച് മഞ്ജു തോമസുമായി അഭിമുഖം കേൾക്കാം. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് 7:35 യുവവാണിയിൽ യുവ കവയത്രി ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. യുവവാണി ഇന്ന് രാത്രി 7:35.

ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ ശ്രീജി ബിയുമായി അഭിമുഖം. കേൾക്കാം നേർമൊഴി ഇന്ന് രാത്രി 8 മണിക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 മുതൽ ICC വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വച്ച് ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന 2nd സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഇന്ന് രാത്രി 10:30 മുതൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

നാളെ വൈകുന്നേരം 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ് പഞ്ചായത്തീരാജ് നഗരപാലിക നിയമങ്ങളും ചട്ടങ്ങളും അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു. യുവവാണി നാളെ 7:35 കേൾക്കാം. നാളെ 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ ഹീരാ ഷൺമുഖം അവതരിപ്പിക്കുന്ന കവിതകൾ മൊബൈലും കുട്ടിയും, അക്ഷരസ്നേഹം. കണ്ടല്ലൂർ മോഹനൻ അവതരിപ്പിച്ച കഥ എന്റെ സ്വപ്നതീരം. NRC നായർ പരശുവിക്കൽ അവതരിപ്പിച്ച കവിതകൾ ദൃശ്യം, അവനിയെ കാത്ത്. ജെ ജുബറ്റ് അവതരിപ്പിച്ച കഥ സെൽഫിയിൽ കാണാത്തവർ. സാഹിത്യവേദി കേൾക്കാം നാളെ രാത്രി 8 മണിക്ക്.

നാളെ രാത്രി 10 മണിക്ക് ദേശീയ നാടോടി ലളിത സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. അമൽ ആന്റണി അവതരിപ്പിക്കുന്ന ലളിത സംഗീതം, മാർഗി മധു അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് നാളെ രാത്രി 10 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം ജാപാന സമകക്ഷേണ പ്രധാനമന്ത്രിണാ സാനേ താക്കായ്ചി ഇത്യനയാ സഹ വാർഷിക ശിഖരസ്തരീയാം മന്ത്രണാം വിഹിതവാൻ. ഉഭാഭ്യാമപി ദേശാഭ്യാം ആർത്ഥിക സുരക്ഷ, ഊർജാ സുരക്ഷ, ഔഷധ, കൃത്രിമ ബുദ്ധിമത്താദിഷു ക്ഷേത്രേഷു അനേകേ സന്ധയഃ ഹസ്താക്ഷരിതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഭാരത ജാപാനയോഃ പാരസ്പരിക സംബന്ധേന സമയസ്യ പ്രത്യേകാ പരീക്ഷാ സമുത്തീർണാ. സംയുക്തരാഷ്ട്ര മഹാസഭായാം അന്താരാഷ്ട്രീയ ആതങ്കവാദം വിരുദ്ധ്യ വ്യാപക അഭിസമയസ്യ കൃതെ ഭാരതസ്യ കശ്ചന ചിരലംബിത പ്രസ്താവഃ സമർത്ഥിതഃ. ജമ്മുകശ്മീരസ്യ ഭഗവതി നഗര ആധാരശിബിരാത് തീർത്ഥയാത്രിണാം പ്രഥമസ്യ ദലസ്യ പ്രസ്ഥാനേന സഹ ശ്രീ അമരനാഥ യാത്രാ വിധിവത് സമാരബ്ധാ. ദക്ഷിണപശ്ചിമ പ്രാവൃട്കാലഃ അദ്യ സമഗ്ര ദില്ലി ക്ഷേത്രം സംപ്രാപ്തഃ തഥാ ച അയം ഉത്തരപശ്ചിമ രാജ്യാനാം കേഷുചിത് ഭാഗേഷു അപി അഗ്രേസരതി. അപി ച ഫിഫ വിശ്വചഷകെ സംയുക്തരാജ്യ അമേരിക്കാ ദേശേന ദ്വ്യധിക ദ്വിസഹസ്രതമാത് പരം പ്രഥമഃ നോക്കൗട്ട് സ്തരീയ വിജയഃ സമങ്കിതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. ഭാരതേന ജാപാനേന ചാദ്യ ആർത്ഥിക ഊർജാ സുരക്ഷ, ഔഷധരക്ഷാ, കൃത്രിമ ബുദ്ധിമത്താദിഷു വിഭിന്ന ക്ഷേത്രേഷു അനേകേ പ്രമുഖ സന്ധയഃ പരസ്പരം വിനിമയീകൃതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അപരാഹ്നേ നവദില്യാം സ്വസ്യ ജാപാന സമകക്ഷയാ പ്രധാനമന്ത്രിണാ സാനേ താക്കായ്ചി ഇത്യനയാ സഹ വാർഷിക ശിഖരസ്തരീയ

0: Been better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി രോലപ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും

0: ിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇ എസ് എ നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടിവരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു.

0: മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
1: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 മണിയോടെ പവന് 560 താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. +1 മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി M. ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം കർമ്മയോഗി എന്ന ചിത്രത്തിനുവേണ്ടി അനൂപ് ശങ്കർ പാടിയത്. സംഗീതം നവനി.

സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മാനസികമായും ശാരീരികമായുമുള്ള പോസിറ്റീവ് അവസ്ഥയാണ് ഉത്സാഹം. ഉത്സാഹം നമ്മുടെ കാര്യശേഷിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും കൂടി ഓരോ ദിവസത്തെയും സ്വാഗതം ചെയ്യുക. നാം പുരോഗതി നേടുന്നതിന് ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറെ കൂടി മെച്ചമായ രീതിയിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം. ആരോഗ്യത്തിന്റെയും ഊർജത്തിന്റെയും സഹനശക്തിയുടെയും ശക്തമായ നിക്ഷേപങ്ങൾ നിങ്ങളിൽ മുൻകൂട്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമായി തീരും. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ പല വിദേശ ഫലങ്ങളും വിളയുന്നുണ്ട്. എന്നാൽ പരക്കെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു വിദേശ ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കള്ളിമുൾ ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ ചെടി കാണാനും കൗതുകമല്ലേ. അതിന്റെ പൂക്കൾ നിശാഗന്ധി പൂക്കളോട് സാമ്യമുള്ളതും ഭംഗിയും മണവുമുള്ളതാണ്. പഴം കാണാൻ എത്ര കൗതുകരമാണല്ലേ. നാലഞ്ച് ഇതളുകളാൽ സുരക്ഷിതമായ കവചം സൃഷ്ടിച്ച് അതിനകത്ത് അപൂർവമായ രുചിയോടെ ഇരിക്കുന്ന ഒരു ഫലം. അത് കഴിക്കാനും നല്ല രുചികരമാണ്, ശരിയല്ലേ? ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി എങ്ങനെ വിജയകരമായി ചെയ്യാം എന്ന് പറഞ്ഞു തരികയാണ് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസ്. ശ്രീമതി മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു
1: മേഡം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ആണ്, പക്ഷെ ഇപ്പം ആൾക്കാരെല്ലാം സുപരിചിതം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫലത്തിനെ കുറിച്ചൊന്ന് പറയാമോ? എവിടുന്നാണ് ഇത് വന്നത്? ഇതിന്റെ ഒരു ഒറിജിൻ എവിടാണ്?
2: സമീപകാലത്തായിട്ട് കേരളത്തില് പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫലവർഗ വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ്, ഇതൊരു വിദേശീ ഇനം ഫലവർഗമാണ്. സെൻട്രൽ അമേരിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇതിന്റെ ജന്മനാടായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ ഇന്ന് നല്ല ഡിമാൻഡുള്ള ഒരു ഫലവർഗമാണ്. കർഷകർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു വിളയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ തെറ്റില്ലാതെ കർഷകർക്ക് കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു വിളയായിട്ടാണ് കണ്ടിട്ടുള്ളത്.
1: ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയാറുണ്ട് ഇതൊരു നല്ല പോഷക സമ്പന്നമായ ഒരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്.
2: ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോഴ് കാഴ്ചയിലും അതുപോലെ രുചിയിലും ഗുണത്തിലും പോഷക സമ്പുഷ്ടതയിലുമൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിന്റെ ന്യൂട്രിയൻ കോമ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അന്നജമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, അതുകൂടാതെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനറൽ ന്യൂട്രിയൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഊർജം അടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫലവർഗ വിളയാണ്. പ്രമേഹ രോഗികൾക്കൊക്കെ താരതമ്യേന സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലവർഗ വിളയാണ്. ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പം വളരെ സേഫായിട്ട് പ്രമേഹ രോഗികൾക്കും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലം തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്.
1: മാഡം സൂചിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്കിത് നല്ലപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഒരു കാലാവസ്ഥ, ഐഡിയൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പം അതെന്തുവാണ്?
2: ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാക്ടേസിയ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ്. അതായത് കള്ളിമുൾ ചെടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു കള്ളിമുൾ ചെടി പോലെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. കള്ളിമുൾ ചെടികൾ ഉൾപ്പെടുന്ന കാക്ടേസി എന്ന സസ്യ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വരണ്ട ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിലെ ഒരു ഹ്യൂമിഡിറ്റി കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മളിവിടെ കൃഷി ചെയ്യുമ്പോൾ കുമ്മൾ രോഗങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലും അത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേയേറെ വർഷമായിട്ടുള്ള നമ്മുടെ അനുഭവം.
1: പിന്നെ കാക്ടസ് ഒരു ഹാർഡി പ്ലാന്റ് ആണല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പം ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ സസ്യങ്ങൾക്കുണ്ട്, സ്വയമേ ഉണ്ട്.
2: ഒരു ഹാർഡി പ്ലാന്റ് തന്നെയാണ്. എങ്കിൽ പോലും ന്യൂട്രിയന്റ് മാനേജ്മെന്റ് അതുപോലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ അതൊക്കെ തന്നെ അത്യാവശ്യം ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: അപ്പൊ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ക്രോപ്പായിട്ട് നമുക്കത് വിളവെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് നടാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഒരു സൂറ്റബിൾ അല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലം ഏതായിരിക്കും ഇതിനു വേണ്ടി?
2: ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോംസ്റ്റെഡ് ക്രോപ്പായിട്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങൾ വേണം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ.
1: തണല് പാടില്ല.
2: നല്ല സൂര്യപ്രകാശ ലഭ്യത അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണ്, വെൽ ഡ്രെയിൻഡ് സോയിൽ ആയിരിക്കണം.
1: അത്
2: വെള്ളം യാതൊരു കാരണവശാലും കെട്ടി നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടീൽ വസ്തു തിരഞ്ഞെടുക്കുന്നതിലാണ്. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെടികൾ വിളവെടുപ്പിന് ശേഷം അങ്ങനെയുള്ള ചെടികളിൽ നിന്നും ശേഖരിക്കുന്ന മൂത്ത തണ്ടുകളാണ് നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം വിളവെടുപ്പിന് ശേഷം ഇങ്ങനെയുള്ള മൂത്ത തണ്ടുകൾ മുറിച്ചെടുത്ത് ഇത് നമുക്ക് പോളി ബാഗുകളിലോ മറ്റോ നട്ട് വേര് പിടിപ്പിച്ച് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം.
1: എത്ര നീളമുള്ള തണ്ട്?
2: തണ്ടുകൾ നമുക്ക് ഏകദേശം ഒരു 1 അടി 1.5 അടിയൊക്കെ നീളമുള്ള തണ്ടുകൾ ഉപയോഗിക്കാം. പക്ഷെ ഈ തണ്ടുകൾ പോളി ബാഗുകളിൽ നടുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസം തണലത്തിട്ട് ഒന്ന് വാടാനായിട്ട് അനുവദിച്ചതിന് ശേഷം വേണം ഇത് നടാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തണ്ടുകൾ നടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കമ്പോ മറ്റോ താങ്ങുകാലായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. തണ്ട് വളരുന്നതിനനുസരിച്ച് ഈ താങ്ങുകാലിലോട്ട് ഇത് കെട്ടി വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ പോളിബാഗുകളിൽ നട്ട തൈകൾ വേര് പിടിച്ച് ഏകദേശം ഒരു 1.5-2 അടി പൊക്കമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃഷിയിടങ്ങളിലേക്ക് മാറ്റി
1: നടാൻ സാധിക്കും. പോളിബാഗിൽ നമ്മൾ ആദ്യം ഒരു തൈ നട്ടിട്ട് വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ കൃഷി സ്ഥലത്തിലോട്ട് മാറ്റണം. അവിടെ നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്ഥലമൊക്കെ എങ്ങനെ റെഡിയാക്കുന്നത്?
2: ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊരു താങ്ങുകാല് ആവശ്യമാണ്. തെരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു 3 മീറ്റർ ഇടയകലം നൽകി താങ്ങുകാലുകൾ കുഴിച്ചിടണം. ഇതിനായിട്ട് നമുക്ക് കോൺക്രീറ്റ് തൂണുകൾ അല്ലെങ്കിൽ കൽത്തൂണുകൾ ഉപയോഗിക്കാം. ഏകദേശം ഒരു 5.5-6 അടി പൊക്കമുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകൾ ഒരു 3 മീറ്റർ ഇടയകലം നൽകി നമ്മുടെ തെരഞ്ഞെടുത്ത കൃഷി സ്ഥലത്ത് നമ്മൾ കുഴിച്ചിടുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണം നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ട്രാൻസ്പ്ലാന്റ്
1: ചെയ്യാനായിട്ട്.
2: തൈകൾ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ശിഖരങ്ങൾ പൊട്ടും. അപ്പോഴത്തേക്ക് ഈ ചെടി വളരെ ഹെവി ആകും. നമ്മൾ സാധാരണ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴും, പിന്നെ ചിലപ്പോൾ ചെതുക്കിച്ചു പോകും മഴയിലും മഴയും ഒക്കെ അടിച്ച്. അപ്പം കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് തൂണുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൽത്തൂണുകൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈകൾ ഇളക്കി നടുന്നതിനായിട്ട് ഒരു തൂണിന് നമുക്കൊരു 4 തൈകൾ വരെ അതിൽ കയറ്റി വിടാം. അതിനു ചുറ്റും നടാനായിട്ട് പറ്റും. അപ്പൊ ഈ തൈകൾ നടുന്നതിനായിട്ട് ഒരു 60 സെന്റിമീറ്റർ, അതായത് ഒരു 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ എടുക്കുക.
1: കുഴി തൂണിൽ നിന്ന് എത്ര ദൂരം?
2: കുഴി തൂണിൽ നിന്ന് ഏകദേശം 1.5 അടി മാറ്റി നമുക്ക് കുഴികൾ എടുക്കാം. ഈ കുഴിയിൽ നമ്മൾ മേൽമണ്ണും ജൈവ വളങ്ങൾ, അത് പ്രത്യേകിച്ച് കോഴിക്കാരം അതുപോലെ എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് നിറച്ചതിന് ശേഷം ഈ കുഴികളിലാണ് നമ്മൾ വേര് പിടിപ്പിച്ച തൈകൾ നടുന്നത്. ഈ തൈകൾ നട്ട് താങ്ങുകാലിനോട് ചേർത്ത് കെട്ടി വെച്ചു കൊടുക്കുക.
1: ഇതില് വളപ്രയോഗമൊക്കെ ഈ നമ്മൾ ജൈവവളം ആദ്യം ചെയ്തത് അത് തന്നെ ധാരാളമായിരിക്കും അടിവളമായിട്ടല്ലേ?
2: അടിവളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്. ജൈവ വളങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജൈവ വളങ്ങൾ നല്ല സമൃദ്ധമായിട്ട് ചെയ്താൽ മതി. രാസവളങ്ങളുടെ ആവശ്യമില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ പോലും വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം എല്ലുപൊടിയും അതുപോലെ കോഴിക്കാരവും കൂടെ കൂട്ടി യോജിപ്പിച്ച് തടങ്ങൾ തുറന്നിട്ട് ആ തടങ്ങളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട്. ഇതൊരു 5-5.5 അടി പൊക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ തൂക്കിയിട്ട് വളർത്തണം. എങ്കിൽ മാത്രമേ ഈ തണ്ടിൽ ഈ ചെടികളിൽ പുഷ്പങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഫ്രൂട്ട് സെറ്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ തൂക്കിയിടുന്നതിനായിട്ട് നമുക്ക് ഈ താങ്ങുകാലില് ഒന്നുകിൽ ടയറുകൾ അല്ലെങ്കിൽ കമ്പി വളയങ്ങൾ സജ്ജീകരിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയറാണെങ്കിലും കമ്പി വളയങ്ങളാണെങ്കിലും നല്ല ബലത്തെ നിൽക്കുന്ന, നല്ല വെയിറ്റ് താങ്ങുന്ന രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാവുകയും ഇതിന് നല്ല വെയിറ്റ് വരികയും ചെയ്യും. അപ്പൊ ആ വെയിറ്റ് താങ്ങുകാലും അതുപോലെ മുകളിൽ കൊടുക്കുന്ന വളയവും ഒക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മളത് സജ്ജീകരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞ് വീഴും, പിന്നീട് നമുക്കിത് ബുദ്ധിമുട്ടാകും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നമുക്ക് 5 പ്രാവശ്യം വരെ നമുക്കിതിന് ഫ്രൂട്ടിംഗ് ഉണ്ടാകും. ആ ഒരു ഫ്രൂട്ടിംഗ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ക്രോപ്പ് മാനേജ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്.
1: ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു നല്ലപോലെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ?
2: അതിനകത്ത് പറയുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു തൂക്കിയിട്ട് വളർത്തണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഫ്ലവറിംഗ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കർഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മഴക്കാലത്തൊക്കെ ഈ പൂക്കൾ ഉണ്ടായിട്ട് അത് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് മഞ്ഞളിച്ച് വാടി ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ കാ പിടിക്കാതെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നിശാഗന്ധിയുടെ മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്നാണ് വിളിക്കുന്നത്, രാത്രിയുടെ രാജ്ഞി എന്നാണ് വിളിക്കുന്നത്. നല്ല മനോഹരമായ പൂക്കളാണ്. പക്ഷേ ഈ പൂക്കളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു 2 ദിവസം, ഇത് രാത്രിയിലാണ് വിടരുന്നത്, 2 ദിവസം മാത്രമേ ഇത് വിടർന്ന് നിൽക്കത്തുള്ളൂ. ആ 2 ദിവസം മാത്രമേ ഇതിന് ആയുസ്സുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് പോളിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൂക്കള് ക്രമേണ മഞ്ഞളിച്ചങ്ങ് നശിച്ചു പോകും. അപ്പം പോളിനേഷൻ നടന്നാൽ മാത്രമേ ഫ്രൂട്ട് സെറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഈ പൂ വിടർന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ പോളൻ ഗ്രെയിൻസ് മുഴുവനും തന്നെ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇത് ഒലിച്ച് പോകും, അവിടെ പോളിനേഷൻ തടസ്സപ്പെടും. അതുകൊണ്ടാണ് നല്ല മഴയുള്ള സമയത്ത് വിടരുന്ന പൂക്കൾ ഫ്രൂട്ട് സെറ്റിലോട്ട് പോകാതെ ഇത് നശിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഫ്ലവർ ബെഡ് വരുമ്പോൾ ഈ നേർത്ത പോളിത്തീൻ കവർ വെച്ച് ഈ ഫ്ലവർ ബെഡ് മൂടിയിടുക. അതിനുശേഷം ഈ പൂക്കൾ തുറക്കുമ്പോൾ നമ്മൾ കുട്ടികൾ കളറിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ സ്ത്രീകൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഉപയോഗിച്ച് ഈ പോളൻ ഗ്രെയിൻസ് പൂമ്പൊടി കളക്ട് ചെയ്തിട്ട് അത് ചെടികളുടെ ഈ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിനേഷൻ ഉറപ്പാക്കാനായിട്ട് പറ്റും. ഈ മഴക്കാലത്ത് പ്രോപ്പറായിട്ട് ഫ്രൂട്ട് സെറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും.
1: ഒരു പ്രാവശ്യം നമ്മുടെ ഈ ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മെച്യൂർ ആവാൻ വേണ്ടി എത്ര സമയം ശരാശരി എടുക്കും?
2: നോർമലി ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
1: അപ്പൊ ഇതില് രോഗങ്ങളോ കീടങ്ങളോ ഇതൊക്കെ കാണാറുണ്ടോ?
2: ആ ഡ്രാഗൺ ഫ്രൂട്ടിൽ വരുമ്പോഴ് ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യം ഉറുമ്പിന്റെ ആക്രമണമാണ്. അപ്പൊ ഉറുമ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഇന്നിപ്പോഴ് നമുക്ക് വിപണിയിൽ പല ജൈവ രീതിയിലുള്ള ഉറുമ്പ് നാശിനികൾ കിട്ടുന്നുണ്ട്, സ്പ്രേകളും മറ്റും കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പെപ്പർമിന്റ് ഓയിൽ, അത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. പെപ്പർമിന്റ് ഓയിലിനകത്ത് അല്പം ഡിഷ് വാഷ് ലിക്വിഡും ചേർത്ത് വെള്ളത്തിൽ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ഇത് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഉറുമ്പല്ലാതെ തന്നെ ചില പ്രശ്നങ്ങൾ കാണാറുള്ളത് മുഞ്ഞകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്, അതുപോലെ മീലി മുട്ടകൾ മീലി ബഗ്സിന്റെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അപ്പൊ മുഞ്ഞകളുടെയും മീലി ബഗ്സിന്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വേപ്പ് അധിഷ്ഠിത ജൈവ കീടനാശിനികൾ അതല്ലെങ്കിൽ മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനികൾ നന്മ ശ്രേയ തുടങ്ങിയവയൊക്കെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അതിരാവിലെ സമയത്തോ വെയിൽ താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഈ കീടങ്ങൾ ഇരിക്കുന്ന ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്താൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാകണം. നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും കുമിൾ രോഗങ്ങൾ കാണാറുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ രോഗബാധയേറ്റ ഭാഗങ്ങൾ നീക്കം ചെയ്ത് നശിപ്പിച്ചതിന് ശേഷം നമുക്ക് കോപ്രോക്സിക്ലോറൈഡ് പോലുള്ള കുമിൾനാശിനികൾ ഏതെങ്കിലും 2.5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ നേർപ്പിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: നമ്മൾ മേളിയുന്നത് താഴോട്ട് വിടുമ്പോൾ അത് വളർന്നു വളർന്ന് താഴോട്ട് മണ്ണിലോട്ട് വരുത്തില്ല, അത് നമ്മളത് വെട്ടിവിടണോ?
2: ആ സമയം നമുക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അത് ഒത്തിരി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്താം.
1: ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ചെയ്താൽ ഒരു ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലേ? മാർക്കറ്റ് വിലയും ഉണ്ട് മേഡം പറഞ്ഞു.
2: ഇന്നിപ്പോഴത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അല്പമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൽത്തൂണുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് പില്ലറുകൾ, അതിന്റെ നടിയിൽ വസ്തു, ഫീൽഡ് പ്ലാന്റിങ് അങ്ങനെ വരുമ്പോഴും കുറച്ച് ഇനീഷ്യൽ എക്സ്പെൻസസ് കുറച്ചുണ്ട്. പക്ഷേ മുന്നോട്ട് പോകെ വൺസ് അത് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃഷി മാനേജ് ചെയ്യുന്നതിന് വലിയ ഒരു ചെലവില്ല. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അമിതമായിട്ടുള്ള ചെലവില്ലാതെ തന്നെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ 150 രൂപ മുതൽ 200 രൂപ വരെ കിലോയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ധാരാളം കർഷകർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ഇതിന്റെ ഡിമാൻഡ് കുറയത്തില്ല എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം ഇത് പ്രോസസ്സിംഗിനും വാല്യൂ അഡീഷനുമൊക്കെ ധാരാളം സാധ്യതകളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ഫ്രഷ് ഫ്രൂട്ടായിട്ടല്ലാതെ തന്നെ ജ്യൂസായിട്ടും സ്ക്വാഷ് ആയിട്ടും ജാമായിട്ടും സാലഡുകളിലും അങ്ങനെ ധാരാളം പ്രോസസ്ഡും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് സാധ്യതകളുള്ള ഒരു ഫലവർഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോഴുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് തുടർന്നും നിലനിൽക്കുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്.
1: ഡ്രാഗൺ ഫ്രൂട്ട് മിക്കവാറും ജൈവമെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
2: നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം ഒരു 90-95% പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്.
1: ഷെൽഫ് ലൈഫും കുറച്ചുണ്ട് നമുക്കൊരു മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകാൻ.
2: ഡ്രാഗൺ ഫ്രൂട്ടിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രൂട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ശീതീകരിച്ച സംഭരണികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദീർഘകാലം 4-5 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും.
1: ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിശീലനമൊക്കെ നിങ്ങൾ നൽകി വരുന്നുണ്ടോ?
2: ഞങ്ങളുടെ വെള്ളനാടുള്ള മിത്രനികേതം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കർഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കത്തക്ക രീതിയിൽ, പിന്നെ നമ്മൾ KVK നഴ്സറിയിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചുള്ള ലഘുലേഖകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ആവശ്യമുള്ള കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. കർഷകർ ആവശ്യപ്പെട്ടാൽ അവർക്ക് പരിശീലനം ലഭ്യമാക്കാനും KVK സന്നദ്ധമാണ്. അവർക്ക് വേണ്ടുന്ന അഡ്വൈസറി സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും KVK നിന്ന് കർഷകർക്ക് ലഭ്യമാണ്.
1: മഞ്ജു മേഡം, ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. കർഷകർക്ക് ഇത് ലാഭകരമാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി.
2: താങ്ക് യു.
0: ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളെപ്പറ്റിയും വളപ്രയോഗത്തെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കിയില്ലേ? നമുക്കും ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കൃഷി ചെയ്ത് പരീക്ഷിച്ചാലോ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി രീതികളും മറ്റു ഗുണങ്ങളെയും കുറിച്ച് ഇതുവരെ പറഞ്ഞു തന്നത് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റായ ശ്രീമതി മഞ്ജു തോമസാണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി മഞ്ജു തോമസിന്റെ ഫോൺ നമ്പർ 9447856216. ഇനി ഒരു ഗാനം കേൾക്കാം.

0: അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി,
0: ഇഞ്ചിയുടെ നീരിൽ തേൻ ചേർത്ത് കുറേശ്ശെ സേവിക്കുന്നത് രുചി വർദ്ധിക്കുന്നതിനും സർവോപരി ആഹാരത്തിന്റെ ദഹനക്രമം ശരിപ്പെടുന്നതിനും നല്ലതാണ്. ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് ചുമ കുറയുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചി, മലർ, കൂവളം വേര് ഇവ സമം ചേർത്ത് കഷായമാക്കി സേവിച്ചാൽ ഛർദിയും ഇക്കിളും മാറികിട്ടും. ദഹന വ്യവസ്ഥയിൽ ഇഞ്ചിക്കുള്ള പ്രാധാന്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇഞ്ചി നന്നായി അരച്ചത് 4 ഗ്രാം എടുത്ത് നല്ലെണ്ണയിൽ ചേർത്ത് സേവിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ്. ഇഞ്ചി, തഴുതാമ, മുരിങ്ങയില, വെളുത്തുള്ളി ഇവയുടെ നീരും തേനും സമം ചേർത്ത് പതിവായി സേവിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇഞ്ചി നീരിൽ ചുണ്ണാമ്പ് തെളി ചേർത്ത് പുറമേ പുരട്ടുന്നത് കാലിലുണ്ടാകുന്ന ആണി രോഗത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ചെവി വേദനയ്ക്ക് ഇഞ്ചി നീര് നല്ലതുപോലെ അരച്ചെടുത്ത് അരിച്ച് അല്പം ചൂടാക്കി 2-3 തുള്ളി ചെവിയിൽ ഇറ്റിക്കുന്നത് നീർവീഴ്ച മൂലമുണ്ടാകുന്ന ചെവി വേദനയ്ക്ക് എളുപ്പം ശമനമുണ്ടാക്കും.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കുളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചിലവളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുണ്ട്. ചോദ്യം ഇതായിരുന്നു, കൽപ്പക എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം മരച്ചീനി. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ തേവലക്കര കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 10 മണിക്ക് തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് നിർവഹിക്കുന്നു. തൃശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷിവകുപ്പും കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി 2026 ജൂലൈ 3, 4, 5 തീയതികളിൽ വലപ്പാട് ചന്തപ്പടി മൈതാനിയിൽ വച്ച് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതി കേരളത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. കാർഷിക പദ്ധതികളെ സംബന്ധിച്ച് കർഷകരിൽ അവബോധം ജനിപ്പിക്കുകയും കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത സമയബന്ധിതമായി ഉറപ്പാക്കുന്നതിനും വേണ്ടി ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും കർഷകർക്ക് ഗുണപ്രദമാകും. ഞാറ്റുവേല ചന്തയിൽ വിത്ത് നടീൽ വസ്തുക്കൾ, പച്ചക്കറി തൈകൾ, ജൈവവളം, ജൈവ കീടനാശിനി, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷികേതര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ കുരുമുളക് തൈകൾ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383473053 എന്ന നമ്പറിലോ 9383473054 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തിരി വിളവെടുപ്പ് ഉത്സവത്തിന് ആവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2343-586 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0471-2343-586. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

സമാപിക്കുന്നു. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 25,900 രൂപ, പാല 23,900 രൂപ, എറണാകുളം 22,000 രൂപ, ആലുവ 23,300 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500 രൂപ, എറണാകുളം 13,600 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, അടൂർ 18,000 രൂപ, കായംകുളം 20,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 23,500 രൂപ, എറണാകുളം 25,000 രൂപ, തൊടുപുഴ 24,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി 70,100 രൂപ, ആലുവ 67,500 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,000 രൂപ. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളകിന് 70,100 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 25,400 രൂപ, കോട്ടയം 22,800 രൂപ, പാല 21,500 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ, തൊടുപുഴ 25,800 രൂപ. കമ്പോള വില നിലവാരം സമാ

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ഭാരത് ഓർ ജാപ്പാൻ ദോണോ ഇക്കോണോമിക് സെക്യൂരിറ്റി ഓർ എനർജി സെക്യൂരിറ്റി കാ മഹത്വ അച്ഛി തര സമത്തെ ഇസി ദിശാ മേ ആജ് ഹംനെ ഇക്കോണോമിക് സെക്യൂരിറ്റി കെ ലിയേ ഏക് ജോയിന്റ് റോഡ് മേപ്പ് തയ്യാർ കിയാ ഹൈ. എനർജി സെക്യൂരിറ്റി കെ ക്ഷേത്ര മേ ഭീ ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് ഇനിഷ്യേറ്റീവ് കെ മാധ്യമ സേ ഹമേ ഭാരത് മേ 1000 ബയോഗ്യാസ് ഓർ ഓർഗാനിക് ഫെർട്ടിലൈസർ പ്ലാന്റ്സ് ലഗാനെ മേ സഹായത മിലേഗി.
1: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
3: വികസിത് ഭാരത് ജി റാംജി യോജന മേ പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനെ കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലെ സാലി വികസിത് ഭാരത് ജി റാംജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയ ഹൈ വോ ഹൈ 95,600 കറോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 കറോഡ് റുപ്യ.
1: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142.2 ലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2,200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ

0: പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് DDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: യുവവാണി.
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാ രചനയിൽ എ ഗ്രേഡ് നേടിയ ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, യുവാണിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ആഞ്ജന സുശീലാണ്. ആഞ്ജന സുശീൽ കാർമൽ സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാർജനയ്ക്ക് ഈ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഞ്ജന ഇഷ്ടമുള്ള മേഖലയായിട്ടുള്ള BA LLB എന്നുള്ള കോഴ്സിന് സിംബയോസിസ് ലോ സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആഞ്ജന, സ്വാഗതം. ആഞ്ജന, നമുക്ക് പൊതുവെ കേരളത്തിൽ ഇംഗ്ലീഷിൽ കവിത എഴുതുക എന്ന് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആഞ്ജന, എപ്പോഴാണ് കവിത എഴുതുക അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസിനകത്ത് ഇംഗ്ലീഷ് ഒരു മാധ്യമമായിട്ട് തിരഞ്ഞെടുക്കുന്നത്?
1: ഞാൻ 5 ക്ലാസ്സിലായിരുന്നപ്പോഴാണ് എഴുതാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് അന്ന് ഞാൻ കൂടുതലും വായിച്ചിരുന്ന ബുക്ക്സ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കേൾക്കുന്ന സോങ്സ് കൂടുതലും ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഞാൻ 5 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. ഡയറിയിൽ ചെറുതായിട്ട് എഴുതി വെക്കുന്ന 4 വരികളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. 5 ക്ലാസ്സിൽ ആ ടൈമിൽ കൂടുതൽ വായിക്കുന്ന ബുക്സ് ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു, കേൾക്കുന്ന പാട്ടുകളൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ കൂടുതൽ എന്റെ ഐഡിയാസ് എനിക്ക് തോന്നിയത് എക്സ്പ്രസ് ചെയ്യാൻ ഇംഗ്ലീഷിലാണ്. അപ്പൊ സംസാരിക്കത്തില്ല അധികം ഇംഗ്ലീഷ് എങ്കിൽ എഴുതുമ്പോ എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ഇംഗ്ലീഷിൽ.
0: നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ജനറേഷനിലൊക്കെ തന്നെ ഈ പോപ്പ് കൾച്ചർ, പ്രത്യേകിച്ച് കൊറിയൻ, അങ്ങനെയുള്ള ഒരു ഗ്ലോബലി അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഇംഗ്ലീഷ് പാട്ടുകൾ വല്ലാണ്ട് ആസ്വദിക്കുന്ന കുട്ടികൾ, അത്തരത്തിലുള്ള ഒരു കൾച്ചറുകൾ ഈ പാട്ടിനെ അല്ലെങ്കിൽ എഴുത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്?
1: പോപ്പ് കേൾക്കാറില്ല, കൂടുതലും ഇംഗ്ലീഷിലോട്ട് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പൊ അവരുടെ സോങ്സ് കൂടുതൽ കേൾക്കും. പിന്നെ കൂടുതലും ഞാൻ കേൾക്കുന്ന സോങ്സ് ഈ മീനിങ് ഫുൾ ലിറിക്സ് ഉള്ള സോങ്സ് ആണ്. അപ്പൊ ഒരു സ്റ്റോറി പോലെ പോകുന്നത്, നറേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫീലിംഗ് ഇങ്ങനെ ഇവോക്ക് ചെയ്യുന്നത് കാണും.
0: ആർട്ടിസ്റ്റിനെ കോട്ട് ചെയ്യാൻ പറ്റും.
1: ടെയ്ലർ സ്വിഫ്റ്റ് എപ്പോഴും ഫീലിംഗ്സിനെ കുറിച്ചാണ് എഴുതുന്നത്.
0: ഒരു പാട്ട്
1: ലവ് സ്റ്റോറി ഉണ്ട്, എൻചാന്റഡ് ഉണ്ട്, അതൊക്കെയാണ് ഞാൻ കൂടുതലും കേൾക്കുന്നത്. അപ്പൊ അതിലൊക്കെ പറയുന്ന ചില എക്സ്പ്രഷൻസ്, ചില ഫ്രേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
0: നമ്മൾ 5 ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലിയൊരു ഇമോഷണൽ സംഭവങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ

0: ഇതൊരു നമുക്കൊരു ഏജിന്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, അന്ന് ഞാൻ കൂടുതൽ കേൾക്കുന്ന ടെയ്ലർ സ്വിഫ്റ്റിനെ കേൾക്കാൻ തുടങ്ങിയൊക്കെ ഒരു 8th ഒക്കെ ആയപ്പോ. 5th നമുക്ക് ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഉണ്ടാവും, അപ്പൊ അതിൽ ഇംഗ്ലീഷ് പാട്ടുകളുണ്ടാവും. അത് ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച്, ഈ ഭയങ്കര ക്ലോസ് റിലേഷൻസ് അങ്ങനെയുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. നല്ല കാര്യങ്ങൾ പറയുന്ന പാട്ടുകളുണ്ട് അതിന്റെ ഇടയിൽ, അപ്പൊ അതൊക്കെ എടുത്തിട്ട് പാടി പഠിക്കും.
0: ഈ സിൻഡറിലൊക്കെ ചില ഫുൾ സോങ് സിനിമകൾ അങ്ങനെയുള്ളത്
1: മ്യൂസിക്കൽസ് കേൾക്കുവരും. അപ്പൊ അതിനകത്ത് ഒരെണ്ണമുണ്ട് മൈ ലിറ്റിൽ പോണി എന്ന് പറഞ്ഞിട്ട്, അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ അതിന്റെ കുറെ പാട്ടുകളും, അത് മ്യൂസിക്കലാണ് കൂടുതൽ. അപ്പൊ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു മ്യൂസിക് ഉണ്ടാവും. അപ്പൊ അതിന്റെ തീം സോങ്ങും പിന്നെ അല്ലാത്തുള്ള കുറച്ച് സോങ്സ് എടുത്ത് കാണാൻ പറ്റും.
0: ആദ്യമായിട്ടൊരു കവിത എഴുതിയത് എന്തിനെ കുറിച്ചായിരുന്നു ഓർമ്മയുണ്ടോ?
1: ഫസ്റ്റ് 7th ഒരു ഫുൾ ആയിട്ട് ഒരു പോയം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് ദ റോസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. 7th
0: കവിത എഴുതി കഴിഞ്ഞാൽ അന്ന് എന്താണ് സ്വാഭാവികമായിട്ട് കവിത എഴുതി കഴിഞ്ഞാൽ അത് കാണിക്കണോ വേണ്ടി അങ്ങനത്തെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരെയാണ് അത് കാണിച്ചിരുന്നത്?
1: ഞാൻ ജസ്റ്റ് ഫാമിലിയെ കാണിച്ചു, വായിച്ചു കേൾപ്പിച്ചു. വേറെ ആരെയും ഞാൻ കാണിച്ചില്ല, കാരണം 7th കോവിഡ് ടൈം ആയിരുന്നു. അപ്പൊ വേറെ സ്കൂളിലോട്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ വെറുതെ ഒന്ന് എഴുതി നോക്കിയതാ.
0: അപ്പൊ ഇതിനകത്ത് നമ്മള് കോവിഡ് സമയത്താണല്ലോ എഴുതി തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് തീമുകൾക്ക് വലിയ പ്രശ്നമാണ്, നമ്മുടെ ഈ ഇന്നർ കോൺഫ്ലിക്റ്റുകൾ വല്ലാണ്ട്. കാരണം കുട്ടികൾ കാണുന്നതാണെങ്കിലും മറ്റുള്ളവർ കാണുന്നതാണെങ്കിലും മൊത്തത്തിൽ ഈ സിസ്റ്റം സ്റ്റക്കാണ്, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്. എന്നാൽ ഈ ക്രിയേറ്റീവായ വർക്കുകൾ മനുഷ്യന് ഒരുപാട് ഹോപ്പ് കൊടുത്ത് മെന്റലി സപ്പോർട്ട് ചെയ്ത ഒരു പീരീഡ് ഉണ്ട്. അതിനെക്കുറിച്ച്
1: പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കാൻ പറ്റാത്തപ്പോ വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് കൂടുതൽ എഴുതുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്കെപ്പോഴും ഒരു പേപ്പറിൽ നമ്മുടെ തോട്ട്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലീഫ് കിട്ടും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡയറീസ്, ജേർണൽസ് അങ്ങനെയുള്ളതെല്ലാം ഞാൻ എഴുതും. പോയംസ് അല്ലാതെ സ്റ്റോറീസ് ഒന്നും എഴുതാറില്ലെങ്കിലും എപ്പോഴും ഒരു തോട്ട് വരുമ്പോൾ അത് എഴുതി വെക്കാൻ ഞാൻ ഒരു ബുക്ക് വെച്ചേക്കും. കുറച്ചുകൂടെ ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടും എഴുതുമ്പോൾ. അപ്പൊ കോവിഡ് ടൈമിൽ കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എഴുതുന്നത്.
0: നമ്മൾ ഈ കവിതകൾ എഴുതുമ്പോൾ അതിനുവേണ്ടി കണ്ടെത്തുന്ന ത്രെഡുകൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന്, നമ്മുടെ ചുറ്റുപാട് നിന്ന്. ഇപ്പൊ നമുക്കൊരു വളരെ പോയം നമ്മുടെ ഒരു ഡീപ് റൂട്ടഡ് ആയിട്ട് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് പാട്ട് അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ കൾച്ചറിൽ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം കവിതയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും?
1: കവിതയിൽ കൂടുതലും ഞാൻ നമ്മുടെ കേരള കൾച്ചർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫാമിലി ബോണ്ട് ഉണ്ട് ഇംഗ്ലീഷുകാരെ കാട്ടിലും. അമേരിക്കൻസ് ഫാമിലി ബോണ്ട് കുറച്ച് കുറവാണ്. ഞാൻ എഴുതുന്ന കവിതകളെല്ലാം ഇപ്പോഴൊരു ഫാമിലി ബോണ്ട് ഉണ്ടാവും, ഒരു സ്നേഹമുള്ളവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും. അത് നമ്മുടെ കൾച്ചറിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അമേരിക്കൻസിനെ പോലെ കുറച്ചുകൂടി ഡ്രിഫ്റ്റ് പാട്ടായിട്ട് പോകത്തില്ല, നമ്മുടെ പോലെ എപ്പോഴും ഒരു ബോണ്ടിങ് ഉണ്ട് അവരുടെ ഇടയിൽ.
0: നമ്മുടെ മലയാളത്തിലുള്ള കവികളുടെ കവിതകളോ അതിന്റെ ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത തരത്തിലൊരു ഫാമിലി കോണ്ടെക്സ്റ്റ് നമുക്കുണ്ട്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ റൈറ്റിംഗിലൊക്കെ അത് എവിഡന്റ് ആണ്, നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ കൾച്ചർ. മലയാളത്തിൽ ഏതെങ്കിലും കവികൾ അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ലേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ മലയാളം വായിക്കാറുണ്ട്, ട്രാൻസ്ലേഷൻസ് ഞാൻ അധികം അങ്ങനെ വായിക്കാറില്ല മലയാളം പോയംസിന്. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സോള് നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. മലയാളം തന്നെ കൂടുതലും വായിക്കാൻ ശ്രമിക്കും. കുമാരനാശാനും വൈലോപ്പിള്ളിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അത് നന്നായിട്ട് ആ എഴുതുന്നതിന് ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അവർ എഴുതിയത് തന്നെ വായിച്ചാലേ ഒരു ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേഷനിലോട്ട് പോകാറില്ല. ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് ഞങ്ങൾക്ക് പഠിക്കാറുണ്ട് ടെക്സ്റ്റിലൊക്കെ. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ ട്രാൻസ്ലേഷൻസ്, അല്ലാതെ കൂടുതൽ മലയാളം പോയംസ്.
0: ഒരുപാട് ആൾക്കാർ എഴുത്തിന്റെ മേഖലയിലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ക്രിയേറ്റീവായ റൈറ്റിംഗിന് അതിന്റേതായ ഒരു ഫോർമാറ്റ്, അതൊരു പഠനമായിട്ട് അതിന്റെ ഘടന അങ്ങനെ ആൾക്കാർ പഠിക്കുന്നുള്ളു. അപ്പൊ കവിതയുടെ ഘടനയെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ കവിതയാക്കുന്ന എലമെന്റ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
1: ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചർ ഒരുപാട് സഹായിക്കും. ഇങ്ങനെ സ്ട്രക്ചറും പല ടൈപ്പ് പോയിംസും, സോണറ്റ് ഉണ്ട്, ബാലറ്റ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം എഴുതാൻ എനിക്ക് സ്ട്രക്ചർ എല്ലാം പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യും. പക്ഷെ കൂടുതലും ഫ്രീ സ്റ്റൈൽ റൈറ്റിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതി വെക്കാൻ പറ്റും, അത് ഫീൽ ചെയ്യിക്കാൻ പറ്റും. നമ്മളൊരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിൽ കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ആ ഫോക്കസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ്സ് കറക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഫ്രീ സ്റ്റൈൽ റൈറ്റിംഗ് ആണ് നോക്കുക. ഫസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ നമുക്ക് തോന്നുന്നത് എഴുതി വെക്കും ഫസ്റ്റ്, എന്നിട്ട് തന്നെ ഒന്ന് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എപ്പോഴും ഞാൻ റൈമിംഗ് ഇങ്ങനെ കൊടുക്കാറില്ല, പക്ഷെ ഈ ആലിറ്ററേഷൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്റെ ഇടയിൽ ഇങ്ങനെ ചേർക്കും.
0: ഇപ്പൊ നമ്മുടെ കൾച്ചറിൽ സ്ത്രീകൾ എഴുതുന്ന ഒരു കാലത്ത് സ്ത്രീകൾ എഴുതുന്നില്ലായിരുന്നു. സ്ത്രീകൾ എഴുതാൻ തുടങ്ങും. സ്ത്രീകൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ അവര് കണ്ടെത്തുന്ന അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പെണ്ണ് എഴുത്തു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പം ആ ഒരു എഴുത്തിലേക്കുള്ള ആ ഒരു സ്ത്രീ എന്നുള്ള തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്?
1: ഞാൻ ഒന്ന് രണ്ട് പോയിംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ കോളേജിലെ റേപ്പ് കേസ് ഒക്കെ വന്ന ടൈമിലൊക്കെ ഞാൻ കുറെ ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വിമൻ എംപവർമെന്റിനെ കുറിച്ച്. പിന്നെ ഞങ്ങൾക്ക് കൂടുതലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ വിമൻ എംപവർമെന്റിനെ കുറിച്ച് ടോപ്പിക്സ് ഒക്കെ വരും എഴുതാൻ. നമ്മളിപ്പം സ്ത്രീകളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഇപ്പോഴും ഒരു സ്ത്രീക്ക് രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർ ഒട്ടും സേഫ് അല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പോയത്തിലൂടെ.
0: നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു കവിക്ക് അസ്വസ്ഥത ആണല്ലോ. കവിയുടെ പലപ്പോഴും കവിയുടെ ഒരു സാമൂഹ്യ ബോധ്യം പറഞ്ഞതിൽ നിന്ന് തന്നെ ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പോ നിയമം എന്നുള്ള ഒരു കരിയറിലേക്കാണ്, ലോ എന്ന് പറഞ്ഞൊരു കരിയറിലേക്ക് പോകുന്നു. അപ്പം മൊത്തത്തിൽ കലുഷിതമായൊരു സെറ്റപ്പാണ് നിലവിലുള്ളത്. അതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? ഒരേ സമയം നമുക്ക് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ്, പ്ലസ് ഈ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, എന്നാൽ മറുവശത്ത് അതിൽ നിന്നൊരു പോസിറ്റീവായ മെസ്സേജ് അല്ലെങ്കിൽ ആൾക്കാരെ അവേക്കം ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കണം. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നത്?
1: നമ്മൾ ഈ കൂടുതലും കാര്യങ്ങൾ അറിയുന്ന പത്രത്തിലൂടെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ബാക്കിയുള്ളവർ സംസാരിക്കുന്നൊക്കെ കേൾക്കും, എന്താണ് ഇപ്പൊ മെയിൻ ഇഷ്യൂ അവരെ കൺസേൺ ചെയ്യുന്നത്. എന്നിട്ട് കുറെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, ആരുടെങ്കിലുമൊക്കെ സംസാരിക്കും, അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ എഴുതി, നമുക്ക് തോട്ട്സ് വരുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഒരു പോയം എഴുതുമ്പോൾ നമുക്ക് അതിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും നന്നായിട്ടൊരു സ്റ്റോറി ആക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ എഴുതിയ ഒരു പോയത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ട്രെയിഞ്ചർ ഇങ്ങനെ ആക്രമിക്കുന്നതായിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അത് എഴുതുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിൽ അന്നേരം നടക്കുന്നത്, അതിന് എന്തൊക്കെയാണ് ഒരു പ്രതിവിധിയായിട്ട് വരുന്നത്. കൂടുതലും ഞാൻ എന്റെ പോയത്തിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഒരാളായിട്ട് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് വെളിയിൽ നിന്നൊരു ഫോഴ്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അതിനിങ്ങനെ തളരരുത് എന്ന് പറയുന്നത് പോലെ, അതായത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന തോട്ട്സ് വേറൊരു ഫോഴ്സിലൂടെ എന്റെ റീഡേഴ്സിന് എത്തിക്കുന്നതാണ് ഞാൻ നോക്കുക.
0: നമ്മൾ ജെൻസിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മുൻകാലത്ത് മറ്റ് പല തലമുറകൾക്കും കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് സൊസൈറ്റിയിൽ ലഭിക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് ഒരു കവി എന്നുള്ള രീതി കാണുന്നത്?
1: ഇൻഡിവിജ്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മുമ്പുള്ള ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ജസ്റ്റ് അവരൊരു പ്രത്യേക ഇൻഡിവിജ്വൽ ആണെന്നൊരു കണക്കിലെടുത്ത് അങ്ങനെ പെരുമാറാറുണ്ടായിരുന്നില്ല. ഈ ജെൻസിയുടെ ഒരു ടൈം വന്നപ്പോഴാണ് എല്ലാവർക്കും ഓരോ കുട്ടികളെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പൊ 18 ആയാലും ദേ വിൽ ബി ജസ്റ്റ് ഇങ്ങനെ പറയും, ഇങ്ങനെ കുട്ടിയാണ് നീ അത് ചെയ്യരുത്, കുട്ടികളാണ് കുട്ടികളാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർക്ക് കുറച്ച് ഫീലിംഗ്സ് ഉണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് പോകേണ്ട കുറെ കാര്യം, അവർ ഫീൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് തോന്നിയിട്ടുണ്ട്.
0: ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ്, സ്ത്രീകളുടെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും പലപ്പോഴും ഈ ക്രിയേറ്റീവായ രചനകളിലൂടെയാണ് ആദ്യകാലങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. അത് വരുമ്പോഴാണ് പൊതുസമൂഹം അതിനെ കുറിച്ച് ചിന്തിക്കുകയും, ഇപ്പൊ സിനിമകളിലൊക്കെ ചില പ്രത്യേക പ്രമേയങ്ങൾ വരുമ്പോഴാണോ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്തരത്തിൽ തോന്നിയിട്ടില്ല ഇനിയും പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് പറയാം?
1: ഇനി എങ്ങനെ പുറത്തേക്ക് വരാനുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അംബീഷൻ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം മിക്കയിടത്തും വരാറില്ല. പിന്നെ അവര് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കും ഈ ഫാമിലിയുടെ ഇടയിൽ തന്നെ. അപ്പൊ അവര് പറയുന്നത് നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ട്രഡീഷൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നവരുണ്ടാവും. പിന്നെ ചിലർ പൈസ ഇല്ല അങ്ങനെ പോയി പഠിക്കുക, അപ്പൊ ഇതിന് പോയാലേ പറ്റൂ, അത് കുറച്ച് ചെലവുള്ള പണിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടുതൽ അങ്ങോട്ട് വെളിയിലോട്ട് വരാറില്ല. അവര് പറയുമ്പോ അവര് സ്വമേധയാ എടുത്തൊരു തീരുമാനം പോലെ തോന്നുമെങ്കിലും അതിന്റെ പുറകെ ഇങ്ങനെ ഫാമിലി എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെ അച്ഛന് ലോയർ ആവണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ അത് നടന്നില്ല. അപ്പൊ അതിന്റെ വിഷമം അച്ഛൻ കാണിക്കുന്നത് കൊണ്ട് ആ കുട്ടി ലോയർ ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ കൂടുതലും മീഡിയയിലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ.
0: ഈ ജെൻസിക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അത് ബിൽഡ് ചെയ്യുന്നത്, അത് പൊളിയുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പെർസ്പെക്ടീവ് ആസ് എ റൈറ്റർ.
1: എന്റെ ഒരു പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞു ഇപ്പോഴുള്ള കൂടുതൽ പേരും ലവ് അറ്റ് ഫേഴ്സ് സൈറ്റ് എന്ന് പറയുന്നൊരു ഇതിന് പുറകെയാണ് പോകുന്നത്. അവരൊരു കുറച്ച് നാളെടുത്ത് ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അവർ പെട്ടെന്ന് കാണുന്ന ഒരു പുറമോടി ഉണ്ടല്ലോ, അതിന്റെ പുറകൊന്ന് പോകാൻ നോക്കും. ലവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സർവമായ സിനിമയിൽ പറയുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ, ഇറ്റ് ഇസ് അബൌട്ട് ദ ഡീപ് ഇമോഷണൽ കണക്ഷൻ ദറ്റ് വി ഷെയർ. അത് കൂടുതലും ജെൻസി ആൾക്കാർ മനസ്സിലാക്കണം എന്ന് തോന്നിയിട്ടുണ്ട്.
0: ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ്, അങ്ങനെ
1: എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സിൽവിയ പ്ലാസ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. സിൽവിയ പ്ലാസ് കൂടുതലും എഴുതുന്ന പോയംസ് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് എല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എപ്പോഴും സിൽവിയ പ്ലാത്തിന്. പക്ഷെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവിയ പ്ലാത്ത് ഡിപ്രഷനിലോട്ട് പോയിട്ടാണ് ലാസ്റ്റ് ഇതാവുന്നതൊക്കെ. പക്ഷെ ആ ഒരു പെർസ്പെക്ടീവിന് ഞാൻ കാണുന്നില്ല. ഞാൻ ഒരു റൈറ്റർ ആയിട്ടാണ് സിൽവിയ പ്ലാത്തിനെ കാണുന്നത്. സ്വന്തം ഫീലിംഗ്സ് എപ്പോഴും ഭയങ്കര ടച്ചിങ് ആയിട്ട് റൈറ്റിംഗിൽ ഒക്കെ കൊണ്ടുവരുന്നതാണ് സിൽവിയ പ്ലാത്ത്.
0: ഇപ്പൊ നമ്മൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി അനുഭവപ്പെടുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്?
1: എനിക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് തൊട്ട് മുന്നേ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസം ടൈം ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊന്നും എഴുതാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോഴും എന്റെ ടീച്ചറാണ് കുറെ ടോപ്പിക്സ് അയച്ചുതരും. ഓരോ ടോപ്പിക്സ് ഓരോ ദിവസം അയച്ചു തരുമ്പോൾ അത് 1 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യും. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും 1 മണിക്കൂർ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പൊ കിട്ടുന്ന തോട്ട്സ് വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും, എന്തൊക്കെയാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കും. കണ്ണടച്ചിരുന്ന് ഒരു ഡീപ് ബ്രത്ത് എടുത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടും എങ്ങനെ അത് സ്ട്രക്ചർ ചെയ്യണം എന്ന്. റൈറ്റേഴ്സ് ബ്ലോക്ക് ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്, ഒന്നും എഴുതാൻ തോന്നത്തില്ല. അപ്പൊ ഫോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫീൽ ചെയ്യുമ്പം എഴുതാൻ ശ്രമിക്കുക. ഈ എപ്പോഴും ഒരു പേനയോ ഒരു പേപ്പറോ ഒക്കെ ഇങ്ങനെ കൊണ്ട് നടന്നാൽ നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചിടാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പോൾ കൂടുതൽ ഫോഴ്സ് ചെയ്യാതെ ഈ പാർക്കിലൊക്കെ ചെന്നിരുന്ന് കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് കുറച്ച് നാളത്തേക്ക് കാണും റൈറ്റേഴ്സ് ബ്ലോക്ക്, അത് ശരിയാക്കാൻ പറ്റും.
0: ക്രിയേറ്റേഴ്സിന് വലിയൊരു ത്രെട്ടായിട്ട് നമ്മൾ പറഞ്ഞാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എങ്ങനെയാണ് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് റൈറ്റിംഗിൽ എന്നൊരു പ്രോസസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും.
1: റൈറ്റിംഗില് AI ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ കൂടുതലും വരുന്ന നമ്മൾ ജെന്യൂൻ ആയിട്ടൊരു പോയം എഴുതിയാലും ആൾക്കാർക്ക് അത് AI ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഫുള്ളി നമ്മൾ AI ഡിപെൻഡ് ചെയ്യാതെ, ഇപ്പം +2 ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഞാനിപ്പോഴും യങ് ആണ്, അപ്പൊ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സെന്റൻസസിലൊക്കെ തെറ്റ് വരാറുണ്ട്, ഗ്രാമർ മിസ്റ്റേക്സ് അങ്ങനെയുള്ളത്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ. അപ്പൊ അത് മാറ്റാൻ AI യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫുള്ളായിട്ട് ഒരു കംപ്ലീറ്റ് പോയം എഴുതി താന്ന് പറയുന്നത് തെറ്റാണ്. AI അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലന്റ് ആണ് പതിയെ ഇറോഡായി പോകുന്നത്. അപ്പൊ അതിനെക്കാട്ടിലും നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു എഴുതിയ പോയം കൊടുത്തിട്ട് എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് എന്നടുത്ത് ചോദിക്കുക, അത് കറക്റ്റ് ചെയ്ത് താന്ന് പറയരുത്. കറക്റ്റ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ഫുള്ളി മാറ്റിയിട്ടായിരിക്കും AI നമുക്ക് തിരിച്ച് റിപ്ലൈ തരും. നമ്മുടെ കുറവുകൾ എന്താണെന്ന് അതിനെ വെച്ച് മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ അത് തിരുത്തണം. അതാണ് കൂടുതൽ AI വെച്ച് റൈറ്റിംഗ് എൻഹാൻസ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ.
0: നമുക്ക് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള പോയം എന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യും.
1: ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ വേൾഡ്സ് വിത്ത് അൻ അസ്നായിരുന്നു. നമ്മുടെ ഒരു ഹ്യൂമൻ മൈൻഡിനുള്ളിൽ ഒരുപാട് ലോകങ്ങളുണ്ട്. അതിലെ ഓരോ ലോകവും എത്ര ഡിഫറെന്റ് ആണ്, അതെല്ലാം നമ്മൾ എങ്ങനെ കൂടെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കൊണ്ടു നടക്കുന്നു, ആ ഒരു കോൺഫ്ലിക്ട്, അതായിരുന്നു കവിതയുടെ പ്രമേയം. ഹൗ മെനി ടൈംസ് ഐ ഹാഡ് ടു വണ്ടർ ഡീപ്, ഹൗ മെനി വേൾഡ്സ് ഹാവ് വി ബിൽറ്റ് ഇൻസൈഡ് ആർ മൈൻഡ് സേക്രഡ് ഫീൽഡ്സ്. A thousand worlds may reside within us, but not with cement or bricks or stones, but with deeds and thoughts and smiles kept and tears sacrificed. And we wander about on each of our sacred worlds, yet no outsider owns the key, for we keep it beneath our skin. We built a world with boulders of guilt and remorse, and painted it with hues of a ruined heart. We pressed on jewels stolen from the heart of memories, lest it should lose its shine. We carry it with us hidden. Birds may forget to chirp in this world where joy refuses to reside, and we are visitors here often on days when glee bids farewell. A dystopia? No, just a quiet world for a wounded heart to weep. We built yet another world where flowers bloom in the soil mixed in heaven, and God himself paints our gardens. We reside in palaces here made of constellations, where we'll meet the good old souls. This world an open meadow for wandering souls that feel deep. A world without tears nor shouts of agony. A utopia? No, just the latitude of a weakened soul to hide in sickening silence. There we go again. We built a wonder, another world where war rage, heads chopped off by lies, and blood scream on the walls. The dust coats our soul with cries of deserted minds. And in this world, fire spreads above the clouds high. We hesitate to slumber and long to fly. We are shackled here in moments of silent screams. A battlefield? No, just a world where thoughts take revenge on actions. And far away in a land where eyes can't see, we have built another world

0: വേറൊരു വേൾഡ്, അവിടെ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ആണ്. പിന്നെ വരുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടുള്ള ഒരു ഫേസ് ഉണ്ടാവും, എപ്പോഴും ഒരു സ്നേഹമുള്ള, നമ്മൾ അവർക്ക് വേണ്ടി എത്ര യുദ്ധങ്ങൾ വേണമെങ്കിലും അതിന് എത്ര വേണമെങ്കിലും പോകാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ഫേസ് ഉണ്ട് നമുക്ക്, അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു മൂന്ന് നാല് വേൾഡിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ മൂന്നെണ്ണം മെയിൻ ആണ്.
1: എന്തായാലും വളരെ ഡെപ്ത് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തു. കൂടുതൽ കരുത്തുള്ള കവിതകൾ എഴുതി മുന്നോട്ട് പോവുക. യുവാനിയുടെ എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു സോ മച്ച്.

ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

പരിശീലകരെ, നിങ്ങളുടെ ജോലി ഇനി കൂടുതൽ എളുപ്പമാക്കാം. ITIകളിലെയും NSTIകളിലെയും ട്രെയിനർമാർക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഭാരത് സ്കിൽസ് പോർട്ടൽ. പാഠ്യപദ്ധതി, മികച്ച അധ്യാപന സാമഗ്രികൾ, പുതുക്കിയ ചോദ്യങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ച് ക്ലാസുകൾ മെച്ചപ്പെടുത്തൂ. ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് മികച്ച പരിശീലനം നൽകൂ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 മുതൽ ഐ സി സി വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഇന്ന് രാത്രി 10:30 മുതൽ.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബി ആണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആകർഷകമായ ചിത്രങ്ങൾ ഒക്കെയാണ് മനസ്സിൽ വിചാരിക്കുക. എന്നാൽ ഫോട്ടോഗ്രാഫിക്ക് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ കാലത്തെ നിശ്ചലമായി അടയാളപ്പെടുത്തുക എന്നൊരു കർമ്മവും കൂടി ഉള്ളൊരു മേഖലയാണ്. അത്തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന്, അതും 2 ദശാബ്ദക്കാലമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീജി ബി. സ്വാഗതം സർ.
4: നമസ്കാരം.
3: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി, നമുക്ക് ശ്രോതാക്കളോട് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
4: ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുക്കുന്നവരാണ്, അതിലെ മുറിവുകളും പോലീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സ്വകാര്യമായിട്ട് ചെയ്യാക്കുന്ന ഒരു തൊഴിലല്ല ഇത്, പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ പോലീസ് നമ്മളെ വിളിക്കും, അതിന് പോയി അതിനോട് ചെയ്യും.
3: ഒരു ശവശരീരം പോലീസ് കണ്ടെത്തുന്നു, പോലീസാണല്ലോ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ അറിയിക്കേണ്ടത്. നമ്മൾക്ക് സ്വന്തമായിട്ട് അതിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റില്ലല്ലോ.
4: ഇല്ല,
3: നമ്മള് അധികാരികൾ നമ്മൾ അധികാരം ചുമതലപ്പെടുത്തണം,
4: അപ്പോഴും
3: മാത്രമേ അതിന്റെ അകത്ത് ഇടപെടാൻ
4: പറ്റുള്ളൂ.
3: ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ എല്ലാ ഫോട്ടോഗ്രാഫറെയും പോലെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് താങ്കളുടെയും തുടക്കം. അത് തീർച്ചയായും ഫിലിമിന്റെ കാലഘട്ടത്തിലായിരിക്കും. എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു താല്പര്യമൊക്കെ?
4: അല്ല, വെറുതെ ആദ്യം വീഡിയോക്ക് ലൈറ്റ് അടിക്കാൻ പോകുന്നു, ലൈറ്റ് വീഡിയോക്ക്, പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിന്നെ സ്റ്റില്ലിലോട്ട് വന്നു. അത് ഉപയോഗിച്ച് പിന്നെ വലിയ സാമ്പത്തിക മെച്ചമൊന്നും ഇല്ല. അപ്പം വീട്ടിൽ മെഡിക്കലാണ്, അവിടെ പോയിരിക്കും. അവിടെ നമ്മളെ സുഹൃത്ത് അദ്ദേഹം എന്റെ ആശയം, അദ്ദേഹം ഈ തൊഴിലാണ് ഇൻകഷ്ടപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് പോയിരുന്ന് ഇങ്ങനെ എല്ലാം കാണും. പിന്നെ അതിന് കൂടെ അങ്ങനെ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് തുടക്കം.
3: അപ്പോ ഇൻകസ് ഫോട്ടോഗ്രാഫിയിൽ ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്ത ആ ഒരു ഇതൊന്നും ഓർക്കാമോ?
4: അത് മെഡിക്കൽ കോളേജ് മറിച്ചായി തന്നെ.
3: എന്നോ ഒരു ദിവസം അവിടുന്ന് മെഡിക്കൽ കോളേജിൽ വിളിച്ചു, അവിടെ പോയി ഫോട്ടോ എടുത്തു.
4: വിളിക്കുന്ന എല്ലാം പോലീസാണ്, മെഡിക്കൽ കോളേജായിട്ട് ബന്ധമില്ല ഇതിന്.
3: കോളേജുമായിട്ട് ബന്ധമില്ല. ഓക്കെ. ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് ഭാഗത്തല്ലായിരുന്നു താമസമെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുമായിരുന്നു?
4: അത് വരാൻ സാധ്യത കുറവാണ്.
3: കൂടുതലും നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ചിലപ്പോ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇങ്ങനെ ഒരു ബോഡി കാണുന്നു, അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മേ നമ്മൾ ഫോട്ടോ മനസ്സിൽ കാണണമല്ലോ.
4: ഇല്ല, ആദ്യമായിട്ടും മുറിവുകൾ, ആദ്യപ്പൊക്കമൊക്കെ എടുക്കും. അത് തലമുടി അതൊക്കെ എടുത്തിട്ട് ബാക്കി ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളാണ് പ്രധാനമായിട്ടും പോലീസ് നോട്ട് ചെയ്യുന്നത്. ആ മുറിവ് ഓരോ മുറിവ് എടുക്കേണ്ടി വരും, അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ അതിന്റെ കിടപ്പ് വശം, ഒരു സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പൊ തൂങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് ഫുള്ളായിട്ട് നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്നത് മൊത്തം എടുക്കേണ്ടി വരും. പിന്നെ ഏത് കാര്യമാണെന്നൊക്കെ അറിയണം ഭാവിയിൽ. അപ്പൊ അതൊക്കെ ചിലപ്പം ക്ലിയർ ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ പരിസരവും ചിലപ്പം എടുക്കേണ്ടി വരും, ആ വീട്, അതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്.
3: ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളപ്പെടുത്തലാണ്, ഒരു സീന് വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെറിയ അംശം പോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കാലം എങ്ങനെയാണ്? അതായത് കാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം പണ്ട് ഫിലിം

0: എടുത്തു തുടങ്ങിയ സമയത്ത് ഫിലിം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കാണാം, പക്ഷെ അങ്ങനെയല്ല. മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നു, ഈ സാധനം പതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പേടിച്ചു പോയിട്ടുണ്ടോ?
1: പേടിച്ചിട്ടില്ല, അങ്ങ് ചെയ്യും.
0: ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, പലപ്പോഴും
1: ആദ്യം ഫിലിമിലാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും, ഇപ്പോഴും കാണാം.
0: അതെ,
1: അന്നും വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല, ഉടനെ തന്നെ അപേക്ഷ ചെയ്ത് നോക്കും.
0: ഞാൻ ചോദിക്കാൻ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ലൈറ്റപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവൈലബിൾ ലൈറ്റിൽ ഒരുപക്ഷെ ഒരു ഫ്ലാഷ് മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അത്രയും ലിമിറ്റഡ് ലൈറ്റ് റിസോഴ്സസിൽ ഷൂട്ട് ചെയ്തിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്.
1: ഇപ്പോഴും ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ വീഡിയോ ലൈറ്റ് ഉണ്ട്, മതിയായ പ്രകാശം വേണമെന്നാണ്. ഇപ്പൊ രാത്രി ഇൻകസ്റ്റ് നടക്കാറുണ്ട്, അപ്പോഴും പിന്നെ ലൈറ്റില്ല പോയിട്ട് കാര്യമില്ല, രാത്രി ഇൻകസ്റ്റ്. അതുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, ഇപ്പോഴെല്ലാം അറിയാം, അപ്പോഴേനെ ക്ലിയർ ആണോ ഇല്ലെന്നുള്ള അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല.
0: അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അന്ന് രാത്രി ഇൻകസ്റ്റുകൾ വളരെ കുറവായിരുന്നു.
1: രാത്രി ഇൻകസ്റ്റ് പണ്ടില്ല,
0: ഇല്ലായിരുന്നു,
1: ചെയ്യുന്നുണ്ട് ഇപ്പൊ.
0: അപ്പൊ ആ കാലത്ത് ഉള്ള ഒരു ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു?
1: അല്ല, ഫ്ലാഷ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കിട്ടും, മരം കിട്ടും.
0: ഫ്ലാഷ് കൊടുത്ത് എല്ലാം നമ്മുടെ മനസ്സിലെ അളവാണ്, ആ കണക്ക് കൃത്യമായി
1: ആയിരിക്കും.
0: അങ്ങനെ പെട്ടുപോയ അവസരങ്ങളില്ല. പിന്നെ ഇത് ഈ നമ്മൾ ശേഖരിക്കുന്നത് മുഴുവൻ തെളിവുകളാണ്, അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കോടതി മുമ്പാകെ ഒക്കെ സമർപ്പിക്കപ്പെടേണ്ട തെളിവുകളാണ്. അപ്പൊ അതിന്റെ അത് അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുക?
1: വെളിയിൽ അത് കാണിക്കാൻ പാടില്ല, ഇത് ഫോട്ടോ വെളിയിൽ തന്നെ കാണിക്കാൻ പാടില്ല. വിശ്വാസമുള്ള ചില ലാഭൊക്കെ ഉണ്ട് നമുക്ക്, അവിടെയാണ് ഇത് കൊടുക്കുന്നത്. വെളിയിലായാൽ വലിയ പ്രശ്നമാകും, പൂർണ്ണമായ നഗ്നചിത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിശ്വാസമുള്ള ലാബിൽ കൊടുത്താൽ കുഴപ്പം
0: ഉണ്ടായിട്ടില്ല,
1: അങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പം ഉണ്ടാവാറില്ല.
0: ഒരു സ്വകാര്യ ഫോട്ടോഗ്രാഫറായി ഇരിക്കുമ്പോഴും ഇത്രയും, അതായത് ഈ 20 വർഷത്തിനിടയിൽ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട ഒരു ആളായിരിക്കും ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഒരുപാട് ധൈര്യമുള്ള ഒരാളായിട്ട് അല്ല ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും കാലം, ഈ 2 ദശാബ്ദക്കാലം ഈ ഫീൽഡിൽ നിന്നത്?
1: അല്ല, അതൊക്കെ നമ്മൾ തൊഴിലാണ്, തൊഴിലാകുമ്പം അവിടെ ഓട്ടോമാറ്റിക് ആയി ചെയ്തോളൂ, അതാണ് കാര്യം.
0: അല്ലാതെ പ്രത്യേകിച്ച് അതിനുവേണ്ടിയൊന്നും
1: വേറെ ഇതുമില്ല.
0: ഞാൻ ഒരിക്കൽ കേട്ട താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ചാക്കിൽ കെട്ടിവെച്ച രീതിയിൽ ഒരു മൃതശരീരത്തിന്റെ ഫോട്ടോ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഒരു സീനിലേക്ക് എങ്ങനെ എന്ത് പറഞ്ഞിട്ടായിരിക്കും പോലീസ് വിളിക്കുക? കാരണം നമുക്ക് അവിടെ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ.
1: അല്ല, അത് പോലീസ് വിളിക്കുകയുള്ളൂ, അങ്ങ് ചെന്നാൽ മതി. അധികം മെഡിക്കലാണ് ചെയ്തിട്ടുള്ളത്, അവിടെ സ്ഥിരം ചെയ്യും. ട്രെയിൻ തട്ടിയ മൃതദേഹങ്ങളെന്ന് വെച്ചാൽ ചെതറിയൊക്കെ പോകും. അപ്പൊ ആള് ചാക്കി കെട്ടിയാണ് കൊണ്ടുവരുന്നത്, അപ്പൊ എടുത്തോളം തെന്നിപ്പോയി, അത്രേ ഉള്ളൂ. ഒരു കാല് തെന്നി പുറത്തോടെ വരുന്ന സ്ഥിരം കൊണ്ടുവരുന്നത് തന്നെ, ചാക്കി തന്നെ കൊണ്ടുവരണം, അല്ലാതെ പല ഭാഗമാണ്. ഇപ്പൊ
0: മനുഷ്യാവസ്ഥയുടെ മറ്റൊരു മരണം എന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഒരു ഒരു കണ്ടീഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കൂടി ഈ ബോഡി പാർട്സുമായിട്ട് ഇത് ഒട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇടപഴകേണ്ടി വരുന്നൊരു ഇതിന്റെ ജോലിയാണ്. ഇതൊക്കെ ഞാൻ അങ്ങ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം, ഒരു മനസ്സ് വരുന്നത് എപ്പോഴാണ്?
1: അല്ല, തൊഴിലിനോടൊരു ആത്മാർത്ഥത വന്നത് ഓട്ടോമാറ്റിക്കാ മനസ്സ് വന്നോളും, അത്രേ ഉള്ളു.
0: അല്ല, അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. അല്ല, എപ്പോഴെങ്കിലും ഇത് താങ്കളുടെ ഗുരുനാഥനായിട്ടുള്ള വിജയൻ അദ്ദേഹത്തിനോട് ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും സംസാരം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ടായിട്ടില്ല, കഴിയുമെന്ന് പറഞ്ഞ് എന്നെ ചെയ്തത്.
0: ഓക്കെ, അദ്ദേഹം കൂടെ നിർത്തി നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇപ്പം
1: മരണപ്പെട്ടു.
0: അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ എത്ര കാലത്തോളം ജോലി ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഒരുമിച്ച് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രഫി എത്ര
1: ചെയ്തിട്ടുണ്ട്?
0: പിന്നെ അദ്ദേഹം അത് മതിയാക്കുകയായിരുന്നു അതോ?
1: അദ്ദേഹം മരണപ്പെട്ടു, ഇത് ഇവിടെ ചെന്നൈ കൊറോണ കൂടിയപ്പോഴും.
0: അപ്പോ അതിനുശേഷം താങ്കൾ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: എന്റെ സുഹൃത്തും കൂടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ.
0: ശരി, പൊതുവേ ഇപ്പോ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മെമ്മറി കാർഡുകള് അല്ലെങ്കിൽ ഫയലുകൾ, റോ ഫയലുകൾ ഒക്കെ അതിന്റെ ഒരു സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നത് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ ഇൻവോൾവ് ചെയ്യിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്?
1: എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പടത്തില്. ആ കൂടെ ലൈറ്റ് കുറവാണെങ്കിൽ അവർ കൂട്ടി കൊടുക്കും, പ്രിന്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് കൂട്ടി കൊടുക്കും. തെളിച്ചം വരുത്താൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. വേറെ ഭംഗി വരുത്തുന്ന പരിപാടി ഇല്ല. കല്യാണ ഫോട്ടോ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി വരുത്തില്ല. ആ മുറിവിനെ പറ്റി കറക്റ്റ് അറിയണം, അതാണ് അതിന്റെ കാര്യം. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല തരത്തിൽ,
0: കാരണം അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1: അത് പ്രശ്നമാകും. കോടതി പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം വരും,
0: അത് ടാമ്പർ ചെയ്തൊന്നും സാധ്യതയുണ്ട് അല്ലേ,
1: വളരെ പ്രശ്നമാകും.
0: ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമാണ്. ഒരു സൈഡിൽ കടൽ തീരമുണ്ട്, ഒരു സൈഡിൽ കുന്നുണ്ട്, അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് തിരുവനന്തപുരം ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: അതുണ്ട്. ഞാൻ അധികം മെഡിക്കാതെ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വെളിയിൽ പോകില്ല, എന്നാലും സിറ്റിക്കകത്ത് മുഴുവൻ പോകും. സിറ്റിക്കകത്തെ പോകാറുള്ളൂ, മറ്റു പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്.
0: അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോട്ടോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
1: പിന്നെ ട്രെയിൻ തട്ടി കിടക്കുന്നത്, പിന്നെ അഴി പൊടി ചെയ്യാനും പ്രയാസമാണ്. സഹായിക്കുക, പോലീസിനെ സഹായിക്കുക കണ്ടുവരും. അപ്പഴേ അഴിയ പൊടിയൊക്കെ ആണെങ്കിൽ ബന്ധുക്കൾ വരില്ല, അവർക്ക് വെറുപ്പാണ്. അപ്പൊ നമ്മൾ കൈകൊണ്ട് എടുത്തേ ഒക്കെ ഉള്ളു, വേറെ പരിപാടിയൊന്നും ഇല്ല.
0: കാരണം പല ആംഗിളുകളിലെ ഫോട്ടോ നമുക്ക് എടുക്കണമല്ലോ,
1: എടുക്കണം. എന്തെങ്കിലും വെള്ളത്തിലായി കിടക്കുന്നത് വെള്ളത്തിൽ നിന്ന് തൂക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു ഹെൽപ്പായിട്ട് ചെയ്യേണ്ടി വരും. എന്റെ കൂടെ എല്ലാരും താല്പര്യമുള്ളവരല്ലോ ജനങ്ങളെ.
0: എന്താണ് ഇപ്പൊ ഒരു സീന് പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ സീനിൽ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുമ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള നിരീക്ഷണങ്ങൾ താങ്കൾക്ക് ക്യാമറയിൽ കൂടി കാണാൻ പറ്റിയിട്ടുണ്ടോ?
1: അത് കാണാം, അറിയാം. ചെറിയ മുറിവൊക്കെ ചിലപ്പോ അവർ കണ്ടില്ലെങ്കിലും ഞാൻ പറയും,
0: അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്.
1: അങ്ങനെ വരും, അത് സാധാരണമാണ്. നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്, അതൊക്കെ അറിയാം, കിടക്കാൻ തന്നെ അറിയാം കാര്യങ്ങളൊക്കെ.
0: അപ്പൊ അതിൽ ഏതെങ്കിലും കൗതുകമുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ ഉണ്ടോ?
1: കൗതുകമുള്ള ഓർമ്മ എന്ന് പറയാനാകില്ല, ഒന്നും.
0: എല്ലാം പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ്,
1: അത്രേ കാണുള്ളൂ.
0: നമ്മുടെ കാലാവസ്ഥ ഒരു പ്രത്യേക ഘടകമാണല്ലോ, വളരെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ശരീരങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരാം അല്ലേ. അപ്പം താങ്കളെ വിളിച്ച് താങ്കൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരുന്ന ഈ സമയത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, നമ്മൾ വിളിച്ചോട്ടാൻ പോവുക, മിനിമം ഒരു 12 മണിക്കൂറാണ്. ഈ സംശയമുള്ള കേസാണെങ്കിൽ പിന്നെ കൂടുന്നേ ഉള്ളു. സാധാരണ ഗതിയിൽ 1.5 മണിക്കൂർ. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബ്രോട്ട് എത്തുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന 10 മിനിറ്റ് കൊണ്ടും ചെയ്യാം, വേറെ മുറിവൊന്നും കാണില്ല. എന്നാലും ആ നിയമപരമായിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അടുത്ത പോസ്റ്റുമായിട്ട് നമ്മൾ വരെ തുടങ്ങുള്ളൂ.
0: അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ച ഉടനെ തന്നെ അവിടെ എത്തുക,
1: അതെത്തണം.
0: പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ എടുക്കാനുള്ള ഒരു സമയം കിട്ടും അല്ലേ. ഞാൻ നേരത്തെ ചോദിച്ചത് കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നു, അതായത് നമുക്ക് ഒരു പ്രൊഫഷണലിസം വരിക എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വൈകാരികമായി നമ്മളെല്ലാവരും ഇടപെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ടുകൂടിയാണ് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അത് ഈ മരണം, അപകടങ്ങൾ, അല്ലെങ്കിൽ ചെല്ലുന്ന ചില സാഹചര്യങ്ങളിൽ ദുരൂഹതകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് എടുത്ത ആളാണെങ്കിൽ കൂടി അവിടെ എത്തുമ്പോ എങ്ങനെയാണ് ഒരു ആ ഒരു ഇത് തുടർന്നു കൊണ്ടുപോകാമെന്നൊരു പ്രാപ്തി ആലോചിക്കുന്നത്?
1: തുടർന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മൾ മാത്രമേ കയറ്റി വിടുള്ളൂ, എന്റെ പത്രപ്രകാരം പലവരും കയറ്റി വിടൂല്ല അങ്ങനെയുള്ള സ്ഥലത്താകുമ്പോ. പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങൾ അതിന് എതിർപ്പുണ്ടാവില്ല, കേസിന് വേണ്ടിയുള്ളതല്ലേ.
0: പിന്നെ ഈ ചിലപ്പോ ഈ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോ അവിടെ എന്തെങ്കിലും വൈകാരിക നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ കണ്ട വൈകാരിക നിമിഷങ്ങൾ സംഘടപ്പെടുത്തിയിട്ടുണ്ടോ?
1: പിന്നെ ബന്ധുക്കൾ വന്ന് ചിലപ്പം കരച്ചിലും, അച്ഛനൊക്കെ വരെയാണെങ്കിൽ കുട്ടികൾ അച്ഛനൊക്കെ അമ്മമാരൊന്നും അധികം വരാറില്ല. പ്രത്യേകിച്ച് 8 വയസ്സുള്ള കുട്ടികൾ 8 വയസ്സ് മുതൽ തൂങ്ങി വരണുണ്ട്. അത് അതൊക്കെ ഒരു വിഷമപ്പെടുത്തുന്ന ഒരു കേസാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ ഒന്നും ചെയ്യാനാകില്ല, അങ്ങനെ ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പൊ അതിനപ്പം ചിന്തിച്ചു പോയ പിന്നെ
0: നമ്മളെ ജോലി അപ്പുറത്ത് വേറെ ഒരു ഇമോഷൻ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ
1: പറ്റില്ല, അതാണ് കാര്യം.
0: ഇത് ഏത് പ്രായം മുതലാണ് ഇത് ചെയ്തു തുടങ്ങിയത്?
1: ഇത് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ 40 വയസ്സ് മുതല്.
0: ഓക്കെ, 20 വർഷത്തിനകത്ത് ഈ 40 വയസ്സിൽ തുടങ്ങിയ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ആളും ഇപ്പോഴുള്ള ആളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുന്നു?
1: കുറച്ചൊരു അറിവുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ കണ്ടുകൊണ്ട് പരിചയം, അത്രയേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല.
0: എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു മെച്ചൂരിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു കഠിനതയോ അങ്ങനെ എന്തെങ്കിലും?
1: ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഒരു ബോഡിയൊക്കെ കണ്ടാലും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം, പെട്ടെന്ന് ചെയ്യാൻ കഴിയും.
0: ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, സാങ്കേതിക വിദ്യ ഒരുപാട് വ്യത്യാസം വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 20 വർഷം എന്ന് പറയുന്നത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലായി, ഡിജിറ്റൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ലോകത്തോട്ട് നമ്മൾ വന്നു. ഇതൊക്കെ എങ്ങനെയാണ് സ്വായത്തമാക്കാനുള്ള ഒരു സമയം ഇതിനിടയിൽ കിട്ടിയത്?

0: നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ? നമുക്ക് സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പൊ ഈ മറ്റുള്ള ഫോട്ടോഗ്രാഫർ ഇപ്പൊ കല്യാണ ഫോട്ടോ ഒന്നും ഇപ്പൊ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്ന് വെച്ചാൽ അത്ര വല്ല ഓരോ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്, വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ
1: ഒരുപാട് ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതും
0: അത്രയേ ഉണ്ട്. അപ്പൊ ഇതിനതില്ല, എടുക്കുന്നത് ക്ലിയർ ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കാനില്ല.
1: അത് എങ്ങനെയാണോ അത് അതുപോലെ എടുത്ത്
0: അതുപോലെ
1: ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക,
0: അതുപോലെ
1: കിട്ടണം.
0: അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല.
1: ഒരു ശരിക്കും ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കാലത്തെ അടയാളപ്പെടുത്തി വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിൽ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ അംഗീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ?
0: അംഗീകാരമൊന്നും കിട്ടില്ല.
1: നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു,
0: അത്രേ ഉള്ളൂ.
1: എങ്ങനെ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ വേറെ ആരെങ്കിലും ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ മേഖല എന്നുള്ള നിലയിൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാൻ? ഈ എന്താണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങുമ്പോൾ, വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോഴത്തേക്ക് ഏത് പ്രായമായിരുന്നു?
0: ഒരു 35 വർഷം വരെ ടോട്ടൽ.
1: ഒരു ലേറ്റ് 20s ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു അല്ലേ? ഫോട്ടോഗ്രാഫിയിൽ യാദൃശ്ചികമായിട്ട് വന്നതാണോ വെഡിങ് ഫോട്ടോഗ്രാഫിയിലോട്ട്?
0: അല്ല, ഒരു ഇഷ്ടം തോന്നി ചെയ്തേ ഉള്ളൂ. ആദ്യം ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെ വന്നപ്പോൾ താല്പര്യം വന്നു.
1: എന്താണ് 500 watts ലൈറ്റ് വീഡിയോഗ്രാഫിക്ക് VHS ക്യാമറയുടെ മുകളിൽ
0: പണ്ട് അങ്ങനെ വലിയ ലൈറ്റൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിലേ പറയാൻ. ഇപ്പം പലരും ലൈറ്റ് അടിക്കാൻ ആദ്യം വരും, പിന്നെ വരില്ല. ആദ്യം ലൈറ്റൊക്കെ അടിക്കാൻ പ്രതിഫലം കുറവല്ലേ?
1: അതെ അതെ.
0: പിന്നെ അവർ ഈ ഫീൽഡ് നോക്കൂല, വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോകും. ഞാൻ പിന്നെ ഇത് തന്നെ തുടർന്നേ ഉള്ളൂ.
1: ഞാനത് പ്രതിഫലത്തിലേക്ക് വരികയായിരുന്നു. വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ?
0: ഇല്ല, കിട്ടില്ല.
1: കാരണം കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല.
0: ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോഴ്.
1: മാറി വരുന്ന ട്രെൻഡുകളുണ്ട്.
0: ട്രെൻഡുകൾ പഠിക്കണം, അതാണ് ഏറ്റവും പാട്. ട്രെൻഡ് മാറ്റൊക്കെ ഇല്ല, ഒരു കറക്റ്റ് ചെയ്താൽ മതി.
1: നമ്മള് യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
0: അത്രേ ഉള്ളൂ
1: ഇതിന്റെ അത് ചെയ്യേണ്ട കാര്യം. ഇത് ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫി ഏറ്റവും കഠിനമായിട്ട് തോന്നിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അല്ല, കഠിനമായിട്ട് ട്രെയിൻ തട്ടിയത് പൂർണ്ണമായിട്ട് അഴിവി വളരെ വീർത്ത് കിടക്കുന്നു. ആ ബോഡിയൊക്കെ മറിക്കാമെന്ന് തന്നെ വലിയ പാടാണ്. അഴിയ ബോഡി മറിക്കുന്ന ബന്ധുക്കൾ ചില വരെയില്ല. ബന്ധുക്കൾ വന്നാലും അവർക്ക് ഭയങ്കര പേടിയാണ്. പിടിച്ച തന്നെ ബോഡി കുറെ ഇളകി പോകും. ഭയങ്കര പിടി, അത് മാത്രമേ പ്രയാസമായിട്ടുള്ളൂ.
1: തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു കരിക്കകത്തെ സ്കൂൾ വാനില് കുട്ടികളുടെ അപകടം പറയുന്നത്. താങ്കൾ ഷൂട്ട് ചെയ്ത ഒരു അവസരം ഉണ്ടായിരുന്നത്. എപ്പോഴായിരുന്നു താങ്കൾ അതിനെ കുറിച്ച് അറിഞ്ഞത്?
0: അവിടെ നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ബന്ധുക്കളാരും ഈ കുട്ടികളെ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ എല്ലാരും അറിഞ്ഞാണില്ല. അന്ന് ഇത്രയും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ തന്നെ പോലീസ് തന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഇൻവെസ്റ്റ് നടത്തിയിട്ട് മാറ്റം പറഞ്ഞു, പെട്ടെന്ന് ഇൻവെസ്റ്റ് നടത്തണമല്ല. അതുകൊണ്ട് അപ്പോഴേ അങ്ങ് ചെയ്തു. അത് കിംസിലായിരുന്നു. അപ്പോഴാണ് ചെയ്ത് വിട്ട്. അല്ലെങ്കിൽ പിന്നെ ആളുടെ ബഹളമാവും, പിന്നെ കരച്ചിലൊക്കെ വരുമ്പോ ഭയങ്കര പ്രശ്നമാവും. മാക്സിമം പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതില് ചെയ്തു. അങ്ങനെ തന്നെ വിളിച്ച് ചെയ്തതാണ്.
1: അതും കുട്ടികളുമായിട്ട് അത് പാർവതി കുത്തനാറിലേക്ക് മറിഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തെ മൊത്തം, അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ മൊത്തം ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു അത് ഷൂട്ട്. മറ്റൊരു സംഭവം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമാണ്. അതും താങ്കളെ ഷൂട്ട് ചെയ്യാൻ?
0: ഞാൻ മാത്രമല്ല, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ബോഡിയിൽ ഉണ്ടായിരുന്നു, ബോഡിയും കൂടുതലായിരുന്നു.
1: അതെ, അത് വലിയൊരു എന്താണ് വെടിക്കെട്ട് അപകടമാണല്ലോ.
0: വെടിക്കെട്ട്, അപ്പൊ ആള് കൂടുതലായിരുന്നു.
1: എത്ര ദൂരം വരെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വന്ന്? അവിടെ മാത്രമാണോ, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരമൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ടി വന്നോ?
0: ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ മെഡിക്കലായി മറിച്ചിട്ട് നിൽക്കായിരുന്നു. വെളിയിട്ട് പോകാറില്ല, സമയം കിട്ടില്ല.
1: അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇതിന്റെ ഷൂട്ട് ചെയ്യായിരുന്നു ചെയ്യുള്ളൂ. മോർച്ചറ്റിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്ന, കോളേജിലേക്ക് വരുന്ന,
0: അത്രേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്നേ ഉള്ളൂ.
1: അത്രയും സഹായികൾ, അല്ലെങ്കിൽ അത്രയും വലിയൊരു അപകടമായിരുന്നത് കാരണം സഹായികളുടെ ആവശ്യം ഉണ്ടായില്ലോ അത്രയും വലിയ.
0: എനിക്കല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവരങ്ങ് ചെയ്യും. പിന്നെ ഇത് പെട്ടെന്ന് കൂടുതലായോണ്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു അത്ര.
1: ഇനി ഈ ഒരു മേഖലയിൽ എന്താണ് ഇനി ഒരു ഭാവി എന്നൊന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നെങ്കിലും അറിയാം. എങ്കിലും എന്തായിരിക്കും ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു താങ്കളുടെ ഒരു ഇനി എങ്ങനെ തുടർന്നു പോകുന്നതായിരിക്കും വിചാരിക്കുന്നത്?
0: അന്ന് മുമ്പ് ഒരുപോലെ തന്നെ, വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അതിങ്ങനെ തന്നെ പോകുന്നതാണ് തോന്നുന്നത്.
1: അപ്പൊ കഴിയുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: അതെ അതെ.
1: പിന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ ശ്രീമാരി.
1: എന്ത് ചെയ്യുന്നു?

0: വീട്ടമ്മയാണ്.
1: വീട്ടമ്മയാണ്.
0: മക്കള്?
1: മോള് വിസ്മയ നായർ, ടീച്ചറാണ്.
0: മകൾ ഏത് വിഷയത്തിലെ ടീച്ചറാണ്?
1: ഹിസ്റ്ററി. ഹിസ്റ്ററി.
0: ഹിസ്റ്ററിയിലെ ടീച്ചറാണ്. ഓക്കെ. അവര് ഫോട്ടോഗ്രാഫിയിലൊന്നും താല്പര്യം കാണിച്ചില്ല?
1: വലിയ താല്പര്യമില്ല.
0: അപ്പോ ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി മേഖലയിൽ ഈ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആളാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ കാലത്തെ അടയാളപ്പെടുത്തുന്നത് തുടരുക. നിശബ്ദമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹം വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നത്. അതിൽ വളരെ സമ്പന്നമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് നന്ദിയോടെ വിട പറയുന്നു. നന്ദി.
1: നന്ദി. നമസ്കാരം.
2: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബിയുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നമുക്കൊരു ഗാനം കേൾക്കാം. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജിത് എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൌരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൌരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 ആകുമ്പോഴേക്കും 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിന് പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി

0: ത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനീസ് പ്രധാനമന്ത്രി സനായെ തക്കായിച്ചയ്ക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ എഐ വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, എഐ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിർത്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടു കൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂവെന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായി അദാനി പോർട്ട് അധികൃതർ പറയുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇതിൽ വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റ നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനം. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈ പവർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദഗ്ധരുടെ ശില്പശാലയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ആയുഷ് വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളിൽ സാംക്രമിക രോഗം സംശയിക്കുന്നവരെ അടിയന്തരമായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനും രോഗികളുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിൽ എത്തുന്നത് ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ 1 മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5,736 പേർ അറസ്റ്റിലായി. 3 കിലോയിലധികം MDMA, 392 കിലോ കഞ്ചാവ്, 3.7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്.

0: വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോൺമെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോൺമെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. സപ്ലിമെന്ററി അലോൺമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേരെ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: Mail. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's speed and Japan's expertise will work as driving force for global growth, holds talks with Japanese counterpart Sanae Takaichi in New Delhi. India and Japan announce energy partnership to strengthen strategic oil reserves and maritime transport resilience. Government to expand oil refining capacity to 300 million metric tons per annum in next 1 year amid West Asia crisis. Center launches Air Suvidha 2.0 portal for Ebola health screening at entry points of international airports across the country. IMD issues red alert for heavy rainfall in parts of western and central India for next 2 to 3 days. And in FIFA World Cup, Spain to take on Austria in round of 32 match in Los Angeles tonight. That is all in the news at 9. Good night.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ പോളിമറുകൾ ഈ വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് അധ്യാപിക കെ രാജം.
3: നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് പോളിമറുകൾ. കൂട്ടുകാർക്കെല്ലാം പരിചയമുള്ള ഒരു പദമാണല്ലോ പോളിമർ. പോളിമറുകളുടെ ലോകം ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പോളിമറുകൾ നമുക്ക് ചുറ്റും നാളുകളായി ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അതിന്റെ രഹസ്യം ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞത് 20-ാം നൂറ്റാണ്ടിലാണ്. കൂട്ടുകാർക്ക് അറിയാമോ എന്താണ് പോളിമർ? പോളിമർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത്. പോളി അനേകമെന്നും മർ ഘടകങ്ങളെന്നുമാണ് അർത്ഥം. അനേകം ചെറു ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന വലിയ ഘടനയാണ് പോളിമർ. ശാസ്ത്രീയമായി പറഞ്ഞാൽ മോണോമർ എന്ന് വിളിക്കുന്ന ചെറിയ മോളിക്യൂളുകൾ കെമിക്കൽ ബോൺസ് വഴി വീണ്ടും വീണ്ടും ചേർന്ന് ഒരു വലിയ മോളിക്യൂളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷന്റെ ഫലമായി കിട്ടുന്നവയാണ് പോളിമറുകൾ. പോളിമർ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ്. ഇതിന്റെ ഗുണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. ദോഷം പരിസ്ഥിതിയെ ബാധിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പോളിമറുകളുടെ ലോകത്തേക്ക് ഒരു ചെറു യാത്ര ചെയ്താലോ? പോളിമറുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഗുണങ്ങൾ: ലഘുവും ശക്തവുമാണ്. ഭാരം കുറവായിട്ടും വളരെ ശക്തമാണ്. ജലപ്രതിരോധം, വാട്ടർ റെസിസ്റ്റന്റ്, വെള്ളം എളുപ്പത്തിൽ കടക്കില്ല. വിലക്കുറവ്, ലോ കോസ്റ്റ്, നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ദൈർഘ്യമേറിയത്, ഡ്യൂറബിലിറ്റി, എളുപ്പത്തിൽ കേടാകില്ല. വൈവിധ്യമാർന്ന ഉപയോഗം, വേഴ്സറ്റൈൽ യൂസ്. പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പാക്കേജിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തില്ല. ഇൻസുലേറ്റർ, നല്ല വൈദ്യുതി ഇൻസുലേറ്ററാണ്. ദോഷങ്ങൾ: പരിസ്ഥിതി മലിനീകരണം. പല പോളിമറുകളും എളുപ്പത്തിൽ ചീഞ്ഞുപോകില്ല. റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ: ചില പ്ലാസ്റ്റിക്കുകൾ വിഷാംശം പുറത്തുവിടും. തീ പിടിക്കാനുള്ള സാധ്യത, ഫ്ലെയിമബിലിറ്റി. ചില പോളിമറുകൾ എളുപ്പത്തിൽ കത്തും. നിങ്ങൾക്കറിയാമോ പോളിമറുകൾ എത്ര വിധത്തിലുണ്ടെന്ന്? അതെ, പോളിമറുകൾ പ്രധാനമായും 3 വിധത്തിലുണ്ട്. ഒന്ന്, പ്രകൃതിദത്ത പോളിമറുകൾ, നാച്ചുറൽ പോളിമേഴ്സ്. ഉദാഹരണം: സെല്ലുലോസ്, പ്രോട്ടീൻ, റബ്ബർ, സ്റ്റാർച്ച്. സെല്ലുലോസ് പേപ്പറും സസ്യങ്ങളിലും കാണപ്പെടുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ മുടി, ത്വക്ക്, നഖം എന്നിവ പ്രോട്ടീൻ എന്ന പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ലാറ്റെക്സ്. സ്റ്റാർച്ച് അന്നജം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നു. 2, കൃത്രിമ പോളിമറുകൾ, സിന്തറ്റിക് പോളിമേഴ്സ്. നോക്കൂ, മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പെട്രോളിയം പോലുള്ള അസംസ്കൃത വസ്തുക്കൾ

കളിൽ നിന്ന് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് പോളിമേഴ്സ്. ഉദാഹരണം പ്ലാസ്റ്റിക്, പോളി എഥിലീൻ, PVC, പോളി വീനയിൽ ക്ലോറൈഡ്, നൈലോൺ, പോളിയെസ്റ്റർ, ടെഫ്ലോൺ. ഇവ കൂടുതൽ ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നവയുമാണ്. 3. അർത്ഥ സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക്, ഉദാഹരണം റയോൺ. നമ്മുടെ ഡെയിലി ലൈഫിൽ പോളിമറുകളുടെ ഉപയോഗം എവിടെയെല്ലാമാണെന്ന് നോക്കിയാലോ. വീട്ടിൽ, അറ്റ് ഹോം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഭക്ഷണ പാത്രങ്ങൾ, ബക്കറ്റ്, മഗ്, പ്ലാസ്റ്റിക് കവർ, ക്യാരി ബാഗ്സ്, ഇവയിൽ കൂടുതലും പോളിത്തീൻ, പോളിപ്രൊപ്പിലീൻ പോലുള്ള പോളിമറുകളാണ്. വസ്ത്രങ്ങളിൽ, നൈലോൺ വസ്ത്രങ്ങൾ, പോളിസ്റ്റർ ഷർട്ട്സ്, സ്പോർട്സ് ഡ്രസ്, ഇവ ലഘുവും ദൈർഘ്യമേറിയതുമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണിന്റെ ബോഡി, ലാപ്ടോപ്പ് ഭാഗങ്ങൾ, വയറുകളുടെ ഇൻസുലേഷൻ. പോളിമറുകൾ വൈദ്യുതി കടത്താത്തതിനാൽ സുരക്ഷിതമാണ്. വാഹനങ്ങളിൽ, ഓട്ടോമൊബൈൽസ്, വാഹനങ്ങളുടെ ബമ്പർ, ടയർ, സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മെഡിക്കൽ മേഖലയിൽ, മെഡിക്കൽ ഫീൽഡ്, സിറിഞ്ചുകൾ, ഗ്ലൗസുകൾ, ഹൃദയവാൽവുകൾ, ആർട്ടിഫിഷ്യൽ ലിംബുകൾ, കോണ്ടാക്ട് ലെൻസ്, മുറിവ് തുന്നിക്കെട്ടാനുള്ള നൂലുകൾ, ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്നു. നിർമ്മാണ മേഖലയിൽ, കൺസ്ട്രക്ഷൻ, PVC പൈപ്പുകൾ, വാതിൽ, ജനൽ ഫ്രെയിം, ഇൻസുലേഷൻ മെറ്റീരിയൽ. നോക്കൂ, പോളിമറുകൾ ഇത്രയും വ്യാപകമായി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് തന്നെ അപകടമല്ലേ? അതെ, പോളിമറുകളുടെ നല്ല വശം മാത്രമല്ല ദോഷവും നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, June 5 നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുമ്പോൾ വൃക്ഷത്തൈകൾ നടുന്നതിനോടൊപ്പം അവയുടെ സംരക്ഷണ ചുമതല കൂടെ നാം ഏറ്റെടുക്കാറില്ലേ? അതെ, പ്ലാസ്റ്റിക് പോലുള്ള ചില പോളിമറുകൾ നീണ്ടകാലം നശിക്കാതെ നിലനിൽക്കും. ഇവ പരിസ്ഥിതി മലിനീകരണം, കടലിൽ ജീവികൾക്കുള്ള അപകടം എന്നിവ ഉണ്ടാക്കുന്നു. അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. അതിനായി 3R എന്ന വാക്യം മറക്കാതെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്താണ് 3R? 1. റെഡ്യൂസ്, ഉപയോഗം കുറയ്ക്കുക. 2. റീയൂസ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. 3. റീസൈക്കിൾ, പുനരുപയോഗം. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പരിശീലിക്കുക. നമുക്ക് പേപ്പർ, സഞ്ചി, ബാഗുകൾ, മൺപാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ഭാവിയിൽ ശാസ്ത്രം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ? തീർച്ചയായും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരികയാണ്. 1. ബയോഡീഗ്രേഡബിൾ പോളിമറുകൾ, പ്രകൃതിയിൽ എളുപ്പം ചീഞ്ഞു പോകുന്ന പോളിമറുകൾ, ഉദാഹരണം PLA, പോളി ലാക്റ്റിക് ആസിഡ്, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. PHA, പോളി ഹൈഡ്രോക്സി ആൽക്കനോയേറ്റ്, പ്രകൃതിയിൽ നശിക്കുന്ന ഒരു അത്ഭുത പോളിമറാണ്. നമുക്ക് ഫാ എന്ന ബയോഡീഗ്രേഡബിൾ പോളിമറിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞാലോ? പ്രകൃതിയിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ പോളിമറാണ്. ചില ബാക്ടീരിയകൾ പഞ്ചസാര, മണ്ണ്, സസ്യ എണ്ണ മുതലായവയിൽ വളർത്തുന്നു. അവ ഭക്ഷണം അധികമായി ലഭിച്ചാൽ അവയുടെ ശരീരത്തിനുള്ളിൽ ഗ്രാനുളുകൾ സഞ്ചയിക്കുന്നു. പിന്നെ അവയെ വേർതിരിച്ച് ഉണക്കി ശുദ്ധമാക്കിയാൽ ലഭിക്കുന്നതാണ് ഫാ. ഇവയുടെ ഗുണങ്ങൾ നോക്കിയാലോ. 1. പൂർണമായും ബയോഡീഗ്രേഡബിൾ. 2. നോൺ ടോക്സിക്, വിഷവസ്തുക്കൾ ഇല്ല. 3. ഉപയോഗം സാധാരണ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് സമാനം. 4. ശരീരവുമായി പൊരുത്തപ്പെടുന്നു. മെഡിക്കൽ ഗ്രേഡ് ഉപയോഗം. ഫ, പ്ലാസ്റ്റിക് ലോകത്തിന്റെ പച്ച വിപ്ലവം.

0: എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ശാസ്ത്രത്തിന്റെ പച്ച വഴിത്തിരിവ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പുതിയ തലമുറയുടെ പോളിമർ. രണ്ട്, സ്മാർട്ട് പോളിമേഴ്സ്. പരിസ്ഥിതിക്കനുസരിച്ച് സ്വഭാവം മാറും. ഉദാഹരണം, ചൂട് കിട്ടുമ്പോൾ രൂപം മാറുന്ന മെറ്റീരിയൽ. ഉപയോഗം, മെഡിക്കൽ ഡ്രഗ് ഡെലിവറി സെൻസറുകൾ. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, വൈദ്യുതി കടത്തുന്ന പോളിമറുകൾ. ഉപയോഗം, മൊബൈൽ സ്ക്രീനുകൾ, സോളാർ സെല്ലുകൾ. നാനോ പോളിമറുകൾ, നാനോ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോളിമറുകൾ. ഉപയോഗം, മരുന്ന് വിതരണം, ഡ്രഗ് ഡെലിവറി, ക്യാൻസർ ചികിത്സ. 3D പ്രിന്റിംഗ് പോളിമറുകൾ, 3D പ്രിന്ററിൽ ഉപയോഗിക്കുന്ന പ്രത്യേക പോളിമറുകൾ. ഉപയോഗം, മെഡിക്കൽ മോഡലുകൾ, മെഷീൻ പാർട്സ്, വീടുകളുടെ മോഡൽ. റീസൈക്കിൾ ടെക്നോളജി, പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ പുതിയ രീതികൾ. കെമിക്കൽ റീസൈക്ലിംഗ്, പ്ലാസ്റ്റിക് വീണ്ടും അസംസ്കൃത വസ്തുവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പോളിമറുകൾ ഇല്ലാത്ത ഒരു ലോകം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ലക്ഷ്യം പോളിമറിന്റെ ഗുണം ഉപയോഗിച്ച് ദോഷം ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ, നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാം. പോളിമറുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാം. നമുക്ക് ശാസ്ത്രവും പരിസ്ഥിതിയും ചേർത്തൊരു നല്ല ഭാവി തീർക്കാം.
1: പോളിമറുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: സപ്ത സഹോദരിമാർ,
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാന്റും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ്

നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.

അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.